ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, മേടം 28, 2026 മെയ് 11 തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: രൂപചിന്തകൾ. നാം ജീവിതത്തിൽ എത്രയൊക്കെ വെളിച്ചത്തിലൂടെ നടന്നാലും പല സന്ദർഭങ്ങളിലും വഴിതെറ്റിയേക്കാം, വീണുപോയേക്കാം. എന്നാൽ ഓരോ വഴിതെറ്റലും വീഴ്ചയും നമ്മെ കൂടുതൽ വിവേകികളും ബുദ്ധിശാലികളും തിരിച്ചറിവുള്ളവരുമാക്കുന്നു. ജീവിതത്തിൽ തെറ്റുവരാതെ ആർക്കും ഒന്നും പഠിക്കാനാവില്ല. ഓരോ തെറ്റും ഓരോ പാഠങ്ങൾ തന്നെയാണ് ആയിരിക്കണം. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം. 8:30 സുന്ദര സഞ്ചാരം. 9 മണിക്ക് നീതിയുടെ വഴിത്താരകൾ. 9:30 സ്നേഹസ്പർശം. 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1:30 സമാഗമം. 3 മണിക്ക് തിരശീല. വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ. 5 മണിക്ക് ഇന്നിസൈ. 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്. 6:05 വ്യാസപ്രസാദം. രാത്രി 8 മണിക്ക് മേഘമൽഹാർ. 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് മെയ് 11. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഇന്ന് വരെ നിലനിൽക്കുന്ന ഏറ്റവും പഴയ അച്ചടിച്ച പുസ്തകം ചൈനയിൽ നിർമ്മിക്കപ്പെട്ടതും ഇന്ത്യ 3 ഭൂഗർഭ അറ്റോമിക് സ്ഫോടനങ്ങൾ നടത്തിയതുമൊക്കെ ഒരു മെയ് 11-നായിരുന്നു. മെയ് 11-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് മെയ് 11.

ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഇന്ത്യൻ ആർമിയുടെ രാജസ്ഥാനിലെ പൊക്രാൻ ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ചതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

വിരോധ സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി മാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
1: സോമനാഥ് അമൃത പർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത പർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃത പർവ്വ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകേക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും A. വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത

0: ഹിമന്ത ബിശ്വശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗുവാഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMKക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3rd സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 GW 2025 മാർച്ച് ആയപ്പോഴേക്കും 74 GW ഉയർന്നു. പശ്ചിമേഷൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡാവൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാൻ ആവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 പേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം May 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3rd ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8th സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 wicketsന് തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളച്ചേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 km അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ SY ശാഖ് അറിയിച്ചു.
0: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5 കോടി 34 ലക്ഷത്തിൽ പരം രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി.

0: മുൻ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 ലക്ഷം രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു രാത്രി 9:30. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: എം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച 2 പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
2: സംവിധാന നിർമ്മാതാവിനെ സംവാദ്, മര്യാദ, സന്തുലൻ तीनों को बनाए रखने के लिए बहुत अच्छे तरीके से एक स्पिरिट के साथ संविधान को लिखा. लोकतंत्र की मजबूती टकराव से नहीं है बल्कि संस्थागत संतुलन और पारस्परिक मर्यादाओं से ही होती है. और जब मैं पारस्परिक मर्यादा की बात करता हूं तब इसकी स्पिरिट के रूप में हमारे संविधान ने स्वीकृति कई जगह पे दी.
1: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3 തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ രണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോക്കോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 7 നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ 5 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: യുദ്ധം 3 കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊക്കാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടി ഉതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
1: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
1: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
1: 9746075054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
1: ദ റിയൽ ഗൈഡ്. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409359 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: കേൾക്കാം ഹൃദയത്തിലേറ്റാം.
4: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാ സുഗതൻ. ഏതൊരു ഭാഷയുടെയും സൗന്ദര്യം അതിലെ വാക്കുകളുടെ വൈവിധ്യത്തിലാണ്. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോൾ ഒരുപോലെ തോന്നുകയും അർത്ഥത്തിൽ വ്യത്യാസം കാണിക്കുന്ന വാക്കുകളുണ്ട്. ഒരേ ശബ്ദവും വ്യത്യസ്തമായ ആശയം നൽകുന്ന വാക്കുകൾ ഭാഷയെ കൂടുതൽ രസകരവും വിപുലവുമാക്കുന്നു. അങ്ങനെ ഭാഷയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ മായാജാലങ്ങളിലൂടെ നമ്മൾ ഇന്ന് ഒരു ചെറു യാത്ര നടത്തുകയാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന വിഭാഗം ഹോമോനിംസ് ആണ്. ഒരേ ഉച്ചാരണമോ അല്ലെങ്കിൽ ഒരേ സ്പെല്ലിങ്ങോ ഉള്ള പക്ഷേ വ്യത്യസ്ത അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് ഹോമോനിംസ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആശയക്കുഴപ്പങ്ങൾക്കും ഭാഷാ സൗന്ദര്യത്തിനും ഒരുപോലെ കാരണമാകുന്ന ഒരു വിഭാഗമാണിത്. ഹോമോനിംസിന്റെ പ്രധാന വിഭാഗങ്ങളിൽ ആദ്യത്തേത് ഹോമോഫോൺസ് ആണ്. ഒരേ ശബ്ദം പക്ഷേ വ്യത്യസ്ത സ്പെല്ലിങ്ങും അർത്ഥവും. ഉദാഹരണം നോക്കാം. CSEA എന്ന വാക്ക് സമുദ്രം എന്ന അർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്നു. SEE എന്ന വാക്കും ഇതുപോലെ തന്നെ നമ്മൾ ഉച്ചരിക്കുന്നു, പക്ഷേ കാണുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം.

മറ്റൊരു ഉദാഹരണം നോക്കാം. റൈറ്റ് RIGHT ശരിയായ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. റൈറ്റ് WRITE എഴുതുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. നൈറ്റ് KNIGHT യോദ്ധാവ് എന്നാണ് അർത്ഥം. നൈറ്റ് NIGHT രാത്രി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഈ വാക്കുകൾക്ക് ഒരേ ശബ്ദം കേൾക്കുമ്പോൾ എഴുതുമ്പോൾ അർത്ഥം എത്രത്തോളം മാറുന്നുവെന്ന് മനസ്സിലാക്കാം. ഉച്ചാരണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പലപ്പോഴും തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. അടുത്ത വിഭാഗം ഹോമോഗ്രാഫ്സ്. ഒരേ സ്പെല്ലിംഗ് ഉച്ചാരണം ചിലപ്പോൾ ഒരുപോലെയാകാം, അല്ലാതെയും ഇരിക്കാം. ഉദാഹരണങ്ങൾ നോക്കാം. LEAD ലീഡ് എന്ന് വായിച്ചാൽ നയിക്കുക എന്നാണ് അർത്ഥം. LEAD ലെഡ് എന്ന് വായിച്ചാൽ ലോഹം എന്ന അർത്ഥം വരുന്നു. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ക്ലോസ് CLOSE അടയ്ക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അതേ വാക്ക് തന്നെ അതേ ഉച്ചാരണത്തിൽ ഉപയോഗിക്കുമ്പോൾ അടുത്ത എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഒരു വാക്കിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ സന്ദർഭത്തിൻ്റെ അഥവാ കോണ്ടെക്സ്റ്റിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. അടുത്ത വിഭാഗം ട്രൂ ഹോമോനിംസ് ആണ്. ഇവയുടെ പ്രത്യേകത ഒരേ സ്പെല്ലിങ്ങും ഒരേ ഉച്ചാരണവുമായിരിക്കും, പക്ഷേ വ്യത്യസ്ത അർത്ഥങ്ങളായിരിക്കും. ഉദാഹരണങ്ങൾ നോക്കാം. ബാങ്ക് ഒരു ധനകാര്യ സ്ഥാപനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അതുപോലെ നദിക്കര എന്ന അർത്ഥത്തിലും നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ബാറ്റ് വവ്വാൽ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. ക്രിക്കറ്റ് കളിക്കാനുള്ള ബാറ്റ് എന്നുള്ള അർത്ഥത്തിലും ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. റിംഗ് RING റിംഗ് എന്ന വാക്ക് മോതിരം എന്ന അർത്ഥത്തിലും മണിയുടെ ശബ്ദം എന്ന അർത്ഥത്തിലും നാം ഉപയോഗിക്കുന്നു. ഇവയാണ് ഹോമോനിംസിൻ്റെ ഏറ്റവും ശക്തമായ ഉദാഹരണങ്ങൾ. ഒരു വാക്ക് പല ഉപയോഗങ്ങൾ. ഹോമോനിംസ് ഭാഷയെ കൂടുതൽ രസകരമാക്കുന്നു, വാക്കുകളോട് ജാഗ്രത പുലർത്താൻ പഠിപ്പിക്കുന്നു. സാഹിത്യത്തിൽ ഡബിൾ മീനിംഗ്, ഐറണി, പൺ തുടങ്ങിയ ശൈലികൾക്ക് വഴി തുറക്കുകയും ചെയ്യുന്നു. കവിതകളിലും കഥകളിലും നാടകങ്ങളിലുമെല്ലാം ഹോമോനിംസ് ഉപയോഗിക്കുമ്പോൾ വാക്കുകൾക്ക് രണ്ടാമതൊരു തലവും ആഴവും ലഭിക്കുന്നു. ഒരു ഹോമോനിം ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ വാക്കിനേക്കാൾ പ്രധാനമാണ് സന്ദർഭം. ഒരു വാചകത്തിനുള്ളിലെ മറ്റ് വാക്കുകളാണ് ഹോമോനിമിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത കാറ്റഗറി സിനോണിംസ് ആണ്. ഒരേ അർത്ഥമോ വളരെ അടുത്ത അർത്ഥമോ നൽകുന്ന വാക്കുകളാണ് സിനോണിംസ് അഥവാ പര്യായ പദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ പൂർണ്ണമായും ഒരേ അർത്ഥമുള്ളതായിരിക്കണമെന്നില്ല, എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് പരസ്പരം പകരമായി ഉപയോഗിക്കാവുന്നതാണ്. പര്യായ പദങ്ങൾ ഭാഷയിൽ ആവർത്തനം ഒഴിവാക്കാൻ സഹായിക്കുന്നു, എഴുത്തിനും സംസാരത്തിനും ഭംഗി നൽകുന്നു, വികാരങ്ങളുടെ തീവ്രത വ്യക്തമാക്കുന്നു, ആശയം കൂടുതൽ കൃത്യമായി അവതരിപ്പിക്കാനും സഹായിക്കുന്നു. അടുത്ത വിഭാഗം ഹെറ്ററോനിംസ് ആണ്. ഒരേ സ്പെല്ലിംഗ് പക്ഷേ വ്യത്യസ്ത ഉച്ചാരണം കൂടാതെ വ്യത്യസ്ത അർത്ഥവും ഉള്ള വാക്കുകളെയാണ് ഹെറ്ററോനിംസ് എന്ന് വിളിക്കുന്നത്. ഹെറ്ററോനിംസ് എന്നത് ഹോമോഗ്രാഫ്സിൻ്റെ ഒരു പ്രത്യേക വിഭാഗമാണ്. TEAR എന്ന വാക്ക് ടേർ എന്ന് വായിച്ചാൽ കീറുക എന്നാണ് അർത്ഥം. ഇതേ വാക്ക് തന്നെ TEAR ടിയർ എന്ന് വായിച്ചാൽ കണ്ണുനീർ എന്നാണ് അർത്ഥം. WIND വിൻഡ് എന്ന് വായിച്ചാൽ കാറ്റും WIND വൈൻഡ് എന്ന് വായിച്ചാൽ ചുരുട്ടുക എന്നാണും അർത്ഥം. എല്ലാ ഹെക്ട്രോണിംസും ഹോമോഗ്രാഫ്സ് ആണ്, പക്ഷേ എല്ലാ ഹോമോഗ്രാഫ്സും ഹെക്ട്രോണിംസ് അല്ല. ഒരേ സ്പെല്ലിംഗ് ഉള്ള എല്ലാ വാക്കുകളും ഹെക്ട്രോണിംസ് അല്ല, ഉച്ചാരണം മാറുന്നവ മാത്രമാണ് ഹെക്ട്രോണിംസ്. അടുത്ത കാറ്റഗറി പാരോനിംസ് ആണ്. ശബ്ദ സാമ്യമുള്ള പക്ഷേ അർത്ഥ

0: ത്തിൽ ചതിയുള്ള വാക്കുകളാണ്. അഫക്റ്റ് ഇഫക്റ്റ്, എമിഗ്രേറ്റ് ഇമിഗ്രേറ്റ്, അക്സെപ്റ്റ് എക്സെപ്റ്റ്. ശബ്ദ സാമ്യം മാത്രം അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അടുത്ത കാറ്റഗറി ഏതാണെന്ന് നോക്കാം. അടുത്ത കാറ്റഗറിയാണ് ക്യാപിറ്റോണിംസ്. ക്യാപിറ്റൽ ലെറ്ററിൽ വാക്ക് തുടങ്ങിയാൽ ഒരർത്ഥം, സ്മോൾ ലെറ്ററിൽ തുടങ്ങിയാൽ മറ്റൊരർത്ഥം. ഉദാഹരണം നോക്കാം. പോളിഷ്, POLISH. പി ക്യാപിറ്റൽ ആണെങ്കിൽ പോളണ്ടുകാരൻ എന്നാണ് അർത്ഥം. പി സ്മോൾ ലെറ്റർ ആണെങ്കിൽ മിനുക്കുക എന്നാണ് അർത്ഥം. ഒരു ഉദാഹരണം കൂടി നോക്കാം. മാർച്ച്, എം ക്യാപിറ്റൽ ആണെങ്കിൽ മാസം എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. എം സ്മോൾ ലെറ്റർ ആണെങ്കിൽ കാൽനടയാത്ര എന്നാണ് അർത്ഥം. അടുത്ത കാറ്റഗറിയാണ് കോൺട്രോണിംസ്. ഒരേ വാക്കിന് തന്നെ വിരുദ്ധ അർത്ഥങ്ങൾ വരുന്ന അവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള വാക്കുകളെയാണ് കോൺട്രോണിംസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഡസ്റ്റ് എന്ന വാക്കിൻ്റെ ഉപയോഗം തന്നെ നോക്കുക. ഡസ്റ്റ് പൊടി നീക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പൊടി തളിക്കുക എന്ന അർത്ഥത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ടു ഡസ്റ്റ് ദ ടേബിൾ ആൻഡ് ടു ഡസ്റ്റ് ക്രോപ്സ് വിത്ത് പെസ്റ്റിസൈഡ്. അതുപോലെ ബോൾട്ട് എന്ന വാക്ക് പെട്ടെന്ന് ഓടിപ്പോകുക എന്ന അർത്ഥത്തിലും ഉറപ്പിച്ച് പൂട്ടുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. അടുത്ത കാറ്റഗറിയാണ് യൂഫെമിസം. നേരിട്ട് പറയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ മൃദുവായി പറയാനുള്ള പദങ്ങളാണിത്. ചില കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ കഠിനമാകാം, വേദനിപ്പിക്കാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യൻ ഭാഷയെ കൂടുതൽ മൃദുവും മര്യാദയുള്ളതുമാക്കി മാറ്റുന്നു. അങ്ങനെ രൂപം കൊള്ളുന്ന പദപ്രയോഗങ്ങളെയാണ് യൂഫെമിസം എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. ഡയറ്റ് എന്ന് പറയുന്നതിന് പകരം പാസ്റ്റ് എവേ എന്നുപയോഗിക്കാം. പുവർ എന്നതിന് പകരം എക്കണോമിക്കലി ചാലഞ്ച്ഡ് എന്ന് പറയാം. ഡിസേബിൾഡ് എന്നതിന് പകരം ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയാം. ഓൾഡ് മാൻ എന്ന് പറയുന്നതിന് പകരം സീനിയർ സിറ്റിസൺ എന്ന് പറയാം. നമ്മൾ അറിയാതെ തന്നെ ദിവസേന യൂഫെമിസം ഉപയോഗിക്കുന്നു. ഒരു അധ്യാപകൻ നീ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം നിനക്ക് ഇനിയും മെച്ചപ്പെടാം എന്ന് പറയുമ്പോൾ അത് ഒരു യൂഫെമിസം ആണ്. അങ്ങനെ ഇന്ന് അറിയാം അറിവ് നേടാമിൽ വാക്കുകളുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് ശ്രോതാക്കളിൽ ജിജ്ഞാസയും പഠന താൽപ്പര്യവും വളർത്താൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിവുകൾ ഇനി വരുന്ന എപ്പിസോഡിൽ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ അറിവുകളുമായി അടുത്തയാഴ്ച തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ് പ്രീത സുഗതൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. യാത്രാവിവരണ പരിപാടിയായ സുന്ദരസഞ്ചാരം 2 വർഷം പിന്നിടുകയാണ്. ഇന്നോളം നൽകിയ കുന്നോളം പ്രോത്സാഹനത്തിന് നന്ദി. സംഘർഷഭരിതമായ വർത്തമാനകാല ജീവിത സാഹചര്യത്തിൽ ഒരു യാത്ര നൽകുന്ന ആനന്ദം ചെറുതല്ല എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. കുടുംബവുമൊത്ത് അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് നമ്മുടെ നാടിൻ്റെ അസുലഭ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുക എന്നത് എത്രമേൽ ആഹ്ലാദദായകമാണെന്ന് പറയേണ്ടതില്ല. പ്രകൃതി അനുഗ്രഹിച്ചരുളിയ ഭംഗിയാകെ ഒരുക്കി നമ്മെ കാത്തിരിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതികളുടെ ആകത്തുകയാണ് സുന്ദരസഞ്ചാരം. പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടത്തിയ സമാനതകളില്ലാത്ത വിവരണങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പങ്കുവച്ചത്. കിള്ളിക്കുറിച്ചിമംഗലത്തെ കുഞ്ഞൻ നമ്പ്യാരുടെ കലക്കത്ത് ഭവനവും സ്വാതന്ത്ര്യസമര സേനാനിയായ സദനം കുമാര സ്ഥാപിച്ച സദനം കഥകളി അക്കാദമിയും പ്രകൃതിയുടെ വരദാനമായ അനങ്ങമ്മല എക്കോ ടൂറിസവും സമ്മാനിച്ച പുത്തൻ അറിവുകൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചിരുന്നു. ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൻ്റെ സമാനതകളില്ലാത്ത പ്രകൃതി ദൃശ്യങ്ങളും പങ്കുവച്ചവയിൽ പ്രധാനം. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി വിശേഷങ്ങളാണ് പങ്കുവച്ചത്. ദൃശ്യഭംഗിയും പുത്തൻ ഉണർവും സമ്മാനിച്ച നെല്ലിയാമ്പതിയിലെ നെല്ലിമരവും താഴ്വാര കാഴ്ചയും ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫോമും ശ്രോതാക്കളുടെ മനോമുഖരത്തിൽ തെളിയുന്നുണ്ടെന്ന് കരുതുന്നു. വിശപ്പ് പിടികൂടിയ സന്ദർഭം സൂചിപ്പിച്ചാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ നെല്ലിയാമ്പതി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫാം ഹൗസിന് വളരെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭോജനശാലയിൽ നിന്നും രുചികരമായ ഭക്ഷണം കഴിച്ച് വിശപ്പകറ്റി. വിശ്രമം വണ്ടിയിലാകാം എന്ന നിഗമനത്തിൽ AVT എസ്റ്റേറ്റിലേക്ക് പ്രയാണം ആരംഭിച്ചു. വിശാലവും മനോഹരവുമായ ഈ എസ്റ്റേറ്റിൽ പ്രവേശിക്കുവാൻ പ്രത്യേകം അനുമതി ആവശ്യമാണ്. അതിമനോഹരമായി വെട്ടിയൊതുക്കി നിർത്തിയിരിക്കുന്ന തേയില ചെടികൾക്ക് കുട പിടിച്ചു നിൽക്കുന്ന സിൽവർ ഓക്ക് മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അസുലഭവും വേറിട്ടതുമായ കാഴ്ച സമ്മാനിക്കുന്നതായിരുന്നു. എവിടെ തിരിഞ്ഞാലും കണ്ണിനിമ്പമേകി നിൽക്കുന്ന തേയില ചെടികളുടെ പച്ചപ്പ് മാത്രം. അരമണിക്കൂറോളം നീണ്ട യാത്ര എത്തിച്ചേർന്നത് ഒരു ജംഗ്ഷനിലായിരുന്നു. ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പെട്ടിക്കടകളും ഒരു ഫോൺ ചാർജിംഗ് സ്റ്റേഷനും മാത്രമേ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയൂ. അവിടെ അടുത്തു കാണുന്ന ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. ആകാംക്ഷയോടെ നടന്നടുത്ത ഞങ്ങളെ സ്വീകരിച്ചത് പഴകിയ ഒരു ബോർഡായിരുന്നു. AVTM എസ്റ്റേറ്റ് LP സ്കൂൾ എന്നായിരുന്നു ബോർഡിലെ ലിഖിതം. പാടികളിൽ താമസിച്ച് പണിയെടുക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികളുടെ കുട്ടികൾക്കായി AV തോമസ് എന്ന തോട്ടം മുതലാളിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച് നൽകിയതാണ് ഈ സ്കൂളെന്ന് അവിടുത്തെ ഒരു തൊഴിലാളിയിൽ നിന്നും അറിയാനായി. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മോസ്കിൻ്റെ മിനാരം തേയില ചെടികൾക്ക് മുകളിലൂടെ എത്തി നോക്കുന്നത് കാണാമായിരുന്നു. ഈ സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്നതിനായി KSRTCയുടെ ഒരു ബസ് സർവീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ അഭിമാനം തോന്നി. തേയില ഉൽപാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നേരിൽ കാണുവാൻ അവസരം ലഭിച്ചെങ്കിലും സമയക്കുറവും നേരത്തെ ഊട്ടിയിലും മൂന്നാറിലും കണ്ട് മനസ്സിലാക്കിയിരുന്നതിനാൽ ഞങ്ങൾ അവസരം നിരസിച്ചു. തേയിലത്തോട്ട യാത്രയുടെ ഹരവുമായി നേരെ കേശവൻ പാറയിലേക്ക്. ഇതൊരു അനുഭവമായ വ്യൂ പോയിൻ്റാണ്. വനത്തിലൂടെ കുറച്ച് ദൂരം നടന്ന് മാത്രമേ നമുക്ക് ഇവിടെ എത്തിച്ചേരാനാകൂ. കാടകത്ത് കൂടിയുള്ള നടത്തം ആവേശഭരിതമായിരുന്നു. കുടവരിച്ച് നിൽക്കുന്ന വൻമരങ്ങളുടെ തണലിലൂടെയുള്ള നടത്തം, വൃക്ഷങ്ങളിലാകെ ചുറ്റിപ്പടർന്ന് പൂവിട്ട് നിൽക്കുന്ന വള്ളിച്ചെടികൾ, അവയിൽ നിന്നും തേൻ നുകരാനെത്തുന്ന ചിത്രശലഭങ്ങൾ, പ്രകൃതിയുടെ കനിവിൽ കിട്ടിയ നിറ വൈവിധ്യവുമായി പറന്നുല്ലസിക്കുന്ന പൂമ്പാറ്റകളുടെ നേർക്കാഴ്ച സമ്മാനിക്കുന്ന സന്തോഷം, ഉള്ളിൽ ഒതുക്കാനാകാതെ തുള്ളിച്ചാടുന്ന കുട്ടികൾ, പൂക്കളെയും ശലഭങ്ങളെയും കണ്ണെടുക്കാതെ നോക്കി നടക്കുന്ന യാത്രികർ, പാലക്കാടിൻ്റെ ഉഗ്രതാപത്തെ മറികടന്ന് ഞങ്ങൾ കേശവൻപാറയിലെത്തി. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. പാവങ്ങളുടെ ഊട്ടി എന്ന് വിളിപ്പേരുള്ള നെല്ലിയാമ്പതി വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. പാലക്കാട് ജില്ലയിലെ വരിക്കാശ്ശേരി മനവിശേഷങ്ങളും ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്ക് ഗാർഡനെക്കുറിച്ചും കേരളത്തിൻ്റെ സൗന്ദര്യമാകെ ആവാഹിച്ച് ഗ്രാമത്തിന് നൽകിയ കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയെ പരാമർശിച്ചതും ഓർക്കുമല്ലോ. 11 പുടിപ്പിൻ വളവുകൾ കയറി ഓരോ വളവുകളിലും ഉച്ചക്കാഴ്ചയുടെ വസന്തം ആസ്വദിച്ചും ആലോല വായുവിൽ നമ്മെ തൊടാനെത്തുന്ന കോടയുടെ സ്പർശവും അനുഭവിച്ചുകൊണ്ടുള്ള യാത്രയുടെ സുഖവും പേറി കേശവമ്പാറയിലേക്ക് കാട്ടിലൂടെ നടന്നു കയറുന്ന സന്തോഷം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കേശവമ്പാറ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒരു കുന്നോളം വലുപ്പമുള്ള കരിമ്പാറ, പ്രകൃതി തീർത്ത ഒരു പാറക്കുളമാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. നിർഭാഗ്യം, ഒരു തുള്ളി വെള്ളം പോലും ചുറ്റുമുള്ള കുറ്റിക്കാട്ടിൽ കലബില ശബ്ദം പുറപ്പെടുവിക്കുന്ന കുഞ്ഞിക്കിളികൾ സഞ്ചാരികളെ അത്ഭുത പരതന്ത്രരാക്കും വിധം വർണ്ണഭംഗി നിറഞ്ഞ പക്ഷികളുടെ ചാരുത ആരും നോക്കി നിന്നുപോകും. ഉച്ചവെയിലിൽ കേശവമ്പാറ ചുട്ടുപഴുത്തു തുടങ്ങി. ഉച്ച സൂര്യൻ ഉച്ചുപൊട്ടാൻ പാകത്തിൽ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ചപ്പോൾ തണുപ്പുമായി പാലക്കാടൻ താഴ്വരക്കാറ്റ് സന്ദർശകരെ തഴുകി തലോടി കടന്നു പോകാൻ തുടങ്ങിയിരുന്നു. ഉച്ചവെയിലിൽ കിട്ടിയ കാറ്റിൻ്റെ തലോടലിൽ ഹർഷപുളകിതരായി ഞങ്ങൾ പാറയുടെ ചൂടും പൊക്കവും മറികടന്ന് വ്യൂ പോയിന്റിലെത്തി. അങ്ങ് ദൂരെ ആകാശത്തിന് താഴെ പശ്ചിമഘട്ട മലനിരകൾ, മാമലകൾക്ക് ചന്തം ചാർത്തി വെള്ളിക്കസവ് പോലെ താഴേക്കൊഴുകുന്ന നീർച്ചാലുകൾ. കേശവമ്പാറയിൽ നിന്ന് നോക്കിയാൽ പാലക്കാട് ഗ്യാപ്പിലൂടെ തമിഴ്നാടിൻ്റെ മണ്ണ് കാണാം. താഴെ പോത്തുണ്ടി അണക്കെട്ടിൻ്റെ ജലസംഭരണി ഒരു നീല കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുന്നത് കാണാം. സമാനതകളില്ലാത്ത കാഴ്ചകൾ സമ്മാനിച്ച കേശവൻ പാറ വ്യൂ പോയിന്റിനോട് താൽക്കാലികമായി വിട ചൊല്ലി നേരെ സീതാർകുണ്ടിലേക്ക്. കാടിനകത്തുകൂടി അതിസാഹസികമായി നടന്നു മാത്രമേ ഇവിടെ എത്തുവാൻ കഴിയുള്ളൂ. മലമ്പാമ്പുകളെ പോലെ തോന്നിക്കുന്ന കാട്ടു വള്ളികൾ വകഞ്ഞ് മാറ്റിയുള്ള സാഹസിക നടത്തം സഞ്ചാരികളിൽ സൃഷ്ടിക്കുന്ന ആവേശമാണ് സീതാർകുണ്ട് യാത്ര വ്യത്യസ്തമാക്കുന്നത്. വഴുക്കലുള്ള പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ പതച്ച് കുതിച്ചൊഴുകുന്ന ഒരു ചെറു കാട്ടരുവിയാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. എന്നാൽ കരിമ്പാറകളിൽ തട്ടിത്തെറിച്ച് വെണ്ണുരകൾ പടർത്തി താഴേക്ക് പതിക്കുന്ന അതിവിശിഷ്ട കാഴ്ച ആരുടെയും മനം കവരുന്നതാണ്. പാറപ്പുറത്തുകൂടിയുള്ള ദുർഘട യാത്ര സമ്മാനിക്കുന്ന സമാനതകളില്ലാത്ത ആവേശം എടുത്ത് പറയേണ്ടതാണ്. സീതാർകുണ്ടെന്ന് ഈ വെള്ളച്ചാട്ടത്തിന് പേര് വരാനുള്ള കാരണം ഒരു ഐതിഹ്യമായി ഇവിടെ പറഞ്ഞു കേൾക്കുന്നു. രാമായണത്തിലെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും വനവാസകാലത്ത് കുറച്ചു കാലം ഇവിടെ ജീവിച്ചിരുന്നുവെന്നാണ് വിശ്വാസം. അക്കാലത്ത് പൂജകൾക്കായി സീതാദേവി ജലം ശേഖരിച്ചിരുന്നത് ഈ നീർച്ചാലിൽ നിന്നായിരുന്നെന്നും അങ്ങനെയാണ് ഈ ചെറു നീരൊഴുക്കിന് സീതാർകുണ്ടെന്ന് പേര് വന്നതും എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പാറക്കെട്ടിന് മുകളിൽ നിന്ന് നോക്കിയാൽ കൊല്ലങ്കോട് ഗ്രാമവും ചുള്ളിയാർ ഡാമിൻ്റെയും മീങ്കാര ഡാമിൻ്റെയും അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നിർവൃതിയടയാം. ദൂരെ മലയടിവാരത്ത് കാടിറങ്ങിയ ആനകളുടെ വിദൂര ദർശനം ലഭിച്ചത് ഫോട്ടോയിൽ പകർത്തുവാൻ ഞങ്ങൾ മറന്നില്ല. സീതാർകുണ്ട് സമ്മാനിച്ച സാഹസികതയും കരിവീര ദർശനം സമ്മാനിച്ച ആനന്ദവുമായി ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ പ്രസിദ്ധമായ ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്കായിരുന്നു. പ്രകൃതി സ്നേഹികൾക്കും ശാന്തത ഇഷ്ടപ്പെടുന്നവർക്കും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഫാം റിസോർട്ട് കൂടിയാണ് ഇത്. പശ്ചിമഘട്ട മലനിരകളിൽ 3500 അടി ഉയരെ സ്ഥിതി ചെയ്യുന്നു എന്ന സവിശേഷതയും ഈ ഫാം ഹൗസിനുണ്ട്. സീതാർകുണ്ട് റോഡിൽ അലകപ്പാണ്ടി എസ്റ്റേറ്റിലാണ് ഈ ഫാം ഹൗസ്. കൊളോണിയൽ ശൈലിയിൽ പണിതീർത്തിരിക്കുന്ന കോട്ടേജുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ നൽകിയ പ്രോത്സാഹനവും പിന്തുണയും തുടർന്നും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സുന്ദരസഞ്ചാരം എന്ന ഈ യാത്രാവരണ പരിപാടിയെ സംബന്ധിച്ച അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കിടുന്നത്. പ്രകൃതിയുടെ അനുഗ്രഹമാകെ ലഭിച്ച മനോഹര പ്രദേശമാണ് നെല്ലിയാമ്പതി. പശ്ചിമഘട്ട മലനിരകൾ അതിർത്തി തീർത്ത 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലിയാമ്പതിയിലെ കാലാവസ്ഥ തന്നെയാണ് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ഗിരിശൃംഗങ്ങളിൽ നിന്നുള്ള താഴ്വാര കാഴ്ച സമ്മാനിക്കുന്ന ആനന്ദ കാഴ്ചയിൽ ആറാടി നടക്കുന്ന സഞ്ചാരികൾ, കാറ്റിനൊപ്പം നമ്മെ തൊടുന്ന കോടമഞ്ഞ്, താഴ്വാരത്തിൻ്റെ ദൃശ്യവിസ്മയം, തേയിലച്ചെടികളും കാപ്പിച്ചെടികളും ഏലച്ചെടികളും സമ്മാനിക്കുന്ന ഹരിതാവ, കണ്ണിനിമ്പം പകരുമ്പോൾ അഭൗമമായൊരു ലോകത്തിൽ അലിഞ്ഞു ചേർന്ന് പറക്കുന്നൊരു പ്രതീതി. പാലകപ്പാണ്ടി എസ്റ്റേറ്റിലെ ഫാം ഹൗസിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. പരമാവധി കാടിൻ്റെ ദർശനം ലഭിക്കും വിധം രൂപകൽപ്പന ചെയ്ത ദ വാൻറ്റേജ്, ഇത് ഹെറിറ്റേജ്, ഇത് ഹെർമിറ്റേജ്, ഇത് കോട്ടേജ് എന്നിങ്ങനെ 4 വ്യത്യസ്ത രീതികളിലുള്ള താമസ സൗകര്യം ഇവിടെ ലഭ്യമാണ്. അടുത്തു തന്നെയുള്ള ഫാം ഹൗസാണ് ഏറെ ആകർഷകം. പശു, ആട്, എരുമ, മുയൽ, കോഴി, കാട, യമു, താറാവ് എന്നിവയെ വളർത്തുന്നത് ഇവിടെ എത്തുന്നവർക്ക് ദർശനസുഖം പകരുന്നതിനൊപ്പം റെസ്റ്റോറൻറ്റിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളായും ഉപയോഗിക്കുന്നു. ഫാം ഹൗസിനോട് ചേർന്നുള്ള ജലാശയത്തിൽ നീന്തിക്കളിക്കുന്ന താറാവുകളുടെ കാഴ്ച സുന്ദരവും ആഹ്ലാദകരവുമാണ്. 7 താറാവുകളുടെ ഓരോ കൂട്ടമായിട്ടാണ് അവ സഞ്ചരിക്കുന്നത്. അസാധാരണമായ ഈ കാഴ്ചാവിശേഷം നോക്കി നിന്ന് നേരം പോയതറിഞ്ഞില്ല. തൊട്ടടുത്ത് തന്നെയുള്ള കാപ്പിത്തോട്ടം കൂടി കാണാം എന്ന തീരുമാനം എത്തിച്ചത് വളരെയേറെ അത്ഭുതം നൽകിയ തൂക്കുപാലത്തിലേക്കായിരുന്നു. വെള്ള പൂക്കളാലും വിളഞ്ഞതും പഴുത്തതുമായ കാപ്പി പഴങ്ങളുമായും ചിരി ഉതിർക്കുന്ന കാപ്പിച്ചെടികൾ, കാപ്പിപ്പൂവിൻ്റെയും ഏലത്തിൻ്റെയും മണം കലർന്നൊഴുകുന്നൊരു പ്രത്യേക അനുഭവം, വേനൽ ചൂടിലും തണുപ്പിൻ്റെ ഈറൻ തലോടലുമായി കാപ്പിത്തോട്ടം. കാപ്പിത്തോട്ടത്തെ രണ്ടായി വിഭജിക്കുന്ന താഴ്വാരം, തോട്ടങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്ന തൂക്കുപാലം, പുനലൂർ തൂക്കുപാലത്തിൽ നിന്നും വേറിട്ട കാഴ്ച ഒരുക്കി നിൽക്കുന്ന നെല്ലിയാമ്പതിയിലെ തൂക്കുപാലം, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഇരുമ്പ് കമ്പികളാൽ പിണഞ്ഞു കെട്ടിയ ആ പാലത്തിന് ഒരു കുശൃതിയുണ്ട്. ഒരാൾ ഈ പാലത്തിലൂടെ നടന്നാൽ തന്നെ അത് ചെറുതായി ആടും. താഴേക്ക് നോക്കിയാൽ ഏകദേശം 100 അടി താഴ്ചയിൽ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ മെലിഞ്ഞൊഴുകുന്നൊരു അരുവി. ഇളം തണുപ്പ് പാലത്തിൻ്റെ കമ്പികളെ കടുത്ത ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നതായി തോന്നി. പാലത്തിൻ്റെ നടുക്കെത്തിയാൽ ലോകം തന്നെ മാറും. ചുറ്റും മൂളിപ്പാട്ടുമായി കാറ്റ്, താഴെ കറുപ്പിൻ്റെ അഴകുമായി പാറക്കൂട്ടങ്ങൾ, ദൂരെ സീതാർകുണ്ട് ഭാഗത്തേക്ക് നോക്കിയാൽ മേഘങ്ങൾ മലകളെ തഴുകി കടന്നുപോകുന്ന കാഴ്ച, ചുറ്റും കാണുന്ന കാപ്പിച്ചെടികളുടെ ഭംഗിയും മണവും നൂർന്നുകൊണ്ട് നിൽക്കുമ്പോൾ തൂക്കുപാലത്തിൻ്റെ ചലനവും കാറ്റിൻ്റെ കുളിരും കമ്പിയുടെ ആട്ടവും നമ്മിൽ തീർക്കുന്നത് ആഹ്ലാദമാണോ ഭയമാണോ ഇവ രണ്ടും ചേർന്ന പുത്തൻ വികാരമാണോ എന്ന് ഇപ്പോഴും നിശ്ചയമില്ല. ഒരു ത്രസിപ്പിക്കുന്ന കവിത പോലെയാണ് തൂക്കുപാലം ഞങ്ങൾക്ക് തോന്നിയത്. അക്കരെ ഇക്കരെ തൂക്കുപാലത്തിലൂടെയുള്ള യാത്രയുടെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളുമായി നേരെ താഴേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ നെല്ലിയാമ്പതി വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈ സെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമ്മൾ വാഹന ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ, എനിക്ക് ഒരു സംശയം. ബമ്പർ ടു ബമ്പർ പോളിസി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണ് ഈ ബമ്പർ ടു ബമ്പർ പോളിസി?
1: ബമ്പർ ടു ബമ്പർ പോളിസി എന്ന് പറയുന്നതും ഈ ഓൺ ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോളിസിയുടെ പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഷുറൻസ് കമ്പനി നമ്മൾ അല്ല, ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ തേർഡ് പാർട്ടീസിനെയും കവർ ചെയ്യും, നമ്മുടെ സ്വന്തം വാഹനത്തിനെയും കവർ ചെയ്യും. അപ്പൊ സ്വന്തം വാഹനത്തിനെ കവർ ചെയ്ത് പോളിസി ഉണ്ടായി. സ്വന്തം വാഹനം ആക്സിഡന്റ് പെട്ട് നമുക്ക് നഷ്ടപരിഹാരം നമ്മുടെ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് റിപ്പയർ കോസ്റ്റ് തരും. എങ്കിൽ പോലും എല്ലാ വാഹനത്തിന്റെ പോളിസിയിലും ചില കാര്യങ്ങൾ അവർ എക്സ്ക്ലൂഡ് ഇടാം. ഫോർ എക്സാമ്പിൾ, ബൾബ്, ഗ്ലാസ്, പിന്നെ റബ്ബർ ബീഡിങ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇൻഷുറൻസിൽ പൈസ കിട്ടൂല. ഇരുമ്പും അലോയി അല്ലെങ്കിൽ ആ മറ്റേ മെറ്റീരിയലും മറ്റുള്ള മെറ്റൽ പാർട്സിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റും റിപ്പയർ കോസ്റ്റും പെയിന്റിങ് കോസ്റ്റും കിട്ടും. പക്ഷെ ഗ്ലാസ്, ബമ്പർ ഇതൊന്നും കിട്ടൂല. അപ്പോൾ ബമ്പർ ഇപ്പോഴത്തെ പുതിയ വാഹനത്തിനെ സംബന്ധിച്ചോളം കണ്ടാൽ അറിയാം, വാഹനത്തിന്റെ അതേ കളർ തന്നെ പെയിന്റ് ചെയ്ത് റബ്ബർ, അതൊരു ഫൈബർ പാർട്ടാണ്. അപ്പം ബമ്പറും കൂടെ കവർ ചെയ്യുന്ന പോളിസി ഇറങ്ങി. അതാണ് ബമ്പർ ടു ബമ്പർ. ദാറ്റ് മീൻസ് വണ്ടിയുടെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡ് വരെ എൻ്റയർ തിങ്സ് വിൽ ബി കവേർഡ്. അങ്ങനെയുള്ള പോളിസിയാണ് ബമ്പർ ടു ബമ്പർ പോളിസി. ദാറ്റ് മീൻസ് ആ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അതിന് ഒരു എക്സ്ക്ലൂഷനും പറ്റത്തില്ല. ഫുൾ ഡാമേജ്, ഫുൾ റിപ്പയർ കോസ്റ്റ് അല്ലെങ്കിൽ ഫുൾ റീപ്ലേസ്മെന്റ് കോസ്റ്റ് കൊടുക്കണം ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചോളം. അതാണ് ബമ്പർ ടു ബമ്പർ പോളിസി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് കവേഴ്സ് ഓൾ പ്രോപ്പർട്ടി, ഓൾ ബോഡി ഇൻക്ലൂഡിംഗ് ബമ്പർ ഓഫ് ദി വെഹിക്കിൾ. ഫോർ വീലറിനെ സംബന്ധിച്ചുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്.
0: വേറൊരു പോളിസി എന്ന് പറയുന്നത് റിട്ടേൺ ടു ഇൻവോയ്സ് പോളിസി എന്ന് കേട്ടിട്ടുണ്ട്, അതുകൂടി ഒന്ന് വിശദീകരിക്കാമോ?
1: അത് നല്ലൊരു ചോദ്യമാണ്. റിട്ടേൺ ടു ഇൻവോയ്സും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ സ്വന്തം വാഹനം അപകടത്തിൽ പരിക്ക് പറ്റി, വാഹനത്തിന്റെ പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടായി. പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ചെയ്യേണ്ടത് വാഹനത്തിന് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ച് അവിടുന്ന് സർവേയർ വന്ന് സർവേയർ വാഹനത്തിന് എന്തെല്ലാം ഡാമേജ് ഉണ്ടായി, എത്ര രൂപ, എന്തെല്ലാം റീപ്ലേസ് ചെയ്യണം, എങ്ങനെ റിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിയുടെ സർവേയർ റിപ്പയർ ചെയ്യുന്ന റിപ്പയർ കമ്പനി, ദാറ്റ് മീൻസ് സർവീസ് സെൻറ്ററിന് നിർദ്ദേശം കൊടുക്കും. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനി അത് റിപ്പയർ ചെയ്യും, റീപ്ലേസ്മെൻ്റ് ചെയ്യും, റിപ്പയർ ചെയ്യും, പെയിൻറ് ചെയ്യും ഒക്കെ ചെയ്യും. എന്നിട്ട് ഈ വാഹനത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടോ ആ പഴക്കത്തിന് ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഫോർ എക്സാമ്പിൾ, വാഹനത്തിൻ്റെ റിപ്പയർ കോസ്റ്റ് എല്ലാം കൂടെ 500,000 രൂപ ആയി, പക്ഷെ 5 വർഷം ഉപയോഗിച്ച വാഹനമാണ്. അപ്പൊ 5 വർഷത്തെ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടേ നമുക്ക് പൈസ തരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 5 വർഷം ഉപയോഗിച്ചില്ലേ വാഹനം, അപ്പൊ 5 വർഷം നമുക്ക് യൂട്ടിലിറ്റി കിട്ടി. അതുകൊണ്ട് നിങ്ങളുടെ മൊത്തം നഷ്ടത്തിനും കമ്പനി തരണ്ട, നിങ്ങൾ 4-5 വർഷം ഉപയോഗിച്ചതിന് ശേഷം 6-ാമത്തെ വർഷമാണ് വാഹനത്തിന് പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാവുന്നത് ഡ്യൂ ടു ആക്സിഡന്റ്. സോ ഡിപ്രീസിയേഷൻ കുറയ്ക്കും. അതും പലർക്കും ഈ നമ്മൾ ഇത്തരം കേസുകളിൽ വാഹനത്തിൽ അപകടപ്പെടുമ്പോൾ ഇൻഷുറൻസ് കമ്പനി തരുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അറിയാം, നിങ്ങളുടെ റിപ്പയർ കോസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് എത്ര രൂപയാണ്, അതിൽ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് എത്ര രൂപയാണെന്ന് പറയും. ഇവിടെ റിട്ടേൺ ടു ഇൻവോയ്സ് പോളിസി എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു വാഹനം പുതിയ വർഷം വാങ്ങിച്ചു, നമുക്കറിയാം ഇൻവോയ്സ് വാല്യൂ, ആ ഫുൾ വാല്യൂ ആ വണ്ടിയുടെ വില, ആ ഇൻവോയ്സ് വാല്യൂ ആയിരിക്കും ഇൻഷുറൻസ് പോളിസിക്കകത്ത് വണ്ടിയുടെ വിലയായിട്ട് കാണിക്കുന്നത്. ഇത് അടുത്ത വർഷം വില കുറയും, അടുത്ത വർഷം വില കുറയുമ്പോൾ പോളിസിയുടെ പ്രീമിയം കുറയും, അതിൻ്റെ അടുത്ത വർഷം വീണ്ടും കുറയും, കാരണം വണ്ടി പഴയക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു പുതിയ വാഹനം വാങ്ങിച്ച് ഫുൾ വാല്യൂ കൊടുത്ത് പുതിയ വാഹനം വാങ്ങിച്ചു, ആ വർഷം തന്നെ വാഹനം അപകടത്തിൽ പെടുകയും ടോട്ടൽ ലോസ് ആകുകയും ചെയ്തു. ടോട്ടൽ ലോസ് എന്ന് വെച്ചാൽ വാഹനം റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അന്നേരം ഇൻവോയ്സ് വില തന്നെ കിട്ടത്തില്ല, അന്നേരവും ഡിപ്രീസിയേഷൻ വേണമെങ്കിൽ കമ്പനിക്ക് കുറയ്ക്കാം. അങ്ങനെ ഡിപ്രീസിയേഷൻ കുറയ്ക്കാതെ ഫസ്റ്റ് ഇയറിൽ ഒരു വാഹനത്തിന് അപകടം ഉണ്ടാകുകയാണെങ്കിൽ, ടോട്ടൽ ലോസ് ആണെങ്കിൽ, എത്രയാണോ ഇൻവോയ്സിലെ വില ആ വില തന്നെ ഇൻഷുറൻസ് കമ്പനി ഓണർക്ക് കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത, റിട്ടേൺ ടു ഇൻവോയ്സ്. ഇൻവോയ്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, വാഹനം വാങ്ങിക്കും, വാഹനത്തിന് തരുന്ന

0: വോയ്സ് പ്രൈസ്, നമ്മുടെ പർച്ചേസിംഗ് പ്രൈസ്, അതിന്റെ എക്സൈസ് ഡ്യൂട്ടി, ജി എസ് ടി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഡീലർ കൊടുക്കുന്ന വിലയാണ് ഇൻവോയ്സ് പ്രൈസ്. ആ ഇൻവോയ്സ് പ്രൈസ് ആണ് ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ചോളം നമ്മുടെ ഇൻഷുറൻസ് പോളിസി കാണിക്കുന്നത്. ആ ഫസ്റ്റ് ഇയർ തന്നെ വാഹനത്തിന് ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഇൻവോയ്സ് പ്രൈസ് തന്നെ കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. അതായത് ഓണർക്ക് ഒറ്റ പൈസ പോലും കുറയ്ക്കാൻ പാടില്ല, നഷ്ടം വരാൻ പാടില്ല. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും കിട്ടത്തില്ല വാഹനം പഴകി. പക്ഷേ ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ചോളം ആ വാഹനം നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ലോസ് ഫുൾ ഇൻവോയ്സ് പ്രൈസും ലോസ് ആകുകയാണ്. അതുകൊണ്ടാണ് ആ ഇൻവോയ്സ് പ്രൈസ് കൊടുക്കുന്നതിനാണ് റിട്ടേൺ ടു ഇൻവോയ്സ് പോളിസി എന്ന് പറയുന്നത്.
1: സർ, ഈ ഇൻഷുറൻസിനെ കുറിച്ച് തുടക്കത്തിൽ പറയുകയുണ്ടായി ഈ വാഹനങ്ങൾ സ്കിഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ ഈ വാഹനങ്ങളൊക്കെ സ്കിഡ് ചെയ്യുമ്പോൾ സാധാരണ സ്കൂട്ടറൊക്കെ ആയിരിക്കും സാധാരണ സ്കിഡ് ചെയ്ത് പോകാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് ഈ കോമ്പൻസേഷൻ കിട്ടാനുള്ള വല്ല സാധ്യതയുണ്ടോ?
0: കോമ്പൻസേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് ഓണർ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ഉള്ള പോളിസി എടുത്തിരിക്കണം. ഓണർക്ക് മിക്കവാറും പോളിസി കാണാൻ തേർഡ് പാർട്ടിയെ മാത്രമേ കാണത്തുള്ളൂ. തേർഡ് പാർട്ടി മാത്രമാകുമ്പോൾ ഓണറുടെ വണ്ടി വേറൊരു തരം ഇടിച്ചാലേ പറ്റൂ. ഇവിടെ ഓണർ തന്നെ വാഹനം ഓടിച്ച് സ്കിഡ് ചെയ്തോ അല്ലാതെ പരിക്ക് പറ്റിയോ മരിക്കുകയോ ചെയ്താൽ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് പോളിസി ഉണ്ടെങ്കിൽ കിട്ടും. കാരണം ആ പോളിസിയിൽ പേഴ്സണൽ ആയിട്ടാണ് കവർ ചെയ്യുന്നത്. ഒരു ആക്സിഡന്റ് മുഖേലും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ പേഴ്സണെ കവർ ചെയ്യാണ്. അപ്പം അങ്ങനെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് പോളിസി പ്രീമിയം അടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഓണർക്ക് കോമ്പൻസേഷൻ കിട്ടും. അതിന് 15,00,000 രൂപയാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച്, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ച് പറയുന്നത്. 750 രൂപയാണ് ഫോർ വീലറിന്, 2 വീലറിന് 375 rupees ആണെന്നാണ് സബ്ജക്ട് കറക്ഷൻ. ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം, ഉണ്ടായിരുന്നാൽ എടുക്കും. അതില്ലെങ്കിൽ ഓണർക്ക് കിട്ടത്തില്ല. ബട്ട് ഒരു കണ്ടീഷൻ, ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഓണർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. രണ്ട്, ഓണർ മദ്യപിച്ച് വാഹനം ഓടിക്കാനും പാടില്ല. ഈ രണ്ട് കണ്ടീഷനും കംപ്ലൈ ചെയ്താൽ, അതായത് ലൈസൻസ് ഉള്ള ആൾ ഓടിച്ച് ഓണർക്ക് പരിക്ക് പറ്റിയാൽ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് അല്ലെങ്കിൽ PA കവറേജ് ഉണ്ടെങ്കിൽ ഓണർക്ക് നിശ്ചയമായും കോമ്പൻസേഷൻ കിട്ടും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, തേർഡ് പാർട്ടി കവറേജ് മാത്രമുള്ള ആക്ച്വലി പോളിസിയിൽ ഓണർക്ക് ഒരു കാലത്തും കിട്ടത്തില്ല. അൺലസ് അണ്ടിൽ ഹീ ടേക്സ് PA കവറേജ് ഓൾസോ ബൈ പേയിങ് അഡീഷണൽ പ്രീമിയം.
1: സർ, ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ കാറിൽ പോകുമ്പോൾ നമ്മൾ കുടുംബങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും കാറിൽ യാത്ര ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു യാത്രയിൽ ഒരു അപകടം സംഭവിച്ചാൽ ഈ കൂടെ ഉള്ളവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹത വല്ലതും ഉണ്ടോ?
0: നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഫാമിലി മെമ്പർ ഓണറുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അവർ കാശ് കൊടുത്താണോ യാത്ര ചെയ്യുന്നത്? അല്ല. ടിക്കറ്റ് എടുത്താണോ യാത്ര ചെയ്യുന്നത്? അല്ല. അവരെ ഗ്രാറ്റുറ്റിയസ് പാസഞ്ചേഴ്സ് എന്ന് പറയും. അതായത് കാശ് കൊടുക്കാതെ സൗജന്യമായി പോകുന്ന ആൾക്കാരാണ്. അവർ ഓണറുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആയതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യണമെന്ന് നിയമം പറയുന്നില്ല, ഗവൺമെന്റ് പറയുന്നില്ല. അപ്പോൾ ചോദ്യം, അവർക്കും ഇൻഷുറൻസ് കിട്ടുമോ? അപ്പൊ തേർഡ് പാർട്ടി പോളിസി മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് കിട്ടത്തില്ല. പാക്കേജ് പോളിസി അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് പോളിസി ഉണ്ടെങ്കിൽ അതിൽ യാത്ര ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്കും കിട്ടും. പല ഓണേഴ്സും പല വ്യക്തികൾക്കും ചിലർക്ക് അറിയില്ല കോംപ്രിഹെൻസീവ് പോളിസി എടുത്ത് അൺനെയിംഡ് പാസഞ്ചേഴ്സിനെ കവർ ചെയ്യണമെന്ന് അറിയില്ല. ചില ആൾക്കാർ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം കോംപ്രിഹെൻസീവ് പോളിസി എടുക്കും, പാക്കേജ് പോളിസി. പിന്നീട് വണ്ടി പഴകിയതില്ലേ എന്തിനാണെന്ന് വിചാരിച്ച് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി തേർഡ് പാർട്ടി പോളിസി എടുക്കും. വളരെ വളരെ ബുദ്ധിമോശമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളിലാണ് അവരുടെ ജീവൻ, അതിന് വിലയുള്ളതാണ്. അവർ നമ്മുടെ കുടുംബാംഗങ്ങളാണെന്ന് മനസ്സിലാക്കി, നമ്മുടെ കുടുംബസ്വത്താണെന്ന് മനസ്സിലാക്കി അവരെയും കൂടി കവർ ചെയ്യുന്ന ഫുൾ ഇൻഷുറൻസ് എടുത്ത് വേണം എല്ലാ പ്രൈവറ്റ് വെഹിക്കിൾസും. അതുപോലെ തന്നെ ടു വീലർ കൂടുതൽ മിക്കവാറും യാത്ര ചെയ്യുന്ന ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം. അതിൽ കോംപ്രിഹെൻസീവ് പോളിസി ഇല്ലെങ്കിൽ ടു വീലറിൽ കവർ ചെയ്യുന്ന പുറകിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളെ പില്ലിൻ റൈഡർ എന്ന് പറയും. ആ പില്ലിൻ റൈഡർ കവർ ചെയ്യത്തില്ല, പലർക്കും അറിയത്തില്ല. അവർ തേർഡ് പാർട്ടി ആണെന്ന് വിചാരിക്കാൻ പറ്റില്ല, ദേ ആർ നോട്ട് തേർഡ് പാർട്ടീസ്. കാരണം ടിക്കറ്റ് കൊടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല, അവരും ഗ്രാജുവേറ്റ് പാസഞ്ചറാണ്. അപ്പോൾ പ്രൈവറ്റ് കാറിൽ യാത്ര ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ്, ടു വീലറിൽ യാത്ര ചെയ്യുന്ന സ്പൗസ്, കുട്ടികളെല്ലാം തേർഡ് പാർട്ടി ആയ അല്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി കോംപ്രിഹെൻസീവ് പോളിസി എടുത്ത് പാക്കേജ് പോളിസി എടുത്ത് അഡീഷണൽ പ്രീമിയം കൊടുത്തില്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടത്തില്ല.
1: സർ, ഇപ്പോൾ പറഞ്ഞു പ്രൈവറ്റ് വെഹിക്കിൾസിനെ കുറിച്ച് പറഞ്ഞാൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു കോംപ്രിഹെൻസീവ് പോളിസി എടുത്തെങ്കിൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് കിട്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ വേറൊരു ചോദ്യം എന്ന് ചോദിച്ചാൽ, സർ, ഈ ടിപ്പർ ലോറി എന്നൊക്കെ പറയുന്ന ഗുഡ്സ് കാരിയേജ് വെഹിക്കിൾ ഉണ്ട്, അപ്പോൾ ഈ വെഹിക്കിളിനകത്ത് എന്തായാലും ഡ്രൈവറോടൊപ്പം ഒരു ഒരാളുണ്ടാവും. അപ്പോൾ അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കോമ്പൻസേഷൻ കിട്ടുമോ?
0: ഓണറുടെ കൂടെ ഒരാളെന്ന് പറയുന്നത് ആരാണെന്നുള്ളതാണ്. ഒരു ഗുഡ്സ് വെഹിക്കിളിൽ ഡ്രൈവറുണ്ട്, ആ വാഹനത്തിന് ചിലപ്പോൾ കണ്ടക്ടർ അല്ലെങ്കിൽ ക്ലീനർ കാണും. ഒരാളെന്ന് ഉദ്ദേശിച്ചത് മിക്കവാറും ഈ സാധനം വാങ്ങിക്കാൻ പോയ ഓണറായിരിക്കും. അപ്പോൾ ഈസ് കാൾഡ് ഓണർ ഓഫ് ദ ഗുഡ്സാണ്. ഓണർ ഓഫ് ദ ഗുഡ്സ് കവേർഡാണ്. സാധനം വാങ്ങി അദ്ദേഹം അതേ വാഹനത്തിൽ അതിനെ അക്കമ്പനി ചെയ്ത് വരുന്ന ആളെ ഓണർ ഓഫ് ദ ഗുഡ്സ് എന്ന് പറയും. ഇഫ് ദ ഓണർ ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാവലിംഗ് ഇൻ ദ സെയിം വെഹിക്കിൾ ആസ് അക്കമ്പനി, ഹി വിൽ ബി കവേർഡ്. അതാണ് നിയമം പറയുന്നത്. പക്ഷെ തെളിയിക്കണം അദ്ദേഹം വെറുതെ സൗജന്യമായ യാത്ര ചെയ്തതല്ല, ലിഫ്റ്റ് ചോദിച്ചോ കയറിയതല്ല. അദ്ദേഹം സാധനം വാങ്ങിക്കാൻ പോയി, ആ സാധനവും വാങ്ങി വരുന്നപ്പം ഉണ്ടായ അപകടത്തിന് തീർച്ചയായിട്ടും ഓണർ ഓഫ് ദ ഗുഡ്സിന് കവറേജ് കിട്ടും. അതേസമയം ഓണറുടെ കൂടെ മറ്റൊരാളുടെ ഓണറുടെ കൂട്ടുകാരനോടെ യാത്ര ചെയ്താൽ കിട്ടത്തില്ല. ഓണർ ഓഫ് ദ ഗുഡ്സ് ഓൺലി വൺ പേഴ്സൺ യു വിൽ ബി കവേർഡ്. അതുപോലെ തന്നെ ആ ഗുഡ്സ് വെഹിക്കിളിൽ ഡ്രൈവറെ കൂടാതെ ക്ലീനർ അല്ലെ കണ്ടക്ടർ കാണും, അവര് കവറേജ് ഉണ്ട്. കാരണം അവർ ഗുഡ്സ് വെഹിക്കിളാണ്ട് ആക്ട് പോളിസി അനുസരിച്ച് കമ്പൽസറി കവർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് നിർബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഇവിടെ സംശയം വന്നത് അവർ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ കയറുന്നത് മിക്കവാറും ഓണർ ഓഫ് ദ ഗുഡ്സ് എല്ലാം കയറും, ഓണർക്കും കവറേജ് ഉണ്ട്. പക്ഷേ ഓണറുടെ അനിയനോ ചേട്ടനോ ഓണറിന്റെ ഒരു കൂട്ടുകാരനോട് കയറിയാൽ കിട്ടത്തില്ല, ഓൺലി വൺ പേഴ്സൺ അല്ലെങ്കിൽ ഓണേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടുപേര് സാധനമായി കയറി അങ്ങനെ പ്രൂവ് ചെയ്യണം. അപ്പൊ ജനറലി സ്പീക്കിംഗ് ഡ്രൈവർ വിൽ ബി കവേർഡ്, ക്ലീനർ ഓർ കണ്ടക്ടർ വിൽ ബി കവേർഡ് ബിക്കോസ് ആക്ട് പോളിസി അനുസരിച്ച് തന്നെ കവറേജ് ചെയ്യും. പക്ഷേ ഓണർ ഓഫ് ദി ഗുഡ്സും കൂടെ ആ ഗുഡ്സ് വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഓണർക്കും കവറേജ്, ഓണറാണെന്ന് പ്രൂവ് ചെയ്യുന്നു.
1: നിയമസംബന്ധമായ സംശയങ്ങൾക്ക് ശ്രോതാക്കൾക്ക് 8848555785 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ഒക്കെ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ലൈവ് ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: Your favorite programs and music on your favorite radio. Radio Santwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387 9

0: 9144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746075054.
2: കോമ്പസ്
1: ഇൻസ്റ്റിറ്റ്യൂട്ട്,
2: ദ റിയൽ ഗൈഡ്.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: హాయ్ హలో నమస్కారం, గుడ్ మార్నింగ్. రేడియో సాంతవనం 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കുസൃതി ചോദ്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേഷനുമായിട്ട് ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച വളരെ മനോഹരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മി,
0: നമ്മളോടൊപ്പം
1: ഹരിപ്രസാദ്.
0: യെസ്, ടെക് ആയിട്ടിരിക്കുന്നു ഹരിപ്രസാദ്. യെസ്, അപ്പൊ തിങ്കളാഴ്ച
1: നല്ല ദിവസം
0: നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 11-ാം തീയതിയാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ, ഇന്ന് നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, സ്റ്റാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു, ഒരുപാട് വിശേഷങ്ങളുള്ള, പ്രത്യേകിച്ചും ഒരു സ്നേഹത്തിന്റെ ഒരു ദിവസമായിരുന്നു അല്ലേ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പതുക്കെ പറയാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ വിശേഷങ്ങൾ പോരട്ടെ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ നിങ്ങളുടെ മെസ്സേജുകൾക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:07 ആയിരിക്കുകയാണ്. അപ്പൊ സമയം അറിയാലോ അല്ലെ നിങ്ങൾക്ക്, 11:30 വരെയാണ് നമ്മളുടെ ഒരു ലൈവിന്റെ സമയം. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ചില മെസ്സേജുകളൊക്കെ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് വരുന്ന സമയത്ത്, നമ്മൾ വൈൻഡപ്പിലോട്ട് പോകുന്ന സമയത്തായതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് വായിക്കാൻ പറ്റില്ല, ചിലപ്പോൾ വോയിസ് ആയിരിക്കും വരുന്നത്, അപ്പൊ നമുക്കത് കേൾപ്പിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അല്ല, അതിന് മുമ്പ് നമുക്ക് ഒരു കുസൃതി ചോദ്യം ഇട്ട് കൊടുത്തിട്ട് അങ്ങ് തുടങ്ങാല്ലേ.
0: അപ്പൊ
1: അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ അവിചാരിതമായിട്ട് ആതിരയൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ കാറിലൊക്കെ ആണെങ്കിൽ ആതിര വളരെയധികം ജാടയാണ് കേട്ടോ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പ്രത്യേകം ഒന്ന് പറയാണ്. അപ്പൊ എന്താണ് ഈ കാറിൽ പോകുമ്പോൾ ആതിരയ്ക്ക് ഇത്ര ജാട?
0: നമ്മൾ യൂഷ്വലി നമ്മളിങ്ങനെ ചെറിയ ഒരു പ്രായത്തിലെ തന്നെ നമുക്ക് കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലരൊക്കെ ഭയങ്കര ജാടയിലൊക്കെ ഇറങ്ങുന്നു, ഇങ്ങനെ കയറുന്നു, അങ്ങനെയൊക്കെ കാണണം. പക്ഷെ ഞാൻ
1: അതെ,
0: പക്ഷെ ആക്ച്വലി ഞാൻ അങ്ങനെ കാറിൽ കയറുമ്പോൾ ജാട കാണിക്കുന്ന ഒരാളല്ല. പക്ഷേ
1: ചില
0: പ്രത്യേക സാഹചര്യങ്ങളിൽ, അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, എനിക്ക് 3 കാറുണ്ട്, അത് ഏതൊക്കെയാണ് ആ കാറുകൾ എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ ശ്രീലക്ഷ്മി വെറുതെ പറഞ്ഞാണ് എനിക്ക് ജാടയുണ്ട് കാറിലിരിക്കുമ്പോൾ, ബിക്കോസ് എനിക്ക്, ഞാൻ വളരെ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു ഗേളാണ്, പക്ഷെ എനിക്ക് 3 കാറുണ്ട്. അപ്പൊ ആ 3 കാറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ഒരു തിരുത്തുണ്ട്, എന്താന്ന് വെച്ചാൽ ചില സമയത്ത് ജാടയുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞേട്ടോ, നമ്മുടെ ആതിരെ ഒന്ന് വെറുതെ ഒന്ന് ചൂടുപിടിപ്പിക്കാം.
0: അതെ, അപ്പൊ ഇന്ന് എന്തായാലും നമ്മുടെ ഇത്ര നേരം ഒത്തിരി കാര്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് അനങ്ങാൻ വേണ്ടി, സാധാരണ ഒരു 11 ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ ശ്രോതാക്കളെല്ലാം ഒന്ന് അനങ്ങി തുടങ്ങുന്നില്ലേ, അതിന് നമ്മളത് ആ 10 മണിയായപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഒന്ന് എനർജി ആവാൻ വേണ്ടി, ഒരു എനർജി ബൂസ്റ്റർ എന്ന രീതിയിൽ നമ്മൾ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. എനിക്ക്, അതായത് ആതിരയ്ക്ക് 3 കാറുണ്ട്, ശ്രീലക്ഷ്മിക്ക് 3 കാറുണ്ട് അല്ലേ,
1: എല്ലാവർക്കും
0: ഉണ്ട്. അപ്പൊ ആ 3 കാറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതെ, അപ്പൊ കാറുകളുടെ പേരുകൾ നിങ്ങൾ തപ്പിക്കോളൂ. അപ്പൊ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പൊ ഇന്ന് ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട്, അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു, നമുക്ക് ലൈവ് ഇല്ലായിരുന്നു അല്ലേ. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സ്നേഹത്തിന്റെ ഒരു ദിവസമായിരുന്നു അല്ലേ. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ലോകം നമ്മൾ കാണുന്നത് അല്ലേ, അമ്മമാര് അത്രയും പ്രിയപ്പെട്ട ഒരു സ്നേഹത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒരു വഴികാട്ടിയാണ്, ആദ്യത്തെ ഒരു അധ്യാപികയാണ്, ഒരു മോട്ടിവേറ്ററാണ്, നമ്മുടെ ഒരു ഡോക്ടറാണ്, എല്ലാ തരത്തിലും നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു നിർത്തുന്ന ഈ ഒരു ഭൂമിയിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ ചുവടുറപ്പിക്കുന്നത് നമ്മുടെ അമ്മമാർ തന്നെയാണ് അല്ലേ. അപ്പം അമ്മമാരെന്ന് പറയുമ്പോൾ നമ്മളെ, നമ്മളുടെ ജനനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അമ്മമാർ കാണും, അതുപോലെ തന്നെ അമ്മമാരെന്ന രീതിയിൽ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഒരു അമ്മയുടെ സ്നേഹം എന്ന രീതിയിൽ ഒരുപാട് പേരുടെ സ്നേഹം നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട, അവർക്ക് അവരുടേതായ രീതിയിലുള്ള ആദരം കൊടുക്കേണ്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ആ ഒരു ദിവസം മാത്രമല്ല എങ്കിൽ കൂടി ഒരു സ്പെഷ്യൽ എന്ന രീതിയിൽ ആ ഒരു സ്പെഷ്യൽ ഡേ, മദേഴ്സ് ഡേ ആയിരുന്നു ഇന്നലെ അല്ലേ.
1: അതെ, അമ്മമാരൊക്കെ ആയിട്ടൊന്ന് പുറത്തു പോകാനും, അപ്പോൾ ഇനി ആ ഒരു ദിവസം കഴിഞ്ഞു പോയി എന്ന് ആരും വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ അമ്മയുമായിട്ട് ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ പ്രത്യേക ഒരു ദിവസം നമുക്ക്
0: ആവശ്യമില്ല.
1: അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് അവര് അല്ലെ, നമുക്ക് അവരെ സന്തോഷിപ്പിക്കാനുള്ള ദിവസങ്ങൾ തന്നെയാണ്. ഒന്ന് ഒരുപാട് നമ്മളൊരു വിഷ് ചെയ്യുന്നെന്നോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഡി പിയിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാറ്റസിൽ ആ ഒരു ഫോട്ടോ ഇട്ടില്ലെന്നോ ഒന്നും പറഞ്ഞാൽ അത് ആ ഒരു സ്നേഹത്തെ നമുക്ക് അളക്കാൻ സാധിക്കില്ല. കാരണം അവരോട് പറയുന്ന ഒരു വാക്കാണ്, ചിലപ്പോൾ നമ്മൾ ഡി പി ഒ സ്റ്റാറ്റസ് ഒന്നും അവർ കാണണം എന്നൊന്നുമില്ല, പക്ഷെ അവരോട് പറയുന്ന ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് അവർ പറയാതെ തന്നെ അവർ ഒരു സർപ്രൈസ് ആയിട്ട്
0: ഒരു മനസ്സിലാക്കലാണ് അല്ലേ. നമ്മൾ സാധാരണ ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളും മദേഴ്സ് ഡേ ആണ്, അത് അങ്ങനെ തന്നെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം പ്രാധാന്യം നമ്മുടെ ലൈഫിൽ അവർക്കുണ്ട് അല്ലേ. അപ്പൊ അത് അവർക്ക് കൊടുക്കുക തന്നെ വേണം. എങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർക്കൊരു സർപ്രൈസ് കൊടുക്കാനോ അവരൊന്ന് നല്ല രീതിയിൽ ആ ഒരു 24 hours ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കണം. അപ്പൊ അങ്ങനെ ശ്രമിച്ചവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ, അങ്ങനെ ശ്രമിക്കാത്തവരുണ്ടെങ്കിൽ ഇന്നലെ ഒരു ദിവസമായിട്ട് മാത്രം മദേഴ്സ് ഡേ കാണണ്ട, ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. അയ്യോ മദേഴ്സ് ഡേ ആയിരുന്നു, നമ്മളൊന്നും വിട്ടുപോയി, പക്ഷെ ഇന്ന് എന്തെങ്കിലും ഒരു ഒന്ന് ഫോൺ ചെയ്യുക. ഇപ്പൊ നമ്മുടെ അടുത്ത അമ്മമാരില്ലെങ്കിൽ തന്നെ അവരൊന്ന് ഫോൺ ചെയ്യുക, സുഖമാണോ എന്ന് ചോദിക്കുക, അവർക്ക് എന്തൊക്കെയാണ്, ഓക്കെ ആണോ, അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റൽ, ഇപ്പൊ നല്ല പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ഹോസ്പിറ്റൽ കേസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ വീടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പരിഗണനയും അല്ലെങ്കിൽ നമ്മുടെ ഒരു കരുതൽ അവർ ആവശ്യപ്പെടുന്ന ഒരു ടൈമാണ് അല്ലേ. നമ്മളെ ഇപ്പൊ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, എത്ര കുട്ടികളുണ്ടെങ്കിലും അമ്മമാർക്ക് അതൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടാവാറില്ല. അത് അവരുടെ കടമ എന്ന രീതിയിലല്ല, അവരുടെ സ്നേഹമെന്ന രീതിയിൽ അവർ എല്ലാ കുട്ടികളെ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നു. പക്ഷേ പിന്നീട് കുട്ടികളെല്ലാം വളർന്നു വന്ന് അവരുടേതായ തിരക്കുകളിലേക്ക് പോകുമ്പോൾ പിന്നീട് അവിടെ ഒരു വാഗ്വാദമാണ്, ഇന്ന് നീ പോ ഹോസ്പിറ്റലിൽ, നാളെ ഞാൻ പോകും. അപ്പോൾ അമ്മമാരെ നോക്കാൻ അവിടെ ഒരു എന്താ പറയുക ഒരു ഇന്ന ദിവസം നിങ്ങൾ പോയി നോക്കിക്കോളൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി നമ്മൾ മക്കൾ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ അത്രയും കെയർ ചെയ്ത് നമ്മൾ അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വന്ന ടൈമിൽ അവരുടെ സ്വപ്നങ്ങളാണെങ്കിലും അവരുടെ പ്രതീക്ഷകളാണെങ്കിലും അവരുടെ ടൈമാണെങ്കിലും എല്ലാം നമുക്ക് വേണ്ടി തരുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് പിന്നീട് ഒരു ടൈം കുറച്ച് സമയം പോലും ഒരു ദിവസം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലേ.
1: അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് നമ്മളുടെ അമ്മമാരോടാണ്.
0: അതെ,
1: അപ്പോൾ അത് ഒരു നമുക്കൊരു സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് വേറെ ആർക്കും ആരോടും നമ്മളിങ്ങനെ ദേഷ്യപ്പെടില്ല, പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് അമ്മമാർ അറിയാതെ കരഞ്ഞു പോകും. അത് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നമുക്ക് ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും, നമ്മൾ പൊട്ടിത്തെറിച്ച് പോയി, സ്വാഭാവികം, നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും നമ്മളൊന്ന് അവരുടെ അടുത്തൊന്ന് പോയിട്ട് സോറിയോ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുക, പോട്ടമ്മേ ഞാനന്ന് ആ ഒരു സമയത്ത് എനിക്ക് പറ്റിപ്പോയത്, അപ്പോൾ അമ്മ നല്ല വഴക്കൊക്കെ പറയും,
0: അതൊക്കെ കേൾക്കണം. റീലിലൊക്കെ ചില അമ്മമാർ ഇപ്പോൾ പെൺകുട്ടികളോടാണ് കൂടുതലും പറയുന്നത്, പക്ഷെ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ലെങ്കിലും അടുക്കള ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഇന്നത് ചെയ്യുക ഇന്നത് ചെയ്യുന്നൊക്കെ പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ചില കുട്ടികൾ കേൾക്കില്ല, ചില കുട്ടികളല്ല പൊതുവെ എല്ലാ കുട്ടികളും ഇങ്ങനെ ചെറിയ ഒരു ടീനേജ് പ്രായത്തിൽ കേൾക്കില്ല. അപ്പോൾ കേൾക്കായിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അമ്മ സൈലൻ്റ് ആയിട്ട് എല്ലാം അമ്മ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് വിചാരിക്കുക

0: എന്താ അമ്മ മിണ്ടാത്തത്? പെട്ടെന്ന് അമ്മയടുത്ത് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ നീ അത് ചെയ്തില്ലേ ഇത് ചെയ്യുന്ന പറയുമ്പോൾ ആ ഇപ്പോഴും ഒരു സമാധാനമായത്. അതായത് അമ്മമാരെ വഴക്ക് കേൾക്കാതെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ?
1: ടീനേജ് ആവണമെന്നില്ല, അതിനുശേഷം
0: അതായത് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി ഒരു ലെവലായവർ വരെ അടികൊണ്ട് ഓടുന്ന ഒരു സ്ഥിതിയാണല്ലേ. അപ്പൊ അത്രയും നമ്മുടെ സ്നേഹവും കരുതലും നമ്മുടെ ഒരു എന്താ പറയാ നെഗറ്റീവ് ഷെയ്ഡുകളും നമ്മുടെ പോസിറ്റീവ് ഷെയ്ഡുകളും എല്ലാ ഷെയ്ഡുകളും കണ്ടിട്ടുള്ള ഒരു വ്യക്തികളാണ് നമ്മുടെ പേരൻസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഇപ്പൊ പുറത്ത് നമ്മൾ ഇപ്പൊ എന്താ പറയാ നന്നായിട്ട് ഒരുങ്ങി അല്ലെങ്കിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു, പക്ഷെ നമ്മുടെ വീടുകളിൽ നമ്മൾ എല്ലാ സൈഡുകളും നമ്മുടെ പേരൻസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. അതെല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും നമ്മുടെ പേരൻസ് നമ്മൾ അത്രമാത്രം ക്ഷമയോടുകൂടി വളർത്തി ഇത്രയും ഒരു പൊസിഷനിൽ ഏത് പൊസിഷനാണോ നിങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ ഒരു 80% അവർക്കാണ് അല്ലേ, അവരുടെ പങ്കാണ് അതിലുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നുണ്ട് പലയിടത്തും. ഇപ്പോൾ അങ്ങനെയുള്ള കേസുകൾ കുറവാണ് കേൾക്കുന്നത്, എങ്കിലും പലയിടത്തും പേരൻസിനെ നോക്കാതെ അവരെവിടെയെങ്കിലും ഉപേക്ഷിക്കുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടം ഉണ്ടാവാറുണ്ട്. അത്രയും എഫേർട്ട് എടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗങ്ങളെല്ലാം ആ മക്കൾക്ക് വേണ്ടി സമ്മാനിച്ചിട്ട് പിന്നൊരു മൊമെൻറ്റിൽ അവരുടെ ഒരു കളർഫുള്ളായിട്ടുള്ള വേൾഡിന് വേണ്ടിയിട്ട് പ്രായമായ അമ്മമാരെല്ലാം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അച്ഛന്മാരെ ഉപേക്ഷിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന്ന് ഒരു മാറ്റം നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കുക അല്ലേ.
1: നമ്മളാണ് ഏറ്റവും റോൾ മോഡൽ, കാരണം നമ്മളുടെ വരും തലമുറയും നമ്മളെ കണ്ടു തന്നെയാണ് പഠിക്കുക. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അനദർ സൈഡ് അല്ലേ, നമ്മുടെ മറ്റൊരു സൈഡും കൂടെ നമ്മൾ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കുട്ടികളെ ഉപദ്രവിക്കുന്നതും അല്ലെങ്കിൽ അവരെ കൊല്ലുന്നതുമായിട്ടുള്ള കുറേ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിക്കുന്നത് പോലെയുള്ള കുറേ കാര്യങ്ങൾ അത് അമ്മമാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലോകത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം അമ്മ എന്ന് പറയുമ്പോൾ അത്രയും പ്യുവറാണ്, നമുക്ക് വേറൊരു എന്താ വേറൊരു വാക്ക് നമുക്ക് അവിടെ എടുത്ത് വെക്കാൻ പറ്റില്ല. അമ്മ എന്ന് പറയുന്നത് ദൈവത്തെക്കാളും മുകളിലാണ് അമ്മ എന്ന് പറയുന്നത്. പക്ഷേ ഈ അമ്മമാർ ചില ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം പേടിപ്പിക്കുന്ന ഒരു കാര്യം,
0: വേദനാജനകമായിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാ ഷെയ്ഡുകളും അവിടെ ഉണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ചേർത്ത് നിർത്തുന്ന അമ്മമാരെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അലയൽ വളരെ കുറവാണെങ്കിലും എത്രയോ പെർസെൻറ്റേജ് ആൾക്കാർ ഭക്ഷണം ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. പണ്ടുള്ള അമ്മമാരൊക്കെ അച്ഛന്മാരും കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഇങ്ങനെ നമ്മൾ പലപ്പോഴും സിനിമകളിലാണെങ്കിലും പല കഥകളിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് വരുന്ന ചോറിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പൂച്ച

0: അപ്പൊ ഒരു സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് ഒരു പേരുണ്ടെങ്കിൽ അത് അമ്മ എന്ന് തന്നെയാണ്.
1: ത്യാഗം, സ്നേഹം, സഹനം, അങ്ങനെ നിരവധി ആയിട്ടുള്ള പര്യായ പദങ്ങൾ അമ്മയ്ക്ക് നമ്മൾ ചാർത്തി കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വശം നോക്കുമ്പോൾ ഇച്ചിരി ക്രൂരതയാണ് കേട്ടോ നമ്മൾ. കാരണം അമ്മമാരുടെ പല സ്വപ്നങ്ങളും അങ്ങ് നമ്മൾ ഈ ത്യാഗം എന്താ അല്ലെങ്കിൽ സഹനം എന്നൊക്കെ ഉള്ള പേരിൽ അങ്ങ് മാറ്റി നിർത്തുകയാണ്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല.
0: അമ്മമാരിൽ പല വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു 90s ഒക്കെ ഒരു അമ്മമാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ചോക്ലേറ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ കഴിച്ചിട്ട് ബാക്കി അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പൊ. എന്നിട്ട് പിന്നെ നിനക്ക് ഞാൻ ചോറ് തന്നില്ല, അപ്പൊ അതുകൊണ്ട് നീ എനിക്ക് ഈ ഡാർക്ക് ഫാന്റസി തരണം എന്ന് പറഞ്ഞ അങ്ങനെ രസകരമായിട്ട് പോകുന്ന അമ്മമാരും ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു ത്യാഗമൊന്നും ഇല്ല. ഇപ്പൊ വളരെ നോർമൽ ആയിട്ട് എല്ലാരും ഒരുപോലെ അങ്ങനെ പോവാണ്. പക്ഷെ ഇതിനു മുൻപൊരു തലമുറ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് വളരെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവർ അത്രയും കെയർ ചെയ്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു കൾച്ചർ അങ്ങനെ ആയിരുന്നു. മറ്റ് ഫോറിൻ കൺട്രീസിലൊന്നും അത്രയും എന്തോ ഈ സ്നേഹത്തിന്റെ തീവ്രത അത്രമാത്രം ഇല്ലെങ്കിലും അമ്മ കുഞ്ഞെന്ന് പറയുമ്പോൾ അത്ര തീവ്രതയാണ്. എങ്കിൽ കൂടിയും ഒരു 15 കഴിയുമ്പോൾ നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നുള്ള രീതിയിലാണ് ഫോറിൻ കൺട്രീസിൽ. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ അമ്മമാർക്ക് എപ്പോഴും കെയർ ആണ്, ഒരു കുഞ്ഞ് ഈ മോൾ എന്ന രീതിയിലുണ്ട്. 80s 90s ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പിന്നീട് ഇപ്പം വരുന്ന ന്യൂജൻ അമ്മമാർക്ക് എന്ന് പറഞ്ഞതല്ല, ആ ചോക്ലേറ്റ് തന്നല്ലേ ചോറ് തരുത്തോളൂ എന്നൊരു രീതിയാണ്.
1: പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല ആ ഒരു ഫോറിൻ ട്രെൻഡ് ഇപ്പൊ പല കുട്ടികളും ഒറ്റയ്ക്കൊക്കെ മാറി താമസിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, പല ചിലപ്പോൾ അവരുടെ ജോലി ഭാഗമായിട്ടായിരിക്കാം. അങ്ങനെ കുറെ നമ്മൾ അങ്ങനെയും ട്രെൻഡ് ഇപ്പോൾ നമ്മളിലേക്ക് വരുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ
0: അങ്ങനെ ചോക്ലേറ്റ് തന്നാലേ ചോറ് തരുത്തോളൂ എന്ന് പറയുന്ന അമ്മമാരുണ്ടോ? പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ. അപ്പൊ അങ്ങനെ രസകരമായിട്ട് പോകുന്ന ആ ഒരു കണക്ഷൻ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന അമ്മമാരും ഇപ്പൊ ന്യൂജൻ മദേഴ്സ് ഉണ്ട്. പക്ഷെ അവിടെയും സ്നേഹമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അമ്മ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പോരാളിയാണ് അല്ലേ. അപ്പൊ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത് വരുന്ന പാട്ട് എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ ഈ തിരുനേരത്തെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി ഒരു എന്തോ ബിലേറ്റഡ് ആയിട്ടുള്ള ഒരു മദേഴ്സ് ഡേ നമ്മൾ റേഡിയോ സാന്ത്വനത്തിൽ നിന്ന് വിഷയമാണ് അല്ലേ.
1: അതെ. അപ്പൊ എല്ലാവരും നമ്മളൊരു കുസൃത ചോദ്യം ചോദിച്ചിരുന്നു, അതിന്റെ
0: കാറുകൾ. അതും വളരെ എന്താ പറയാ, വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ.
1: അപ്പൊ എന്താണ് മൂന്ന് കാറുകൾ?
0: അതും ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലൂ ആയിട്ട് മാറും. അപ്പൊ അടുത്തടുത്ത ഘട്ടങ്ങളിൽ നമുക്ക് ആ ഒരു ക്ലൂ കൊടുക്കാം. പക്ഷെ ഇപ്പൊ തന്നെ ആർക്കും
1: എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ക്ലൂവിന്റെ
0: ആവശ്യമൊന്നും,
1: നമ്മുടെ ശ്രോതാക്കളൊക്കെ പെട്ടെന്ന് ടക്കി എന്ന് തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്ക് വേണ്ടിട്ട് നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. നമ്മളോടൊപ്പം ഹരിപ്രസാദാണ് ടെക്കായിട്ടിരിക്കുന്നത്. യെസ്, സമയം 10:25 ആയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ആ മൂന്ന് കാർ ഏത് എന്നുള്ളത് കണ്ടുപിടിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. പെട്ടെന്ന് അയച്ചോളൂ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എനിക്കുള്ള മൂന്ന് കാർ, അല്ലെങ്കിൽ ശ്രീലക്ഷ്മിക്ക് ഉള്ള മൂന്ന് കാർ,
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുള്ള മൂന്ന് കാർ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ
2: ചോദ്യം. അപ്പോൾ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. യെസ്,
1: ഓക്കെ. അപ്പം അത് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8848558785. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 10:25 ആയിരിക്കുകയാണ്. നല്ലൊരു പാട്ടായിരുന്നു നമ്മൾ കേട്ടിരുന്നത്, സക്കറയുടെ ഗർഭിണികൾ എന്ന് പറഞ്ഞ സിനിമയിലെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണല്ലേ. അന്ന് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്.
2: ഇന്നും കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നൊരു പാട്ടാണ് അല്ലേ.
1: അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നമ്മൾ മാതൃദിനത്തോടനുബന്ധിച്ച് പ്ലേ ചെയ്തത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജൊക്കെ ഒന്ന് വായിച്ചാലോ. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാലത്ത് നിന്ന് അയച്ചിട്ടുണ്ട്. ഷീജ ചേച്ചി അല്ല, എനിക്ക് തോന്നുന്നു മഞ്ജരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ആദരി ചേച്ചി, ശ്രീലക്ഷ്മി ചേച്ചി, ഹരിച്ചേട്ടാ, ഞാൻ മഞ്ജരിയാണ്. അമ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സോങ്ങൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ പാട്ടുകളൊക്കെ നമ്മൾ ഒന്ന്, എനിക്ക് തോന്നുന്നു മാതൃദിനമായിട്ട് ഒരുപാട് പാട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. ഇൻ കേസ് നമുക്ക് ലൈവിൽ പ്ലേ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ ലൈവിന് ശേഷം ആ പാട്ടുകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ രാജം ചേച്ചി ചോദിച്ചിട്ടുണ്ട് ചോദ്യം ഒന്നും കൂടി പറയാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം
2: ഇതാണ്,
1: മൈക്ക് കൈമാറുകയാണ്.
2: ചോദ്യം ഇതാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് കാറുകൾ, അല്ലെങ്കിൽ എനിക്കുള്ള മൂന്ന് കാർ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അവിടെ എനിക്ക് എന്നുള്ളത് കുസൃതിച്ചോന്ന് ചോദ്യം എന്ന രീതിയിൽ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ശ്രീലക്ഷ്മിക്കും അങ്ങനെ മൂന്ന് കാറുകളുണ്ട്, നമ്മുടെ ഹരിപ്രസാദിനും ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആ മൂന്ന് കാറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ആ മൂന്ന് കാറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കാറുകളുടെ ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ അല്ലേ.
1: അതെ അതെ. അപ്പോൾ നമ്മുടെ സിന്ധുമതി ചേച്ചി ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്ക് ലൈവ് ഇല്ലായിരുന്നു. അപ്പോൾ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി സൺഡേ, ഹാപ്പി ഡേ എല്ലാവർക്കും. ഇപ്പോൾ മാതൃദിനമാണ്, എല്ലാം അമ്മമാർക്കും മാതൃദിന ആശംസകൾ നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ടുമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാലത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ മെസ്സേജ് കേട്ട സമയത്ത് ഒരുപാട് കുറച്ച് ഇത്തിരി ലെങ്ത് ഉണ്ട് കേട്ടോ ആ മെസ്സേജ്. അപ്പോൾ ഒരുപാട്
2: ഇങ്ങനെ ബ്ലഷ് ചെയ്യാണല്ലേ.
1: എന്ത് ചെയ്യാനാണ്.
2: അപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഗ്രാമഭംഗി എന്നുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിനെ പറ്റിയുള്ളൊരു നല്ലൊരു റിവ്യൂ ആണ് നമ്മുടെ ഷീജ ചേച്ചി പറഞ്ഞിരിക്കുന്നത് അല്ലേ.
1: ഷീജ ചേച്ചിക്ക് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി ചേച്ചിനെ പറഞ്ഞിട്ട്, അത് നമുക്ക് ഒരുപാട് ഹൈപ്പ് പോയി ഞാൻ സംസാരിച്ചപ്പോൾ ഇച്ചിരി ലെങ്ത് കൂടി.
2: എനിക്ക് തോന്നുന്നു നമ്മളെ പോലെ ഇത്ര നേരത്തിൽ നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ ലെങ്തിൽ ഇങ്ങനെ ഒരു ആ ഒരു സന്തോഷവും ഒരു രീതി എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ് ഷീജ ചേച്ചി അല്ലേ.
1: ഗ്രാമഭംഗിയിൽ അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ചില എന്താ സബ്ജക്റ്റ് തരാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ പണ്ടത്തെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, പണ്ടത്തെ ജീവിത രീതി അല്ലെങ്കിൽ ചില ചില കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ കൊടുത്തിരുന്നത് മുത്തശ്ശി കഥകളെ പറ്റിയാണ്. അപ്പോൾ നമ്മളുടെ മുത്തശ്ശി കഥകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു അടുപ്പത്തിൻ്റെ കഥ, ഒരു സ്നേഹമാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു മുത്തശ്ശി എങ്ങനെ ആയ അതിനെപ്പറ്റിയൊക്കെ. അപ്പോൾ മുത്തശ്ശി മുറുക്കാൻ ചവച്ചുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കോളാമ്പിയിലൊക്കെ തുപ്പി കഥയൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഒരു കോളാമ്പി അടുത്ത് വേണം. അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ ഈ മുറുക്കാൻ ഇടിച്ചൊക്കെ കൊടുക്കണം. അതൊക്കെ മുത്തശ്ശിയുടെ ഒരു ഡിമാൻഡാണ്, കഥ കേൾക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇളയ കുട്ടി, ഏറ്റവും ചെറിയ കുട്ടിയുടെ അഭിപ്രായങ്ങൾക്കായിരിക്കും അന്ന് മുത്തശ്ശി വില കൊടുക്കുക അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ആ ഒരു ഗ്രാമഭംഗിയുടെ ആ ഒരു എപ്പിസോഡ് മുത്തശ്ശി കഥകളെ പറ്റിയിട്ടാണ് പോയത്. അപ്പോൾ ചേച്ചി, ചേച്ചിയുടെ ഒരു അനുഭവം പറയാണ്. കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് ഒരു കുട്ടി, അപ്പോൾ ചേച്ചി നല്ല ചെറുപ്പമാണ്, 21-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിയുന്നത്. അപ്പോൾ ഒരു പൊടി കുട്ടി, ഒരു കൊച്ചു കുട്ടി വിളിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി എന്ന്. ചേച്ചി നോക്കുകയാണ്, എവിടെയും മുത്തശ്ശി എന്ന്
2: എന്നാണോ.
1: അതെ അതെ. അപ്പോൾ കയ്യെ പിടിച്ചോണ്ട് പോയപ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചോണ്ട് പോയ സമയത്ത് ചേച്ചി എന്താ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നാണമൊക്കെ വന്നു. ചേച്ചി ഇച്ചിരി ഒന്ന് പ്ലിങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: നമ്മളെ സത്യത്തില് നമ്മളിപ്പോ ഒരു 25+ ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ചെറിയ കുട്ടികൾ ആന്റി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ നോക്കാതിരിക്കും, നമ്മളൊന്നും അല്ല,
1: അതൊരു വിഷമമാണ്. അപ്പൊ അവിടെയാണ് മുത്തശ്ശി എന്ന് വിളിക്കുന്നത്. പിന്നെ അത് ആ ഒരു സമയത്ത് വളരെ, എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ റിലേഷൻ ഒക്കെ വരുന്ന സമയത്ത്, റിലേഷൻഷിപ്പിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ മുത്തശ്ശിയുടെ ആ ഒരു പദവി ആയിരിക്കാം, അല്ലെങ്കിൽ അതായിരിക്കാം വന്നിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടായിരിക്കാം കുട്ടി അങ്ങനെ വിളിച്ചത്. അപ്പോൾ പിന്നീട് അത് യൂസ്ഡ് ആയി. പിന്നീട് വലിയ കുട്ടി ആയപ്പോഴും, വലിയ പ്രായമില്ല ചേച്ചിക്ക്, പക്ഷെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് മുത്തശ്ശി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ വളരെ രസകരമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. നല്ല രസമാണ് കേൾക്കാൻ, പക്ഷെ നമുക്ക് കുറച്ച് സമയപരിധി ഉള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ് അത് പ്ലേ ചെയ്യാത്തത്. പക്ഷെ താങ്ക് യു സോ മച്ച്. അതേപോലെ നമ്മുടെ സുന്ദരസഞ്ചാരത്തെ പറ്റിയൊക്കെ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് ഞങ്ങൾക്ക് ഒരു പ്രചോദനം എന്ന് പറയുന്നത്.
2: അതെ, അപ്പോൾ നിരവധി പ്രോഗ്രാമാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി റേഡിയോ സാന്ത്വനം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അണിയറയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇതുപോലെ മെസ്സേജ് അയക്കുക. ലൈവിൻ്റെ സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലാത്ത സമയത്തും പ്രോഗ്രാം കേട്ടിട്ട് റിവ്യൂസൊക്കെ ഈ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സജഷൻസും നമ്മൾ മാക്സിമം ഏറ്റെടുക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുക അല്ലേ. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. സമയം 10:30 ആയിരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ മാതൃദിനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ തന്നെ, ഇന്നലെ ഞായറാഴ്ച, അതായത് 10 May വളരെ അതുല്യനായിട്ടുള്ളൊരു കലാകാരൻ അല്ലേ, ജീവിതം ഉറങ്ങിത്തീർക്കാനുള്ളതല്ല, നമ്മൾ ജീവിക്കുന്ന മധുര മനോഹര ഭൂമിയെ കണ്ണിറയെ കണ്ടു തീർക്കാനുള്ളതാണ് എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ജീവിത വീക്ഷണമുള്ള ലോഹിതദാസ് സാർ അല്ലേ. അപ്പോൾ സാറിൻ്റെ ജന്മ വാർഷിക ദിനമായിരുന്നു ഇന്നലെ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ പ്രകൃതിയോട് ഇണങ്ങി, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലൂടെ റൺ ചെയ്യുമ്പോൾ, ഇത് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ കഥാപാത്രങ്ങൾ എടുത്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ. അത്രയും മനോഹരമായിട്ടാണ് ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്, ആ സിനിമകൾ കാണുമ്പോൾ ജീവിതം തന്നെയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
1: എവിടേക്കോ നമ്മളെ ഫീൽ ചെയ്യുന്നുണ്ട്.
2: തീർച്ചയായും തീർച്ചയായും. അദ്ദേഹത്തിൻ്റെ എപ്പോഴും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയുക, ഒരു ഒരു

0: ഘട്ടം കണ്ടിട്ട് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് കാണാൻ തോന്നുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. പക്ഷെ എങ്കിലും ഒരുപാട് തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു സിനിമയാണ് തനിയാവർത്തനം എന്നുള്ള സിനിമ. അതിൽ മമ്മൂട്ടി സാറാണ് അഭിനയിച്ചിരിക്കുന്നത്. ലോഹിത സാറിൻ്റെ സ്ക്രിപ്റ്റാണ് സിബി മലയൻ്റെ സംവിധാനത്തിലെത്തിയത്. ആ ഒരു ചിത്രം മലയാള സിനിമയുടെ ഒരു ഒരു മറ്റൊരു വേർഷനാണ് കാണിച്ചിരുന്നത്. വളരെ അടിത്തറ പാകിയിട്ടുള്ളൊരു സിനിമയാണ് തനിയാവർത്തനം എന്ന് പറഞ്ഞ ചിത്രം. അതിൽ പലപ്പോഴും പല വേഷ പകർച്ചകളാണെങ്കിലും ആ ഒരു മമ്മൂട്ടി സാറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതിൽ. അതൊക്കെ കാണുമ്പോൾ തന്നെ ഇതെങ്ങനെ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ റൺ ചെയ്യിപ്പിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ഒരു ക്ലാസ് ഫിലിമാണ് തനിയാവർത്തനം എന്ന ചിത്രം. അതിൽ അത്രയും ഡെപ്ത്തുള്ളൊരു ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അത്രയും ഡെപ്ത്തുള്ളൊരു തിരക്കഥ നൽകിയത് നമ്മുടെ ലോഹിത ദാസ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഇന്ന് ഒരു വേദനയോടുകൂടിയാണ് നമ്മൾ ഓർക്കുന്ന കാര്യം. ഇന്നും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇതിലധികം മികച്ച കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് ഒരു അത്രയും പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തിയാണ് ലോഹിത ദാസ് സാർ അല്ലേ.
1: അതെ, അദ്ദേഹം തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണെങ്കിലും ഇന്നും അല്ലേ നമ്മളുടെ എന്താ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ എന്ന ആ ചിത്രത്തിലെ ആ ഒരു ചിത്രം പെട്ടെന്ന് എൻ്റെ മനസ്സ് കന്മദം അല്ലേ, കന്മദം ആദ്യത്തെ മഞ്ജു ചേച്ചിയുടെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറൊക്കെ വളരെയധികം നമുക്ക് എന്താ ഒരു നമുക്കൊരു വീണ്ടും കാണാൻ തോന്നുന്നതും അല്ലെങ്കിൽ അത്രയും ബോൾഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് അത്രയേറെ തൻ്റെടിയായി മാറേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അതേപോലെ തന്നെ മൃഗയ്യ ഒരുപാട് പടങ്ങളുണ്ട്, ഒരു ഒരു പച്ചയായ ജീവിതം തുറന്നു കാണിക്കുന്നു.
0: പിന്നീട് മോഹൻലാൽ സാറിൻ്റെയും ഒരു ജേണിയിൽ നല്ലൊരു പോയിന്റ് നൽകിയതും ലോഹിത ദാസ് സാറാണ്. ചെങ്കോൽ, കിരീടം, അങ്ങനെ ദശരഥം, അങ്ങനെ കുറേ സിനിമകൾ അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ മുഖങ്ങളെ, മീര ജസ്മിനെ പോലുള്ള നല്ലൊരു ആക്ട്രസിനെ ലോഹിത സാറാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു മികച്ച രീതിയിലുള്ള ഒരു മലയാള സിനിമയിലേക്കുള്ള ചുവടുവയ്പ് തന്നെയാണ് അദ്ദേഹം പല രീതിയിൽ നടത്തിയിട്ടുള്ളത്. ഒരു സംവിധായകനായും ഒരു തിരക്കഥാകൃത്തായും ഗാനരചയിതാവായും നിർമ്മാതാവായും അങ്ങനെ പല വേർഷൻസിലാണ് ലോഹിത ദാസ് സാർ എന്ന ആ ഒരു അതുല്യ പ്രതിഭയെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെ, ഒരു സകലകലാവല്ലഭൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്.
1: ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഭൂതക്കണ്ണാടി എന്നുള്ള ഒരു ചിത്രവും,
0: അതാണ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രം.
1: എനിക്കിപ്പോ ആദ്യം പറഞ്ഞു രണ്ടാമത് കാണാൻ നമ്മൾ ശ്രമിക്കില്ല എന്ന് പറയുന്നത് കാരണം അതിന്റെ കഥ അത്രത്തോളം തീവ്രമാണ്, നമുക്ക് കണ്ടിരിക്കാൻ തന്നെ കുറച്ച് അല്ലെ ടച്ചിങ് ആയിട്ടുള്ള അത്രയേറെ ഫീലിംഗ് തരുന്ന ചിത്രങ്ങളാണ് ഇവ.
0: സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് രണ്ടാമതായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുന്നത് ഒന്നെങ്കിൽ ആ പടം മോശമാകുകയും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഒരു ഭംഗി ആ ഒരു സിനിമയിലുള്ളത് കൊണ്ടാണ് രണ്ടാമത് കാണാൻ നമുക്ക് ത്രാണിയില്ലാതെ പോകുന്നത്. അത്തരത്തിൽ നല്ല കഥകളും നല്ല സംവിധാന മികവിലൂടെ പോയ ഒരുപാട് ചിത്രങ്ങൾ, മിക്കതും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ലോഹിത സാറിൻ്റെത് അത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്.
1: അവർ പറഞ്ഞത് കറക്റ്റാണ്, കാരണം ചില പടങ്ങൾ നമുക്ക് ആ ചിത്രങ്ങൾ കാണാൻ നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കാണാൻ ഒരു ത്രാണി ഇല്ലാത്തൊരു ചിത്രമാണ് അത് ആടുജീവിതം എന്ന് പറയുന്നത്. കാരണം ഞാൻ ഓൾറെഡി അതിൻ്റെ കഥ വായിച്ച് ഒരു വട്ടം കരഞ്ഞതാണ്. വീണ്ടും ഒരിക്കലും എനിക്ക് ആ കഥ വായിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അത്രത്തോളം ഇനി ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു കഥ വായിക്കുന്ന സമയത്ത് അടുത്തത് എന്ത് എന്നുള്ളൊരു ആകാംക്ഷയുടെ പുറത്ത് നമ്മൾ വായിക്കുന്നതാണ്. പക്ഷേ ആ കഥ വായിച്ചു കഴിഞ്ഞ് ഒരാൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരാൾ ഇതൊക്കെ അനുഭവിച്ച് വന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴുള്ള ഒരു പേടി, സങ്കടം, വിഷമം നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. ചിലപ്പോൾ ആ കഥയ്ക്കും അപ്പുറത്തായിരിക്കാം അദ്ദേഹം അത് അനുഭവിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അത് വായിച്ച് നമ്മൾ കുറേ മനസ്സിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ സ്ക്രീനിൽ പോയി കാണാനുള്ളൊരു ശേഷി എനിക്കില്ല, എൻ്റെ മനസ്സിലില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ചില പടങ്ങൾ നമുക്ക് അത്രയേറെ മനോഹരമായിട്ട് അവർ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലതൊക്കെ നമുക്ക് മനഃപൂർവ്വം ഒഴിവാക്കി വേണ്ടി വരും.
0: അതെ, തീർച്ചയായും മലയാള സിനിമാ ലോകത്തിന് ആശയഗംഭീരമായ സിനിമകളിലൂടെ പുതിയൊരു മാനം നൽകിയിട്ടുള്ള ലോഹിത സാറിന് ജന്മവാർഷിക ദിനത്തിൽ നമ്മൾ റേഡിയോ സാന്ത്വനവും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താ പറയുക, പാടി പൂർത്തിയാക്കാൻ സാധിക്കാത്ത കവിത പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതമെന്ന് പലപ്പോഴും പലരും എടുത്തു പറയുന്നത് കേട്ടു. അത്രമാത്രം തീവ്രമായിട്ടുള്ള സ്റ്റോറികളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിലും വളരെ വേദനയോടുകൂടി ഓർക്കുകയാണെങ്കിലും ഇപ്പോഴും നമ്മളിൽ ഇങ്ങനെ മലയാള സിനിമയിലൂടെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ഒരു റണ്ണിൽ നമുക്ക് മനോഹരമായ ഒരു ഗാനം അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിലെ കന്മദം എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഇന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി,
3: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര, നമ്മളോടൊപ്പം ഹരിപ്രസാദ് ആണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടു. ലോഹിത സാറിൻ്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഈ ഒരു 1.5 മണിക്കൂർ ഒന്നും പോരാ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ഒരു റണ്ണ് നടത്തണമെങ്കിൽ, അല്ലേ? അത്രമാത്രം കഥാപാത്രങ്ങൾ, സിനിമകൾ, തിരക്കഥകൾ എല്ലാം സമ്മാനിച്ചിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയായിരുന്നു. അപ്പം നല്ലൊരു പാട്ടായിരുന്നു, അല്ലേ? രാവിലെ തന്നെ കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. നമ്മുടെ മോഹൻലാൽ സാർ ഇങ്ങനെ പല്ലില്ലാത്തൊരു അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് രസമായിട്ട് അഭിനയിച്ചൊരു പോർഷനാണ്
2: ഗ്രാമഭംഗി. അതെ,
3: നമ്മൾ മുത്തശ്ശിക്കഥയൊക്കെ പറഞ്ഞപ്പോൾ കറക്റ്റ് ആ ഒരു പാട്ട്, അതൊരു കോയിൻസിഡൻ്റ് ആണ്, പക്ഷേ എങ്കിലും അത് കറക്റ്റായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നമ്മളിങ്ങനെ ആവേശഭരിതമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമിഴ് ഉലകം മൊത്തം ആവേശ, ഒരു എന്താ പറയുക, ഒരു സിനിമ കാണുന്നത് പോലെ ഇങ്ങനെ, അല്ലെങ്കിൽ അത്രയും ആഹ്ലാദത്തോടു കൂടിയാണ് നമ്മുടെ വിജയുടെ ഒരു, അല്ലേ, സത്യപ്രതിജ്ഞ
2: ചടങ്ങ് എന്ന് പറയുന്നത്.
3: അത് സാധാരണ നമ്മളിപ്പോൾ എല്ലാ രീതിയിലും, ഇപ്പം നമുക്ക് പല രീതിയിലുള്ള രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്, പക്ഷേ എങ്കിൽ കൂടിയും അവിടെ തമിഴ്നാട് സർക്കാരിൻ്റെ ആ ഒരു സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി കേരളത്തിൽ നിന്ന് തന്നെ ആൾക്കാർ ചെന്നു എന്നുള്ളതാണ്.
2: ഓക്കെ, ഇതിപ്പം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ ജോസഫ് വിജയ് എന്ന ഞാൻ പെട്ടെന്ന് നമുക്ക്
3: അത് കണക്ട് ചെയ്തിട്ട് ഒരുപാട് റീല് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു പ്രഖ്യാപനവും ആ ഒരു വാഗ്ദാനങ്ങളും ഒക്കെ അത്രമാത്രം തീവ്രമായിട്ട് ജനങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ അത് അങ്ങനെ തന്നെ സത്യമാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്.
2: ഹൃദയത്തിൽ നിന്ന്
3: വന്നിട്ടുള്ള വാക്കുകളാണ്, അത്രയും ജ്വലിക്കുന്ന വാക്കുകളായിരുന്നു. സാധാരണ നമ്മുടെ ഇപ്പോൾ കേരള മന്ത്രിസഭയിലാണെങ്കിലും ആ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം നോർമലായിട്ട് നമ്മൾ കാണുന്നതാണ്. എല്ലാ വർഷവും, എല്ലാ 5 വർഷം കൂടുമ്പോഴും, അല്ലെങ്കിൽ എല്ലാ ടൈമിങ്ങിലും എല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷേ അതൊക്കെ ഒരു ചട്ടപ്പടി എന്ന രീതിയിൽ, ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ ഗവർണർ പറയുമ്പോൾ അവൻ നമ്മളിങ്ങനെ പറയുന്നു എന്ന രീതിയിൽ കണ്ടുവരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വിസ്ഫോടനമാണ് സംഭവിച്ചിരിക്കുന്നത്.
2: എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരുന്ന, ഇപ്പോൾ നമ്മൾ എന്താ, വിജയം ഉണ്ടായതിനു ശേഷവും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ? അതിനുശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ആ ഒരു സമയം, ആ ഒരു മൊമെന്റ് എല്ലാവരും ഇങ്ങനെ കാതോർത്ത് കണ്ണോർത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
3: അപ്പോൾ ഒരു തമിഴ് ഭാഷയ്ക്ക് തന്നെ ഒരു പവറുള്ള ഒരു ഭാഷയാണ് തമിഴ് ഭാഷ. ആ ഒരു ഭാഷയിൽ ഒരു ഇടിമുഴക്കമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, വിജയുടെ ആ ഒരു വാക്കുകൾ. ഞാൻ സി വിജയ് ജോസഫ് എന്ന ഞാൻ എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത്രമാത്രം തീവ്രമായിട്ട് ആളുകൾ അതിങ്ങനെ, എന്താ പറയുക, ഒരു ദൈവം വന്ന് നിന്ന് പറയുന്ന പോലാണ് തമിഴ് മക്കൾക്ക് അത് തോന്നിയതെന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേരളവും എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ചാനലുകൾ നമ്മുടെ മന്ത്രിസഭയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവിടെ തമിഴ്നാട് സർക്കാർ എന്താണ് നടക്കുന്നത്, അവിടെ എന്താണ് വിജയ്.
2: സോഷ്യൽ മീഡിയ മൊത്തം ആക്റ്റീവ് ആണ് അതിൻ്റെ ഒരു കാര്യത്തിൽ.
3: അപ്പോൾ
2: എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് നാളെന്നല്ലേ, ഇപ്പോൾ ഏകദേശം കേരളത്തിൽ നിന്നുള്ള യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ നമ്മുടെ വിജയുടെ ഒരു പാർട്ടിയിൽ ഒരു സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടൊരു ഒഴുക്ക് എന്തായാലും ഉണ്ടായിരിക്കും.
3: അങ്ങനെയുള്ള ചില വാർത്തകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിലുള്ള ഭരണങ്ങൾ, നല്ല രീതിയിലുള്ള യുവജനങ്ങളാണെങ്കിലും വിദ്യാസമ്പന്നരായിട്ടുള്ള, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം എന്നുള്ളൊരു പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവട്ടെ. അപ്പോൾ ഈ തമിഴ് TVK, അതായത് വിജയുടെ പുതിയ പാർട്ടി, 2 വർഷം കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പാർട്ടി ഇത്രമാത്രം തീവ്രമായിട്ടുള്ള, എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം രാജ്യത്തിന് കാഴ്ചവെക്കണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംസ്ഥാനത്തിലൂടെ പുതിയൊരു ചുവടുവയ്പ് ഉണ്ടാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് എത്രമാത്രം സക്സസ് ആവുന്നു എന്നുള്ളത് തമിഴ്നാട്ടിലേക്ക് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ നമ്മുടെ ഒരു ചെറിയ പ്രായം തൊട്ടേ നമ്മൾ കണ്ടുവരും. നമ്മുടെ ക്രഷായിട്ടുള്ള വിജയ് ഈ ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ അത് ജീവിതത്തിലും ഒരു റീൽ എന്ന രീതിയിൽ അല്ലാതെ തന്നെ റിയൽ ആയിക്കൊണ്ടിരിക്കുന്ന വിജയ്, ഒരു ജനനായകൻ എന്ന രീതിയിൽ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ, എന്താ പറയുക, വളരെ സൂത്രധാരനായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് കരുക്കൾ നീക്കിയിരിക്കുന്നത്, അല്ലേ? ചിത്രങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ കളിയാക്കാറുണ്ട്. നമ്മളിപ്പോൾ വിജയ് ആരാധകനാണെങ്കിൽ കൂടിയും, ഓ ഈ സിനിമയിൽ ഇന്ന സർക്കാരിനെ ആയിരിക്കും അദ്ദേഹം ഇങ്ങനെ തോളിലേറ്റി വിജയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ അദ്ദേഹം രക്ഷിക്കുന്ന ഒരു രക്ഷകൻ എന്ന രീതിയിലാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ സിനിമകളിലൂടെ തന്നെ അദ്ദേഹം ഇങ്ങനെ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ടൈമിൽ തന്നെ അദ്ദേഹം പറയുന്ന കുറേ വാഗ്ദാനങ്ങളിൽ വളരെ സത്യസന്ധമായ കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ആരും

0: യും ആരുടെയും, അതായത് മക്കളുടെ, തമിഴ് മക്കളുടെ പണം കൊണ്ട് ഒന്നും യൂസ് ചെയ്യില്ല എന്നുള്ളൊരു വാഗ്ദാനവും ഒരു ഉറപ്പും അദ്ദേഹം നൽകുകയാണല്ലേ.
1: അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സംരക്ഷണം, അത്തരം കാര്യങ്ങളൊക്കെ അവിടെയുള്ള, അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വിജയിച്ചു വന്ന MLA കൊണ്ടൊക്കെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഇത് പ്രതിജ്ഞയല്ല, ഉത്തരവാണ്.
0: അപ്പൊ അതൊക്കെ നമുക്ക് വളരെ രോമാഞ്ചം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഈ ഒരു വാർത്തയൊക്കെ സത്യം പറഞ്ഞ ഇന്നും ഇന്നലെയും അതിന് മുമ്പത്തെ ദിവസമായിട്ട് ഇങ്ങനെ വാർത്തകൾ സജീവമായിട്ടൊക്കെ ഒരു സിനിമ കാണുന്നത് പോലെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിജയുടെ ആ ഒരു സത്യപ്രതിജ്ഞയും പിന്നീട് വന്നിരുന്ന ഓരോ കാര്യങ്ങളും. അതിൽ മന്ത്രിസഭയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള പല ആൾക്കാർ, യുവജനങ്ങൾ കൂടുതലും ഉണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ആ ഒരു പുതിയ പ്രവർത്തനത്തെ പറ്റി, അല്ലേ. ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശോഭിച്ച ഒരു പുതിയ 29-കാരിയാണ് തമിഴ്നാട് സർക്കാരിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും പ്രായം കുറഞ്ഞൊരു മന്ത്രി എത്തുന്നത്. കീർത്തന, അല്ലേ, സെൽവി എസ് കീർത്തന എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെയും ഇപ്പൊ വിജയ് എന്ന് പറയുമ്പോൾ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ചെയ്യാനുള്ള ഒരു അഭിനയത്തിന്റെ എല്ലാ മുഹൂർത്തങ്ങളും കാര്യങ്ങളും എല്ലാം പഠിച്ചു വന്നതാണ്. പക്ഷെ അതില് മറ്റു വന്ന മന്ത്രിമാരും അതേ രീതിയിൽ തന്നെ സത്യപ്രതിജ്ഞ കുറച്ചും കൂടെ എന്താ പറയുക, ജനങ്ങൾക്കിടയിൽ അത്രയും തീവ്രമായിട്ട് എത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ കീർത്തനയുടെയൊക്കെ സത്യപ്രതിജ്ഞയും ഇതുപോലെ തന്നെയാണ് നമുക്ക് രോമാഞ്ചം വന്നു എന്നുള്ളതാണ് പറയാനുള്ളത്, അല്ലേ.
1: അപ്പൊ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്താണ്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ അത്രയേറെ നല്ല മാറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യൂത്തിനെ തീർച്ചയായിട്ടും അത് സ്വാധീനിക്കും. അവരും ഈ ഒരു പാർട്ടിലോട്ട് പോകാനുള്ളൊരു ചാൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകാൻ. കാരണം ഇന്നും ഇന്നലെയും ഒക്കെ നമ്മുടെ ഈ ഒരു നമ്മുടെ TVK കൊടിയൊക്കെ ഇന്ത്യ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു യൂത്തും അവിടെ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ സ്വാധീനിക്കപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്തായാലും നല്ലതായിട്ട് വരട്ടെ, നല്ലതിനായിട്ട് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം.
0: അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ കോൺട്രവേഴ്സീസും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി അദ്ദേഹം അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, പല രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, അല്ലേ. അപ്പോൾ അതിൽ നിന്ന് രാജ്യത്തിനും സംസ്ഥാനത്തിനും വ്യക്തികൾക്കും വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തലൈവർ എന്ന രീതിയിൽ നമ്മൾ പാട്ട് കേൾക്കുകയും എല്ലാ ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ള വാക്യങ്ങളിലൂടെ നമ്മളിങ്ങനെ കണ്ട് രസിച്ച്, അഭിനയത്തിലൂടെ മാത്രം കണ്ട് രസിച്ചിരുന്ന ഒരു വ്യക്തി ഇന്ന് ഒരു റിയൽ ലൈഫിലും ജനനായകനായിട്ട് മാറിയിരിക്കുകയാണ്.
1: അതെ, പുതിയ സർക്കാരിൻ്റെ ആദ്യ 3 ഉത്തരവുകളിൽ സത്യപ്രതിജ്ഞാ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം ഒപ്പുവെക്കുകയുണ്ടായി. അതേപോലെ തന്നെ 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാക്കി. സ്ത്രീ സുരക്ഷയ്ക്കായി സിംഗപ്പൻ ദൗത്യസേന.
0: അതെ, ഡ്രഗ്സ് പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കറക്റ്റായിട്ടുള്ള ഫോർമേഷൻ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ന്യൂസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തലൈവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മലയാളികളെല്ലാം നെഞ്ചോട് ചേർത്ത് നമ്മുടെ ഏറ്റവും ഒരു ക്രഷാണ് നമ്മുടെ ജനനായകൻ എന്ന രീതിയിൽ തന്നെ പറയപ്പെടുന്ന വിജയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മനോഹരമായൊരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ സോങ് കേട്ടിരിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹൗസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
2: ഞാൻ ശ്രീലക്ഷ്മി, നമ്മളോടൊപ്പം ഹരിപ്രസാദുമാണ്. അല്ലെ, നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മളുടെ വിജയുടെ സത്യപ്രതിജ്ഞയെ പറ്റിയാണ് നമ്മളിങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ നമുക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 10:55 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൂന്ന് കാർ, നമ്മൾക്കൊക്കെ പ്രിയപ്പെട്ട മൂന്ന് കാർ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ആ ഒരു ചോദ്യം. അപ്പോൾ നമ്മുടെ റീജ് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്, ഞാൻ റീജ. ഉത്തരം അയച്ചിട്ടുണ്ട്, പക്ഷെ ആ ഉത്തരം ഏകദേശമൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനീ ഉത്തരം വായിക്കുന്നില്ല. അപ്പം നമുക്ക് വീണ്ടും ഒരുപാട്, നമ്മുടെ സനോജ് ആൻസറൊന്നും അയച്ചിട്ടില്ല, പക്ഷെ മൂന്ന് പൂക്കളും ഒരു ഹാർട്ടും ഒക്കെ നമുക്ക് അയച്ചിട്ടുണ്ട്. സനോജ് എപ്പോഴും ആൻസറൊക്കെ അയക്കാറുണ്ട്. എന്ത് പറ്റി ഇന്ന് ഇത്ര സിമ്പിളായി പോയത് കൊണ്ടാണോ മെസ്സേജ് ഒന്നും ഒരു ആൻസർ അയക്കാത്തത്? സാധാരണ രീതിയിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഇതൊക്കെ എന്ത് നിസ്സാരം, അല്ലെങ്കിൽ ഇതൊക്കെ ചെറുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒന്ന് കളിയാക്കാറുള്ളതാണ്.
3: അപ്പം ഇന്നത്തെ ചോദ്യത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് സനോജ് അയക്കുമോ നമുക്ക് നോക്കാം അല്ലേ. നിസ്സാരം എന്നൊക്കെ പറഞ്ഞാലും
2: വെല്ലുവിളിയാണ്.
3: അതെ, നിസാരം എന്നൊക്കെ പറഞ്ഞാലും ചില ആൻസേഴ്സ് ഒന്നും പറയാതെ വിട്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയും ഞാൻ കുറച്ചു നേരം കാണാറില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മുടെ പല ശ്രോതാക്കളും പറയാറുള്ളത്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് കാർ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പൊ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8484855785.
2: നമുക്ക് വേറെ മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ ബിജു അടിമാലിയിൽ നിന്ന് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ എൽദോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു എൽദോസ് അടിമാലി. അതേപോലെ നമുക്ക് ഇന്നലെ

0: ഇന്നലെ അവതരിപ്പിച്ച ഗാനമന്ദാരം പ്രോഗ്രാം അതിഗംഭീരമായിരുന്നു. പ്രദീപ് ആശ്രമം, റേഡിയോ സാന്ത്വനം, അനുമോദനങ്ങൾ എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ചിത്ര ചേച്ചി ആശ്രമത്തിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതേപോലെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. അതേപോലെ വീണ്ടും നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. നമ്മുടെ റഷീദ് ചേച്ചി ചോദിക്കുന്നു, ആൻസർ ആധാർ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പാൻ കാർഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാൻ കാർഡിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മുടെ ശ്രോതാക്കളോട് പറയാനുണ്ട്, അതെന്തായാലും നമ്മൾ പറയാം. അപ്പോൾ ഇത് പെട്ടെന്നൊരു കാറ് വരുന്നുണ്ട് അല്ലേ?
1: അതെ, ആധാർ കാർഡ് എന്നാണ്, അതായത് കാറാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
0: അതെ അതെ, അപ്പോൾ കാർഡല്ല ചേച്ചി, ഒന്നും കൂടി ഒന്ന് ആലോചിച്ച്
1: ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇത് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും പെട്ടെന്ന് അയച്ചോളൂ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാർ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ എന്ന് പറയുമ്പോൾ കാറിൻ്റെ ലിസ്റ്റ് മാത്രമല്ല അല്ലേ?
0: അതെ, നമുക്ക് ചിന്തിക്കാം. നമ്മൾ മിശ്രിത ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം നമുക്ക് കേൾക്കും, നമ്മുടെ ശ്രോതാക്കൾക്ക് കേട്ട് കേട്ട് ഇപ്പോൾ ഒരുവിധം പരിചയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ കാർഡൊക്കെ അയച്ചത്, കാരണം ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ ചോദിക്കാറ്.
1: മിശ്രിത ചോദ്യത്തിൻ്റെ ആ ഒരു ലെവൽ എങ്ങനെയാണെന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറയാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു.
0: നമ്മുടെ രാജൻ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോദ്യം ഒരിക്കൽ കൂടി എന്നൊക്കെ ചോദിച്ചിട്ട് പോയതാണ്. പിന്നെ എവിടെയാള്,
1: പിന്നെ ആ വഴി അങ്ങ് പോയി.
0: നമ്മുടെ അരവിന്ദാക്ഷ് സാർ ഇന്നും നമ്മളോട് അപ്ഡേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. 1983 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് മഹാപ്രസ്ഥാനം എന്ന നോവലിനാണ് ലഭിച്ചത്. പ്രശസ്തനായ ഒരു മലയാള സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് ആ നോവൽ രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചില നമ്മളെല്ലാ ലൈവിലും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. പലപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് പല കാര്യങ്ങളും കൂടി ഇടയിൽ കൂടെ നമുക്ക് വന്നിട്ട് ചിലതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് മെസ്സേജ് വായിക്കുന്ന സമയത്ത്, എന്തായാലും നമ്മൾ മെസ്സേജ് പരമാവധി വായിക്കാറുണ്ട് എല്ലാ ലൈവിലും, അപ്പോൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് വിട്ടുപോകുന്ന പല അപ്ഡേഷൻസും അത് നമുക്ക് അയക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും സാറിനോട് ഒരു എപ്പോഴും താങ്ക്ഫുൾ ആണ്, കാരണം ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ നമ്മളിലേക്ക് എത്തിക്കും,
1: അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് നൽകാറുണ്ട്. അപ്പോൾ സാറിന് നല്ലൊരു ദിവസം നേരുകയാണ് അല്ലേ?
0: അതെ അതെ. അപ്പോൾ നമ്മുടെ ഷിജി ടി ടി മാലാഖക്കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ട് കേട്ടോ, ഓസ്കാർ, മറയ്ക്കാർ, സർക്കാർ, അതൊക്കെയാണ് ആൻസർ.
1: അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാർ.
0: ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കും, കിട്ടും നമുക്ക്. അപ്പോൾ ചേച്ചി എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കുറെ ഹാർട്ട് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്.
1: അതെ, അപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഷിജി ചേച്ചിയും ഫാമിലിയും കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചേച്ചിയുടെ മെസ്സേജ് വായിക്കുമ്പോഴും ചേച്ചി കാണുമ്പോഴും ഒക്കെ ഒരു ഒരു പോസിറ്റീവ് ഫീലാണ് പലപ്പോഴും അല്ലേ. നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് റേഡിയോ സ്റ്റേഷനിലൊക്കെ, അപ്പോൾ നന്നായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്.
0: അമ്മയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് തീരില്ല അല്ലേ ആ വിശേഷങ്ങൾ. എൻ്റെ അമ്മയും എന്ത് പ്രവൃത്തി ചെയ്താലും ഞാൻ അമ്മയുടെ അടുത്തു നിന്ന് മാറില്ലായിരുന്നു. അതുപോലെയാണ് എൻ്റെ മോളും, ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും എൻ്റെ അടുത്തു നിന്ന് മാറില്ല അവൾ. അതെ, അമ്മയെന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണല്ലോ നമുക്ക് എല്ലാവർക്കും. അമ്മയെന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ്. നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും, നമ്മൾ അമ്മ എത്ര വഴക്ക് പറഞ്ഞാലും, നമുക്കെപ്പോഴും അമ്മ ഒരു സ്പെഷ്യൽ തന്നെയാണ്. ഇടയ്ക്കൊക്കെ അമ്മ ഏട്ടയ്ക്കൊന്ന് പുറത്തോട്ട് പോവുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ അവർക്ക് ഈ ഒരു ലോകത്ത് ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ അതൊക്കെ നമുക്കൊന്ന് സഹിക്കാവുന്നേ ഉള്ളൂ, കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നല്ലോ. അവർ പറഞ്ഞു തന്നല്ലേ നമ്മളും പഠിച്ചത്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അവർ നമുക്കും പറഞ്ഞു കൊടുക്കാം. അതിന് ഇതിനൊരു അവസരമാണ് അല്ലേ, നമുക്ക് ഇന്നത്തെ ലോകത്തെ പറ്റിയും അതിൻ്റെ ഓരോരോ കാര്യങ്ങളെ പറ്റിയും അപ്ഡേഷനെ പറ്റിയും ഒക്കെ നമുക്കും അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കാം. അതൊക്കെ പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു രസമാണ് ആ ഒരു മൊമെൻറ്റ്സ് അല്ലേ. സത്യം, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പ്രീത ടീച്ചറിനെ വളരെ അപ്രതീക്ഷിതമായി കാണാൻ പറ്റി, ഒത്തിരി ഹാപ്പി ആയി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രീത ടീച്ചറിനെ കണ്ട കഥയൊക്കെ നമ്മൾ ലൈവിൽ കൂടെയൊക്കെ പറയുകയുണ്ടായി.
1: ലൈവിൽ കൂടെ അറിഞ്ഞു, ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടു അല്ലേ.
0: അതെ അതെ.
1: അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ ശ്രോതാക്കളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ മൂവ് ചെയ്യട്ടെ അല്ലേ.
0: അതെ അതെ. അപ്പോൾ നമ്മുടെ ശ്രീജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് എല്ലാവർക്കും വേണ്ടി വിജയുടെ ഒരു നല്ല പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഇപ്പോൾ കേട്ടത് വിജയുടെ സോങ് കേട്ടതേ ഉള്ളൂ, അപ്പോൾ അത് കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു.
0: അതെ. അപ്പോൾ നമ്മുടെ ലീലാമണി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ശ്രീലക്ഷ്മി, ആതിര, ഹരി, മൂന്ന് പേർക്കും നല്ലൊരു ഹായ്, അതുപോലെ നമ്മുടെ അടിമാലി ഫ്രണ്ട്സിനും നല്ലൊരു ഹായ് ആശംസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം, മഴക്കാർ, സർക്കാർ, ആൾക്കാർ,
1: ഇതാണോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാർ? അതാണ് അവിടെ ചോദ്യം.
0: അതെ,
1: ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കാർ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു അര മാർക്ക്
0: കൊടുക്കാം. ചിലരെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു നമുക്ക് ആൻസർ കേൾക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ഒരു കാർ എന്താ, ചിലപ്പോൾ നമ്മളുടെ ഒരു ആൻസർ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടുള്ളത് അതായിരിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അത് ഇഷ്ടമാകും, അല്ലെങ്കിൽ ശ്രോതാക്കൾക്കും അതുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അതായിരിക്കാം പറയുന്നത്. പക്ഷേ ഈ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആതിര പറയുന്നതാണ്, കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചത് ആതിരയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആതിരയുടെ ആൻസർ ആണ് നമ്മൾ.
1: അതെ, കുസൃതി ചോദ്യം എന്ന് പറയുമ്പോൾ കഥയിൽ ചോദ്യം ഇല്ല എന്ന് പറയുന്നതല്ല, ഞാൻ പറയുന്ന ആൻസറാണ്. കുസൃതി ചോദ്യം ചോദിക്കുന്ന വ്യക്തി പറയുന്ന ആൻസറാണ് കറക്റ്റ് ആൻസർ.
0: അതെ, അപ്പം നമ്മുടെ ലീലാമണി ചേച്ചി പറയുകയാണ് ഇന്നലെ മോളുടെ വക ഒരു ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ആ ഒരു ദിവസം ഓർത്ത് നമുക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടുക അല്ലേ, മക്കളുടെ കയ്യിൽ നിന്ന് സമ്മാനം കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെയധികം എന്താ
1: നല്ലൊരു കാര്യമാണ്. അപ്പം എല്ലാവരും അങ്ങനെ ഈ വർഷം അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലേ.
0: എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും ഇല്ല, നമുക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് നല്ലൊരു വാക്ക് അവർക്ക് കൊടുത്താലും അത്രയേറെ മനോഹരമാണ്, അവർക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന സന്തോഷം നമ്മൾ ഇങ്ങനെ ചുറ്റും സ്പ്രെഡ് ചെയ്യുക.
1: അപ്പൊ ഇപ്പൊ സാധാരണ നമ്മളിപ്പോ ചിലര് അമ്മമാരെ പുറത്തൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, ഹോട്ടലുകളിലൊക്കെ വലിയൊരു തീ വിലയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഒന്ന് ഫ്രീ ആവുന്ന ടൈമിൽ ചായ ഒക്കെ കുടിക്കാൻ പോകുമ്പോൾ ചായക്ക് 4 രൂപയാണ് ഇപ്പൊ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഊണിന് 30 രൂപ വരെ കൂടിയിരിക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് എത്തിയിരിക്കുന്നത്.
0: പറഞ്ഞപ്പോഴാണ് ഇന്നലെ സാധാരണ നമ്മളൊരു ചായ കുടിക്കും, ചായയും അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്നാക്സും കൂടെ കഴിക്കുമ്പോൾ ഒരു 50 രൂപയ്ക്ക് അപ്പുറം പോകാറില്ലല്ലേ, 50 രൂപയും വേണം വേണം എന്നില്ല. പക്ഷെ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ഒരു ജസ്റ്റ് ഒരു ചായയും ഒരു സ്വീറ്റ് പപ്സും കഴിച്ചതിന് 100 രൂപ അടുപ്പിച്ചായി. അപ്പോൾ അത് കേട്ടപ്പോൾ പെട്ടെന്ന് നെഞ്ചിലൊരു ആളൽ വന്നു എങ്കിലും.
1: അതെ, അപ്പൊ അങ്ങനെ നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കൊച്ചിയിലേക്കാണെങ്കിലും പുറത്ത്, അതായത് നമ്മുടെ മലയാളികളൊക്കെ കൊച്ചി അല്ലെങ്കിൽ ടി വി എമ്മിലൊക്കെ പോയി ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. അവിടെ നിന്ന് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ഇന്നൊരു എമൗണ്ട് എന്ന രീതിയിൽ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു താളം തെറ്റുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു ഭക്ഷണ വില കൂടുന്നത് മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, മറ്റ് രാജ്യങ്ങളിലൊക്കെ പ്രശ്നം സംഭവിക്കുകയും സംഘർഷങ്ങളും യുദ്ധങ്ങളും സംഭവിക്കുമ്പോൾ നമുക്കെന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അമേരിക്കയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രശ്നം നടന്നതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിത താളം തന്നെ തെറ്റിച്ചുകൊണ്ട് പലതിൻ്റെയും വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയുക, ജോലിക്ക് വേണ്ടിയിട്ട് പുറത്ത് വേറൊരു സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വളരെ വലിയ രീതിയിലേക്ക് ഇപ്പോൾ 15,000 രൂപ 20,000 രൂപയ്ക്ക് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും വില കൂടുമ്പോൾ അവരെങ്ങനെയാണ് ഒന്ന് സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? ഭക്ഷണം വയറ് നിറച്ച് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യം, വയറ് നിറച്ച് കഴിക്കാതിരിക്കുക, അത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന രീതിയിലേക്ക് പോവാണ്.
0: സ്വയം ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക്, അതേപോലെ തന്നെ ഇപ്പോൾ രാവിലെയൊക്കെ കഴിക്കാൻ പറ്റാതെ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർക്ക്, മാറി നിൽക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കാണ് ഇതൊക്കെ കൂടുതലായിട്ടും
1: ബാധിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അതായത് വളരെ തുച്ഛമായ രൂപയ്ക്ക് ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ്. ചായക്ക് 4 രൂപയും ഊണിന്
1: 30 രൂപയും
0: കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് നമുക്ക് തോന്നി പോകുന്നു.
1: അതെ, അങ്ങനെയുള്ള ഒരേ ഒരു മാർക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിക്കുക അല്ലേ എന്നൊരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ അതിൽ കൂടുതൽ നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റും? ഒരു മാറ്റം ഉണ്ടാവാൻ ഇപ്പൊ പുതിയ രീതിയിലുള്ള ഒരു, ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയുമ്പോഴും പുതിയ രീതിയിലുള്ള ഒരു സർക്കാർ നിയമത്തിൽ വരുമ്പോൾ അതിൽ നമ്മുടെ സാധാരണക്കാരെ കൂടി പരിഗണനയിൽ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ.
0: അതെ,
1: അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു. നമ്മുടെ സമയം 11:05.
0: അതെ, നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: നീ

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ, ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആദ്യം, ഞാൻ ആ പാട്ടിൽ അംശം എന്ന് പറഞ്ഞ സോങ്ങിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. സ്പോട്ടിഫൈയിലൊക്കെ വളരെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സോങ് ആണ് അല്ലേ അംശം. അപ്പം ആ ഒരു പാട്ടിൻ്റെ ഒരു രീതി ചിലപ്പോൾ നമുക്ക് ആദ്യമൊക്കെ കാണുമ്പോൾ മനസ്സിലാവത്തില്ല എന്താണിത് എന്നുള്ള രീതി. പക്ഷേ പിന്നെ പിന്നെ വരുമ്പോൾ എന്തോ ഒരു വളരെ എന്താ പറയുക, ഇമോഷണൽ ആയിട്ടുള്ള വളരെ കണക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇതിലുണ്ട്. പക്ഷെ ആ ഒരു പാട്ട് ഇങ്ങനെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ ട്രെൻഡായിക്കൊണ്ട്.

0: വേൾഡിൽ തന്നെ മ്യൂസിക് സെക്ഷനിൽ തന്നെ ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് ഈ ഒരു സോങ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയാണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാൻ.
1: അതെ, അപ്പൊ നമുക്ക് ഇപ്പോൾ സമയം 11:12 ആയിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. നമ്മുടെ ആദ്യ ഒരു 3 കാറുകളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു.
0: എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാറുകൾ.
1: നമ്മുടെ ശ്രോതാക്കൾക്കും അതൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയായിട്ട് നമ്മൾ ക്ലൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, പലരും മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. നേരത്തെ ഒരു എന്താ ഒരു ജാമ്യം ഒക്കെ എടുത്തിട്ടുണ്ട്, തല്ലരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ നമുക്ക് ആൻസർ ഇതാണ്, ഉപകാർ സഹകാർ സംസ്കാരം. പക്ഷെ അതല്ല കേട്ടോ ഉത്തരം.
0: സനോജ് ഉത്തരം തെറ്റിപ്പോയിരിക്കുകയാണ്. പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കൂ, നമുക്ക് സമയം കുറച്ചും കൂടെ ഉണ്ട്. സനോജ് കറക്റ്റായിട്ട് തന്നെ ആൻസർ പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് അയച്ചോളൂ. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിന് ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിശേഷങ്ങൾക്കിടയിൽ നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചതാണ്. അപ്പോൾ അതിന് ആൻസർ പെട്ടെന്ന് അയച്ചോളൂ അല്ലേ.
1: എനിക്കറിയാം സനോജിന് ഇത് അറിയാം, അത് പറയാനൊക്കെ സാധിക്കും. സനോജ് പറയുന്നില്ല, നമ്മൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും മെസ്സേജൊക്കെ അയക്കൂ. അപ്പോൾ ഉത്തരങ്ങളൊക്കെ തെറ്റിപ്പോയിട്ടുള്ളവരെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചാൽ ഇതിന് കറക്റ്റ് ആൻസർ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഏകദേശം ഒക്കെ കറക്റ്റായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കൂ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ അടിമാലിയിൽ നിന്നും മെസ്സേജ് വന്നിട്ടുണ്ട്. ലീലാമണി ചേച്ചിക്ക് ശുഭദിനം നേരുന്നു അടിമാലിക്കാർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ബിനീഷ് ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി വീണ്ടും ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. 3 പേർക്കും ഗുഡ് മോർണിംഗ് ആൻസർ കാർക്കൂന്തൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ആയി. വിരുന്നുകാർ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി അതല്ല ആൻസർ, ഒന്നും കൂടി ഒന്ന്.
0: പക്ഷേ വിരുന്നുകാർ വന്നപ്പോ എവിടെയൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. നോട്ട് ദ പോയിന്റ്.
1: അതെ അതെ. അപ്പോ നമുക്ക് അത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ആരൊക്കെയാണ് അയക്കുന്നത്? അപ്പൊ എപ്പോഴും കറക്റ്റ് ആൻസർ അയക്കുന്നവരൊക്കെ മെസ്സേജ് അയക്കുമോ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് തെറ്റിപ്പോകുന്നതെന്ന് ഞങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:13 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രമേശ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വണ്ടിക്കാർ അടികൂടിയപ്പോൾ പോലീസുകാർ വന്നു, പോയപ്പോൾ RS വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല കേട്ടോ ആൻസർ. നമുക്ക് ഒന്നും കൂടി ആലോചിച്ച് ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നമ്മുടെ അരവിന്ദാക്ഷൻ സാർ വീണ്ടും ഒരു അപ്ഡേഷൻ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിലോട്ടൊക്കെ ഇങ്ങനെ വരികയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ സമാനതകളില്ലാത്ത വിധത്തിലുള്ള പങ്ക് വഹിച്ച സമർത്ഥയായ ഭരണാധികാരിയായിരുന്നു KR ഗൗരിയമ്മ അല്ലെ. ഗൗരിയമ്മയുടെ ഓർമ്മദിനം 11 ഇന്ന്, 11. അപ്പോൾ ഗൗരിയമ്മയുടെ ഓർമ്മദിനമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു മെസ്സേജ് സാർ നമ്മളിലേക്ക് എത്തിക്കുകയാണ്.
0: അതെ, നമ്മളിൽ നിന്ന്, അതായത് കേരള രാഷ്ട്രീയത്തിലെ ഉരുക്കു വനിത എന്നാണ് അമ്മയെ അറിയപ്പെടുന്നത്, KR ഗൗരിയമ്മയെ. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭരണ മേഖലയിലും അല്ലെങ്കിൽ തൊഴിലാളികൾക്കിടയിലാണെങ്കിലും വനിതകൾക്കിടയിലാണെങ്കിലെല്ലാം ഈ KR ഗൗരിയമ്മ എന്ന് പറയുമ്പോൾ തന്നെ കേരന്തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുമെന്ന് ഇങ്ങനെ വാക്യം ആ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് അമ്മയെ സ്വീകരിക്കുന്നത് പലപ്പോഴും. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ളൊരു ഒരു മന്ത്രിസഭയോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് KR ഗൗരിയമ്മ. അപ്പോൾ ഗൗരിയമ്മ നമ്മിൽ നിന്ന് വിട്ടുപോയിട്ട് 5 ഓർമ്മയായിട്ട് 5 കടക്കുകയാണ് അല്ലേ. അപ്പോൾ സാധാരണക്കാർക്കും വനിതകൾക്കും തൊഴിലാളികൾക്കും എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു KR ഗൗരിയമ്മ. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മളും റേഡിയോ സാന്ത്വന ടീമും ഒപ്പം ചേരുകയാണ് അല്ലേ.
1: അതെ, തീർച്ചയായും. 1942 കിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് അരുണ അസഫലിക്ക് തിരുവനന്തപുരത്ത് സ്വീകരണം നൽകാനും പഠിപ്പ് മുടക്കിന് നേതൃത്വം നൽകാനും ലോ കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതാവായ ഗൗരിയമ്മ അന്ന് മുന്നിൽ നിന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് പഴയ ഒരു കാലത്ത് നമ്മളിപ്പോൾ KR ഗൗരിയമ്മ എന്നുള്ള ഒരു പേര് അല്ലെങ്കിൽ KR ഗൗരി എന്നൊരു പേര് ഒരു വിപ്ലവമായിരുന്നു എന്നുള്ളത് വേണം നമ്മൾ ആലോചിക്കാൻ. അന്നത്തെ ആ ഒരു കാലത്ത് ഒരു സ്ത്രീ ഇത്തരത്തിൽ
0: ശക്തമായ നിലപാടുകളല്ല, ചരിത്രപരമായിട്ടുള്ള ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നിട്ടുള്ളതിൽ ഏറ്റവും പങ്കുവച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് KR ഗൗരിയമ്മ. അപ്പം അങ്ങനെ ഒരുപാട് ഓർമ്മകളിലൂടെയും അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയും നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അപ്ഡേഷനിലൂടെയും നമ്മുടെ കുസൃതി ചോദ്യത്തിലൂടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മെസ്സേജിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. 11:16 ആയിരിക്കുന്നു. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം അല്ലേ.
1: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്ഷയാണ്. നിങ്ങളോടൊപ്പം ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
2: ശ്രീലക്ഷ്മി,
1: നമ്മളോടൊപ്പം
2: ഹരിപ്രസാദ്.
1: യെസ്, അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. നമ്മളിങ്ങനെ വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 11:21 ആയിരിക്കുന്നു, കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ.
2: നമ്മുടെ ഒരു കുസൃത ചോദ്യം ഉണ്ട്, എന്തായിരുന്നു ഇഷ്ടപ്പെട്ട 3 കാർ ഏതൊക്കെയാണ്? നമുക്ക് പൊതുവെ ഇഷ്ടപ്പെടുന്ന 3 കാർ ആണ് അത്. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ മെസ്സേജ് അയച്ചോളൂ.
1: എനർജി അങ്ങ് നശിച്ച പോലെ. ശ്രീലക്ഷ്മി, 3 കാർ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാറിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു, 3 കാറിലെ എല്ലാ കാറുകളും.
2: അങ്ങനെയല്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്.
1: അതെ,
2: അങ്ങനെ പറയാൻ പാടില്ലല്ലോ, പെട്ടെന്നൊരു ക്ലൂ ആണ് ഞാൻ പറഞ്ഞതാണ്. ചിലപ്പോ ചിലരെ ഒന്നും, ചില കാറിനെ ഒന്നും എല്ലാവർക്കും.
1: ശ്രീലക്ഷ്മി പറഞ്ഞ 3 കാറുകൾ
2: ഓക്കെ, അതുപോലെ എനിക്ക് ചെറിയൊരു വിഷമം, അതുകൊണ്ട് ഞാൻ

0: പറഞ്ഞു തീർത്തതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8885857 85. അപ്പൊ ആതിര, ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നും, ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കാറില്ല, ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിക്കും, അയ്യോ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മളത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ നമുക്ക് തോന്നുമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലും ടി വി ചാനലുകളിലും ഒക്കെ നമ്മൾ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്നൊരു വാർത്തയാണ്. ഞാനപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു വോയിസ് ഒക്കെ ഒരു കേൾക്കുകയുണ്ടായി ഇന്നലെയൊക്കെ, അങ്ങനെ കേട്ടിരുന്നു. അതായത് തീവണ്ടിയിൽ 6 വയസ്സുകാരിയെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ വീണയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ചില സമയത്തല്ലേ നമുക്ക് ഈ ഒരു അതിൽ നമുക്കൊരു സെൻസാണ്, നമുക്ക് തോന്നും ഇത് അത്ര ശരിയല്ലല്ലോ, അല്ലെങ്കിൽ തെറ്റാണ്, ഇവിടെ എന്തോ ഒരു റോങ് സംഭവിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മളൊരു കറക്റ്റ് ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ അവിടെ നിന്ന് മാറും.
1: പല സമയത്തും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതാണ്, നമ്മൾ റിയാക്ട് ചെയ്യാൻ ആഗ്രഹിച്ചാലും നമ്മുടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ അയ്യോ അത് ചെയ്യാവോ ചെയ്യണോ, പിന്നെ അത് കഴിഞ്ഞ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അയ്യോ അത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ പല കാര്യങ്ങൾക്കും നമ്മളൊന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ചുറ്റുപാട് നിൽക്കുന്നവർക്കും ഉണ്ടാവാതിരിക്കും എന്നുള്ളതിന് വളരെ മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വീണ അല്ലേ.
0: അപ്പോൾ വീണ ആ ഒരു പേരിപ്പോൾ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു കുട്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയേറെ, കാരണം അന്ന് ആ ഒരു സമയത്ത് വീണ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഒരു പത്രവാർത്തയിൽ ഒതുങ്ങി അല്ലേ.
1: അല്ല, പത്രവാർത്തയിൽ ഒരു ദുരന്തം എന്ന രീതിയിൽ തന്നെ നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. അത് ആ ഈ രീതിയിൽ ആ ഒരു ഇൻസിഡന്റ് മാറി എന്നുള്ളതാണ്.
0: മുത്തശ്ശന്റെ അടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെയാണ് എന്താ ഇയാള് എടുത്തോണ്ട് പോയി ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചത്. അതാണ് വീണ തടഞ്ഞത്. കൊല്ലം സ്വദേശി സാനിഷിനെയാണ് കയ്യോടെ പിടികൂടി കൊട്ടാരക്കരയിൽ താമസമുള്ള വീണ ഇത് ഈ കുട്ടിയെ രക്ഷിച്ചത് എന്നുള്ളത് അതൊരു വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാർത്ത കൂടിയാണ്. ആ ഒരു വാർത്തയായിട്ട് മാത്രം നമ്മൾ കാണാറില്ല, ചിലപ്പോൾ നമുക്കിത് നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പലപ്പോഴും ഒരു സഡൻ ആക്ഷൻ എടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ എടുക്കാതിരിക്കുകയും ചിലപ്പോൾ അത് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയായിരിക്കും, ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് അതൊരു തെറ്റാണ്, അത് നമ്മൾ പ്രതികരിച്ചെങ്കിൽ കൂടി ചിലപ്പോൾ നമ്മുടെ കൂടെ ആരും നിൽക്കും എന്നുള്ള ഒരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് ഇത് നമുക്ക് തന്നെ ഒരു പ്രശ്നമാകുമോ എന്നൊക്കെ ഉള്ള ചെറു ചിന്തയാകാം പലരും അതിൽ നിന്ന് പിന്നോട്ട്.
1: ഇതിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ പലരും ഇതിനു മുൻപും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം. പക്ഷെ ആ ഒരു ടൈമിൽ ഈ വീണ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി മാത്രമാണ് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായത് അല്ലേ. അപ്പോൾ അതിന് മുമ്പിരുന്നവർക്ക് എല്ലാം കാര്യങ്ങൾ അറിയാം, ഇത് ആ കുട്ടി മറ്റാരുടെയോ ഒരു കുഞ്ഞാണ് എന്ന രീതിയിൽ അറിയാമെങ്കിൽ കൂടിയും പ്രതികരണശേഷി നശിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലരും പോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് വളരെ ധൈര്യശാലിയായിട്ട് അല്ലെങ്കിൽ അതിനൊരു നമ്മുടെ ഒരു കുട്ടി എന്ന രീതിയിൽ തന്നെ തോന്നി വീണ ആ ഒരു കാര്യം ചെയ്ത് ആ കുട്ടിയെ രക്ഷിച്ചത് എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള ഒരു നിലപാടുകൾ എടുക്കുമ്പോൾ പലപ്പോഴും പല ജീവിതങ്ങളും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം.
0: ചില സമയത്ത് ഒരു ദൈവം മനുഷ്യനിൽ അവതരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള ദൈവം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ ചില തീരുമാനങ്ങൾ ചില പ്രതികരണങ്ങൾ അതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് മാറും, ദൈവത്തിന്റെ തീരുമാനമായിട്ട് മാറും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്. അപ്പോൾ 11:25 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം May 11 അല്ലേ. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് എന്ന് പറയാം. നമുക്ക് കാച്ചിക്കുറുക്കിയ കവിതകളിലൂടെ മലയാളത്തിന് പ്രിയങ്കരനായ പ്രിയ കവി ശ്രീ, ശ്രീ എന്ന് പറഞ്ഞാൽ ശ്രീ വൈലോപ്പള്ളി,
1: മലയാളത്തിന്റെ ശ്രീ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ, അദ്ദേഹത്തിന്റെ ജന്മ വാർഷിക ദിനമാണ് അല്ലേ. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ഏറ്റവും നമുക്ക് സങ്കടം തോന്നുന്ന, ഇന്നും ഒരു അമ്മ എന്ന രീതിയിൽ പറയുമ്പോൾ ഇന്നും ആ ഒരു അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് നമുക്ക് മുഴിപ്പിക്കാൻ, കണ്ണീരോടെ അല്ലാതെ മുഴിപ്പിക്കാൻ പല അമ്മമാർക്കും സാധിക്കില്ല എന്നുള്ളതാണ് അല്ലേ. അത്രയും ശക്തമായിട്ട് പച്ചയായ ജീവിത രീതികളെയും എന്താ ഒരു സ്ട്രക്ചറിനെയും നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്.
0: കവിതകളിലൂടെ എന്താ ഒഴുകി എത്തിച്ചു എന്നുള്ളത്, ഈ അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ, ഈ ഒരു കവിത കേൾക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന മറ്റൊരു കവിതയുണ്ട് നമ്മുടെ ഭാരതീയ കവിതകൾ അതിനകത്ത് വരുന്നത്.

0: അത് വളരെയധികം ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കവിതയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു കവിത പല രീതിയിൽ നമ്മൾ എന്താ റീമേക്കൊക്കെ ചെയ്തിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പം നമ്മൾ വൈലോപ്പള്ളി സാറിൻ്റെ കവിതകളെ പറ്റിയും അദ്ദേഹത്തെ പറ്റിയാണ് ഇങ്ങനെ സംസാരിച്ചു
1: പോകുന്നത്. തീർച്ചയായും നമ്മൾ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ, അതായത് പലപ്പോഴും കാൽപ്പനികതയിൽ നിന്ന് ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ ജീവിത പച്ചയായ ജീവിത ശൈലി എടുത്തു കാണിച്ചിട്ടുള്ള കവിതകളാണ് വൈലോപ്പള്ളി സാറിൻ്റെത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിലേക്ക് കൂടുതലും അദ്ദേഹത്തിൻ്റെ കവിതകൾ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ മരണത്തെ പോലും വെല്ലുവിളിക്കുന്ന ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തിൻ്റെ പല കവിതകളുടെയും പ്രത്യേകതകളായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ.
0: അതെ. അപ്പോൾ ഈ കന്നിക്കൊയ്ത്ത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു കവിതയാണ്. കന്നിനെല്ലിനെ ഓമനിച്ചെത്തി എന്നോട് ഓതി സദാഗതി വായു, നിർദ്ദയം വെതിച്ച് ഈ വിളവുണ്മാൻ മൃത്യുവിനേകും ജീവിതം പോലും. അത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇവരെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തീർച്ചയായിട്ടും ഈ വൈലോപ്പള്ളിയെ പറ്റിയാണെങ്കിലും കവിതകളെ പറ്റിയാണെങ്കിലും, ഇപ്പോൾ കവിതകളെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഓടി വരും.
1: അതെ. അപ്പോൾ കവിതകളിലൂടെ നമ്മുടെ ജീവിത രീതികളും കാര്യങ്ങളും എല്ലാം അനശ്വരമാക്കി, അതുപോലെ തന്നെ അദ്ദേഹം അനശ്വരമായിട്ട് നിലനിൽക്കുകയാണ് കവിതകളിലൂടെയും സാഹിത്യ രീതികളിലൂടെ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനത്തിൽ ഒരുപാട് കവിതകൾ അദ്ദേഹത്തിൻ്റെ പച്ചയായ കവിതകളിലൂടെ ഒരു ചെറിയൊരു യാത്രയായിരുന്നു നമ്മൾ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിനെ ഓർക്കട്ടെ, അല്ലെങ്കിൽ അന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പല കവിതകൾ ഓർക്കാനും വായിക്കാനും ഒന്നെടുത്ത് വായിക്കാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനും ഒരു ശ്രമം ഇന്ന് നടത്തട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ് അല്ലേ.
0: നമ്മുടെ സമയം 11:28 ആയിരിക്കുകയാണ്. നമ്മളുടെ ആ ഒരു ആൻസറൊക്കെ പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിക്കാം. സുജ ചേച്ചി അയച്ചിട്ടുണ്ട്, ഹായ് ശ്രീ ആതിര, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖമല്ലേ, ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. നിങ്ങളെ കേൾക്കാറുണ്ട്, മെസ്സേജ് അയക്കാൻ സമയം കിട്ടുന്നില്ല, അതാ അയക്കാത്തത്. എനിക്ക് ഇന്നും ഒരു പൗർണമി എന്ന സോങ് വെച്ച് തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശ്രീയെ ഇപ്പോൾ കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്നും ബസ്സിലൊക്കെ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്, പക്ഷേ ഇപ്പോഴും കാണുന്നില്ല. അപ്പം ഞാനും തിരക്കാറുണ്ട്, ബസ്സിലൊക്കെ നോക്കാറുണ്ട്, അപ്പോൾ കാണാറില്ല. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ഞാനും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കൊരു പുതിയ ശ്രോതാവ് മെസ്സേജ് അയച്ചു, രാജൻ വയനാട്. ഹായ്, ഞാൻ രാജൻ വയനാട്, സ്ഥിരം കേൾക്കാറുണ്ട്, പണിത്തിരക്കിലാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളിങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ മെസ്സേജൊക്കെ അയക്കും കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ എവിടെയൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുള്ളത്. അപ്പോൾ ഇനി വയനാടൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും അല്ലേ, നമുക്ക് ആൾക്കാരുണ്ട് വയനാട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഒന്ന് നമുക്ക് അതൊന്ന് പറഞ്ഞിട്ട് ബാക്കി, കാരണം ഒരുപാട് മെസ്സേജ്.
1: അതെ, നമ്മുടെ ചോദ്യം ഇതായിരുന്നു. നമുക്ക് ആദ്യം ചോദിച്ചിങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട മൂന്ന് കാറുകളായിരിക്കും. കുസൃതി ചോദ്യമാണ്. അപ്പോൾ ആൻസർ ഇതാണ്, വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാർ, ഇതാണ് മൂന്ന് കാറുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ശ്രീലക്ഷ്മി എന്ന് നൈസിനൊക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കാറുകളിൽ ഏതെങ്കിലും ഒരു കാറ് ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമല്ലേ എന്നുള്ളതാണ് ചോദിച്ചത്.
0: എല്ലാവരും
1: ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ട മൂന്ന് കാറുകളായിരിക്കും ഇത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
0: അതെ, റീത ചേച്ചി കറക്റ്റ് ആൻസർ ആണ് അയച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ, പക്ഷേ കുറേ തെറ്റിയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ
1: ചെറുതായിട്ടൊക്കെ തെറ്റിയവരുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എന്തായാലും അത് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊപ്പം എപ്പോഴും ചേർന്ന് നിൽക്കുന്ന പല ശ്രോതാക്കളും നമ്മളോടൊപ്പം ഉണ്ടല്ലേ.
0: ബിനീഷ് ചേട്ടൻ കറക്റ്റ് ആയിട്ടാണ് ആൻസർ അയച്ചിട്ടുണ്ട്. സനോജ് വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്, സ്വന്തക്കാർ, അയൽക്കാർ, കൂട്ടുകാർ, ഞാൻ കണ്ടുപിടിച്ചു.
1: അതെ, അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് സനോജ്, അപ്പൊ കൺഗ്രാജുലേഷൻസ്.
0: അതെ, അപ്പോൾ നമ്മുടെ ശ്രീജ ചേച്ചിയും കറക്റ്റായിട്ടാണ് ആൻസർ അയച്ചിരിക്കുന്നത്. നമ്മുടെ ബാബുരാജൻ സാറും രണ്ടെണ്ണം അയച്ചിട്ടുള്ളൂ, അയൽക്കാർ, സ്വന്തക്കാർ, പക്ഷേ കൂട്ടുകാരെ അയച്ചില്ല. അപ്പോൾ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതൊക്കെ നമ്മൾ പ്ലേ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമസ്കാരം മൂന്ന് പേർക്കും, കവിതയാണ്, കുസൃതി ചോദ്യത്തിനുള്ള ഉത്തരം, അയ്യോ അസൂയക്കാർ പൊങ്ങച്ചക്കാറാവും.
1: അതെ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കാറുകളെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കവിത ചേച്ചിക്ക് ഈ മൂന്ന് കാറുകളായിരിക്കും ഇഷ്ടം അല്ലേ.
0: അയ്യോ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ചേച്ചി ഇങ്ങനെ ചിന്തിച്ചതായിരിക്കും.
1: അതെ, കുസൃതി ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്.
0: അപ്പോൾ വൈലോപ്പള്ളിയെ പറ്റി പറയാനുള്ള സമയം ഇല്ലല്ലോ, കഷ്ടമായി പോയി എന്ന് പറഞ്ഞൊരു വിഷമം ഞാൻ പറഞ്ഞില്ലേ. കവിതകളെ പറ്റി പറയുമ്പോൾ കവിത വരും, കവിതയായി വരും എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ആതിര ശ്രീ ഉത്തരം സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേച്ചി ഇനിയും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:31 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പിനുള്ള ഒരു സമയമായി. ഒരുപാട് ശ്രോതാക്കൾ നമ്മളടുത്ത് പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ പ്ലേ ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ എലീന പാട്ട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടത്ത് നിന്ന് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. നേരത്തെ ഒന്ന് തെറ്റിപ്പോയിരുന്നു, പക്ഷേ ഇപ്പോൾ കറക്റ്റായിട്ടാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായി. ഇത്രയും നേരം പ്രിയപ്പെട്ടവരുമായി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: യെസ്, ഞാൻ ആതിര. അപ്പോൾ ഒരു സൂപ്പർ സൂപ്പർ സോങ് കേൾക്കാം. അപ്പോൾ നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്ന ഹരിപ്രസാദാണ്. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കും.

0: டேய் அத சொல்லிட்டேன்ல.
1: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
2: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
0: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം, ആവിഷ്കാരം, അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
3: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സമാഗമം എന്നാൽ മലയാള സാഹിത്യ സാംസ്കാരിക മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങളെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ്. ഞാൻ രജനി ഗിരീഷ്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ബിജു നെട്ടറയാണ്. അദ്ദേഹം നടനാണ്, ഡോക്യുമെന്ററി സംവിധായകനാണ്, എഴുത്തുകാരനാണ്, ടെലിവിഷൻ അവതാരകനാണ്. ഇങ്ങനെ കലാ സാംസ്കാരിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം വിജയേട്ടാ.
4: നമസ്കാരം.
3: നമസ്കാരം. സുഖമാണല്ലോ?
4: സുഖമാണ്, അതുകൊണ്ടാണല്ലോ.
3: ഓക്കെ, ചേട്ടന്റെ ഈ വേറിട്ട ജീവിതത്തില് ബഹുമുഖ പ്രതിഭ എന്ന് ഞാൻ വിശേഷിപ്പിച്ചതാ.
4: അപ്പൊ
3: അങ്ങനെ കടന്നു പോകുമ്പോൾ അതിനെ കുറിച്ചൊക്കെ കുറെ അധികം കാര്യങ്ങൾ നമുക്കിന്ന് അറിയാനുണ്ട്. അതുപോലെ നടൻ, സംവിധായകൻ, ഫോട്ടോഗ്രാഫർ, ഗ്രന്ഥരചയിതാവ്, ടെലിവിഷൻ അവതാരകൻ, അങ്ങനെ ബഹുമുഖ പ്രതിഭ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴും ആദ്യമായി നാടക അഭിനയത്തിലൂടെ എൻ എൻ പിള്ളയുടെ നാടക ക്യാമ്പിൽ എത്തിയെന്നും അങ്ങനെ ജീവിതത്തിൽ അഭിമാനിക്കാൻ പറ്റിയ ഒത്തിരി ഒത്തിരി മുഹൂർത്തങ്ങൾ, അനുഭവങ്ങൾ, നാടക ആചാര്യനായ എൻ എൻ പിള്ള ഗുരുവാണ്. ആ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം.
4: സന്തോഷം രജനി. ബഹുമുഖ പ്രതിഭ എന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ്, നാട്ടുകാര് പറയണം. ഈ മുത്തപ്പന്റെ കളി കൊള്ളാന്ന് മുത്തപ്പൻ പറഞ്ഞാൽ പോരാ, ജനങ്ങൾ പറയണം. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ കലാകാരൻ മാധ്യമം തിരഞ്ഞെടുക്കുന്നത് ബോധപൂർവമല്ല. അയാൾ അറിയാതെ വന്ന് പെടുകയാണ്. ഏത് കലാരംഗത്തായാലും ചില തൊഴിൽ മേഖലകളിൽ പോലും അങ്ങനെയാണ്. പിന്നെ അതിലൊരു വൈദഗ്ധ്യമൊക്കെ നേടിയിട്ട് പിന്നെ അതിലൊക്കെ എക്സ്പെർട്ടായി മാറും. ചിലപ്പോൾ അതിലെ തൊഴിലായിട്ട് സ്വീകരിക്കും. അങ്ങനെയാണ് ഞാനൊരു നടനാകുന്നു, ഡോക്യുമെന്ററി ഡയറക്ടർ ആവുന്നു. ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടിയല്ല സിനിമ ഫിലിം ഷൂട്ടിലൊക്കെ പോയി പഠിച്ചത്. പക്ഷെ ആദ്യമായി ഡോക്യുമെന്ററി എടുക്കാനാണ് എനിക്ക് സന്ദർഭം ലഭിച്ചത്. അത് നെൻപിള്ളയെപ്പോലെ ഒരു വലിയ ഒരു നാടകാചാര്യനെ, അത് നമ്മുടെ അന്നത്തെ അധ്യാപകരായ കെ കെ ചന്ദ്ര സാറും അയ്യൂബ് സാറും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അതിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ വഴികൾ എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ എൻ എൻ പിള്ളയെ പറ്റി പറഞ്ഞ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ നാടകങ്ങളൊക്കെ അഭിനയിക്കുമായിരുന്നു. ഒരു നടനാവുക എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന ഘടകങ്ങളുണ്ടായിരുന്നു. അതിന് പറ്റിയ ഒരു അന്തരീക്ഷവും എനിക്കുണ്ടായിരുന്നു. കോളേജിലൊക്കെ ബെസ്റ്റ് ആക്ടറായിരുന്നു. മിമിക്രിയിലൊക്കെ എനിക്കൊരിത്തിരി പരിചയമുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എൻ എൻ പിള്ളയുടെ ഒരു ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന നാടകം, ചെറിയ നാടകം എടുക്കുന്നത്. അതാണ് ഞങ്ങളൊരു ഒരു ബ്രേക്ക് നൽകുന്നൊരു നാടകം. അത് അദ്ദേഹത്തിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നാടകം നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി. അപ്പം ആദ്യമേ ഒരു സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ സംഘാടകൻ

0: സമ്മതിച്ചില്ല. എൻ എൻ പിള്ളയുടെ നാടകത്തിനിടയിൽ ഈ പിള്ളേരെ ഒരു നാടകമൊന്നും ശരിയാവില്ല. ഫൈൻ ആർട്സ് സൊസൈറ്റി കയറി വെനറ്റി വിട്ട നമ്മള്. അത് നമ്മുടെ നാട്ടിലായിരുന്നു, പരവക്കാരായിരുന്നു. പാരപ്പള്ളി എന്നൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നാടകം നടക്കുന്നതിന് ഒരു 3 മണിക്ക് ചെന്നു. അപ്പൊ എൻ എൻ പിള്ളയൊക്കെ ഒത്തിരി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ കളിച്ച കുഴപ്പമില്ല, അദ്ദേഹം വന്ന് ചോദിച്ചിട്ട് ചെയ്താൽ. രണ്ടുപേരെ ഉള്ളത്, 25 മിനിറ്റ്. ഞാനും എൻ്റെ സുഹൃത്ത് ഇടവാ ബോസുമാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഇതില് എൻ എൻ പിള്ള വന്നപ്പോഴത്തേക്ക് ഞാൻ ചെന്നു അനുവാദം ചോദിക്കുന്നു ഞങ്ങൾ. അപ്പൊ അദ്ദേഹം വലിയ കൗതുകത്തോടെ, ഇരി കുട്ട, വിജയരാമൻ കുട്ടൻ ചേട്ടനൊക്കെ അന്ന് അഭിനയിക്കുന്നുണ്ട്, 82 ആണിത്, 82. അപ്പം നിങ്ങൾ കളിച്ചോ, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, നിങ്ങൾ കളിച്ചിട്ട് ഞാൻ കളിക്കാം. ഞാൻ പറഞ്ഞു, അതല്ല, സാറിന്റെ നാടകം കഴിഞ്ഞിട്ട് ഞങ്ങളെ നാടകം മതിയെന്ന്. ആളുകൾ കാണണമെന്നല്ല, സാറ് കാണാൻ വേണ്ടി. സാറ് നാടകം കഴിയുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ, അപ്പൊ ആളുകളൊക്കെ കുറച്ച് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയിട്ട് ആയിക്കോട്ടെ. അപ്പൊ ഉടനെ അങ്ങനെ അനൗൺസ് ചെയ്യുന്നു നാടകം തുടങ്ങുമ്പോൾ. പാലപ്പള്ളിയിലെ നിറഞ്ഞ സദസ്സാണ് അന്ന്, നാടകത്തിനൊക്കെ ഒരുപാട് ആളുകൾ വരുന്നൊരു കാലമാണ്. ഇന്ന് ഇവിടെ എൻ എൻ പിള്ളയുടെ 2 നാടകങ്ങൾ അരങ്ങേറുകയാണ്. ഒന്ന് കോളേജ് സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന ഗുഡ് നൈറ്റും കോട്ടയം വിശ്വ കേരള കലാസമിതിയുടെ കണക്ക് ചെമ്പകരാമനും. ആളുകൾ വളരെ താല്പര്യം കുറഞ്ഞ് ഞങ്ങളെ നാടകം കാണാനും ഇരുന്നു, ആരും പോയില്ല, കുറച്ചുപേരൊക്കെ പോയി. അത് അവിടെ വിജയകരമായി അവതരിപ്പിക്കുന്നു. ഞങ്ങൾ വേറെ പലയിടത്തും അവതരിപ്പിച്ച് വിജയിപ്പിച്ച നാടകമാണ്. അദ്ദേഹം വന്നു സ്റ്റേജിന്റെ ബാക്കിൽ വരുന്നു, ചില ഡയലോഗുകളൊക്കെ ചില ചില മാറ്റാ, കുഴപ്പമില്ല മക്കളെ എന്ന് പറഞ്ഞു. ചില ഡയലോഗുകളൊക്കെ എന്നൊക്കെ ഇംഗ്ലീഷിന്റെ പ്രൊനൗൺസേഷനും നമുക്ക് അത് കറക്റ്റായിട്ടൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. നാടകം വിജയിപ്പിച്ചെങ്കിലും ചില ഡയലോഗുകൾ ആ വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കണം. യു ആർ അൻ ഇന്റർ കോണ്ടിനെന്റൽ റോയൽ ഇംപീരിയൽ, ഇങ്ങനെ മുഴച്ചിരിക്കണം. ഇറ്റ്സ് മൈ ലൈഫ് മിഷൻ, മൈ ആംബിഷൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഏത് നാടകം എടുക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരുന്നു. നിങ്ങൾ കോട്ടയത്തോട്ട് വരി എന്ന് പറയുകയും ചെയ്തു. വിജയരാജനൊക്കെ വലിയ സ്നേഹമായി,
1: വലിയൊരു മാറ്റത്തിന്റെ
0: മാറ്റം. അങ്ങനെ അന്നൊന്നും അറിയുന്നില്ല ഇതൊരു മാറ്റം ഉണ്ടാവുമെന്ന്. എൻപിള്ളാരാണെന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല യഥാർത്ഥത്തിൽ, അദ്ദേഹത്തിന്റെ കൃതികളുടെ മഹത്വങ്ങൾ. അപ്പൊ അന്ന് പറഞ്ഞു, ഇന്ന പുസ്തകം വായിക്കണം, ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട് കർട്ടൻ. പിന്നെ അതിനേക്കാൾ മുന്നേ നാടക ദർപ്പണം, അത് ആധികാരികമായ ഒരു പുസ്തകമാണ്. ഈ കർട്ടൻ നടന്മാർക്ക് വേണ്ടിയുള്ള, അപ്പൊ അതൊക്കെ ഞാൻ പോയി തേടി പിടിച്ച വായിക്കുകയും പിന്നീടാ വായിക്കുന്നത്. എൻ എൻ പിള്ള ആരാണെന്ന് അന്ന് അറിയില്ല എന്നുള്ളതാണ് സത്യം. അറിയാമെങ്കിൽ ചിലപ്പോൾ ഇന്നൊക്കെ എൻ്റെ പിള്ളയൊക്കെ അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ വീട്ടിൽ പോകാനോ കാണാനോ ഒന്നും ഇന്ന് ഞാൻ പോകത്തില്ല ചിലപ്പോൾ. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് മടി കാണും സ്വാഭാവികമായിട്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ വരുന്നത്. പിന്നെ 1 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. അപ്പൊ ഞാൻ ക്യാമറമാനും കൂടെയാണ്, അന്ന് വീഡിയോ ഒക്കെ ആയിരുന്നു. അതിനെ നമ്മളെ വീട്ടിൽ ചെന്ന് വിജയരാമൻ പറഞ്ഞു, എടാ അത് ക്യാമറ കൂടെ എടുത്ത് വെച്ചോന്നു. അപ്പൊ ഞാൻ ചുമ്മാ എന്റെ സുഹൃത്തുമായിട്ട് പോകുന്നു. പിന്നെ മൂപ്പരെ പുറകൊക്കെ അവിടെ നിന്ന് ചില പത്രക്കാരൊക്കെ വരുന്ന ഇന്റർവ്യൂ, അദ്ദേഹത്തിന്റെ നാടകം നടക്കുന്നിടത്ത് നമ്മൾ പോണു. കണ്ണൂര് പി ടി ഉഷയുടെ സ്ഥലമൊക്കെ അവിടെയൊക്കെ നമ്മൾ പോയി, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ക്യാമറമാനായിട്ട് ഞാനും എടുത്ത് എ ഡേ ഇൻ ഡൈനീഷ എന്ന് പറഞ്ഞ ടൈറ്റിൽ ഒരു ചെറിയ ഡോക്യുമെന്ററി അങ്ങ് ഉണ്ടാക്കി. ഈ കവറേജ് സ്റ്റൈൽ വീഡിയോയില് സ്പോട്ട് എഡിറ്റിംഗ് ആണെന്ന്. ഇന്നിപ്പോ എഡിറ്റിംഗ് സ്ഥലങ്ങൾ ഇന്നത്തെ കണക്കൊന്നും ഇല്ല. ഈ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ ഈ VHS ക്യാമറയിൽ തന്നെ എടുക്കുകയായിരുന്നു. അത് 1 മണിക്കൂർ എടുത്തു. അത് 3-4 ദിവസം ഷൂട്ടിങ്ങൊക്കെ ഞാൻ അദ്ദേഹം നാടക സ്ഥലത്ത് പോകുന്നു, പലരും വരുന്നു, നാടകം കളിക്കുന്നു, അങ്ങനെയൊക്കെ. അത് പുള്ളി വളരെ കൗതുകപൂർവ്വം നോക്കി എന്നോട് അഭിനന്ദിച്ച് ഒക്കെ എനിക്ക് വലിയ ഒരു ആത്മവിശ്വാസം പറഞ്ഞു. അപ്പൊ അപ്പോൾ നാടകമൊന്നും റിഹേഴ്സലൊന്നും ഇല്ല അപ്പോഴും, അതൊക്കെ പിന്നീടാ പിന്നീടാ നാടക അതിൻ്റെ അങ്ങനെ ഞങ്ങളവിടെ ഒരു ബന്ധങ്ങളുണ്ടായി. അത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്നെ പോലെ ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്തെ ഒരു പയ്യന് ഒരു ആചാര്യന്റെ അടുത്തൊക്കെ വന്ന് അറിയാതെ വന്ന് പെടുകയാണ്. അപ്പൊ അതിലൂടെ കിട്ടുന്ന നന്മ എനിക്ക് എന്തായാലും ഗുണം ചെയ്തു. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാൽ അദ്ദേഹത്തിനെ പോലെ ആവുമെന്നൊന്നല്ല, നമുക്കൊരു കുറെ ഗുണങ്ങൾ കിട്ടി എന്നുള്ളതാണ്. ദോഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അതെന്റെ കുറ്റമായിരിക്കും. അദ്ദേഹം ചില സജഷനൊക്കെ പറയുന്നു, നമ്മളത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, അല്ലാതെ പഠിപ്പിക്കല്ലെന്നല്ല. ഏറ്റവും നല്ല പഠിപ്പിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ സംവിധാനം ചെയ്തു എന്ന് തോന്നരുത്, അതാണ് നല്ല സംവിധാനം. ഏറ്റവും നല്ല മേക്കപ്പ് എന്ന് പറയുന്നത് മേക്കപ്പ് ചെയ്തു തോന്നരുത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു വഴി.
1: അങ്ങനെ അതിനെക്കുറിച്ച് ഇനിയും കുറേയധികം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ കാത്തുവെച്ചിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ചാല്, തുടർന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരം സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തിരക്കഥയിലും സംവിധാനത്തിലും ഒക്കെ പരിശീലനം നേടി, തുടർന്ന് അവിടുത്തെ പ്രശസ്തരായ ഗുരുക്കന്മാർ, അതൊക്കെ തുടർന്ന് ഇങ്ങോട്ടുള്ള അഭിനയ ജീവിതത്തിലും ഇതിലൊക്കെ ചെലുത്തിയ ഒരു സ്വാധീനം, അവിടുത്തെ ആ ഒരു അനുഭവങ്ങള്.
0: ഞാനിപ്പം ഈ നാടകം ഈ ഗുഡ് നൈറ്റ് എടുത്തു. പിന്നെ എൻ എൻ പിള്ളയുടെ തന്നെ പ്രശസ്തമായ അദ്ദേഹം അവതരിപ്പിച്ച പ്രൊഫഷണൽ നാടകം ക്ലൈമാക്സ് അദ്ദേഹം അഭിനയിച്ച വേഷം ഞാൻ എടുത്തുകൊണ്ട് അന്ന് 84 നമ്മളെ നാട്ടിൽ ടിക്കറ്റ് പ്രോഗ്രാമായിട്ടൊക്കെ എൻ എൻ പിള്ളയുടെ ക്രോസ് ബിൽറ്റ് വിജയരാഘവനൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഞാനും അത് ഞാൻ തന്നെയാണത്, പൈസയൊക്കെ അച്ഛന്റെ സഹായത്തിലാണ് ആ ടിക്കറ്റ് പ്രോഗ്രാമായിട്ടൊക്കെ നടത്തി. അത് നഷ്ടത്തിലാണ് കലാശിച്ചത് ടിക്കറ്റ് എന്ന് നമ്മൾ വിചാരിച്ചാണ് കളക്ട് ചെയ്ത് പറ്റിയില്ല. ആളുകൾ ഒരുപാട് വന്നു, ഈ പൈസ പട്ടിയിൽ നമ്മളെ വീണില്ല, പല വഴിയിലൊക്കെ പൊക്കളാക്കി. നമ്മളതിൽ അഭിനേതാവായിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ടി വന്നുകൊണ്ട് അങ്ങനെ ആ നാടകം കഴിഞ്ഞിട്ട് ഞാൻ ഫിലിമിൻ ഷൂട്ടിൽ പോയിരുന്നു. കുറച്ച് നാടകത്തിന് ഒരു ബ്രേക്ക് എടുക്കാൻ വന്നു. ഈ നഷ്ടമൊക്കെ വന്നപ്പം വീട്ടിൽ നിന്നൊക്കെ ഒരു പ്രഷർ വന്നു. അങ്ങനെ ഫിലിമിൻ ഷൂട്ടിൽ തുടങ്ങുന്ന തിക്കുറിശ്ശിയുടെ നേതൃത്വത്തിൽ ഒരു ഫിലിമിൻ ഷൂട്ട് തുടങ്ങുന്നു. ആ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ, അത് കെ കെ ചന്ദ്രൻ, ആദമയൂബ്, ജോൺ അബ്രഹാം ഒക്കെ പിന്നെ ഒന്നവിടെ പഠിപ്പിക്കുമായിരുന്നു. എ ജി ജോർജ് സാറ് അവിടെ പലപ്പോഴും വരുമായിരുന്നു. അങ്ങനെ അവിടെ ചെല്ലുന്നു, അഡ്മിഷൻ എടുക്കുന്നു. അങ്ങനെ ആ ഒരു ഫിലിമിൻ ഷൂട്ട് ഒരു വലിയ ഒരു വാതിലാണ് തുറക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ചാലേ സിനിമ സംവിധാനമാവും നടനാവും എന്നും നിർബന്ധമില്ല. ഒരു നടൻ ബേസിക്കലി ആക്ടർ ഉണ്ടായി വരികയാണ്, പാട്ടുകാര്. പക്ഷെ പരിശീലനം നല്ലതാണ്, പരിശീലിച്ച് അവര് നല്ല നിലയിൽ എക്സ്പെർട്ടായി മാറും. ആ അർത്ഥത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പിന്നെ ബന്ധങ്ങൾ, പുതിയ പുതിയ പരിചയങ്ങൾ, ഒരു വലിയ ലോകവും നമുക്ക് സൃഷ്ടിച്ചത്, നമ്മൾ തുറന്നു കിട്ടിയത്. ആ ലോകത്തേക്ക് ചെന്ന് അപ്പൊ ബന്ധങ്ങൾ ഉണ്ടാവുമ്പോൾ മനോജ് കെ ജയനെ പോലുള്ള ആളുകളൊക്കെ അവിടെ പഠിച്ച് അലി അക്ബർ, അനിൽ ബാബു, അനിൽ മേല, രാജശേഖരൻ, ദിലീപ് കവലി, ഇവരെല്ലാം പല തരത്തിൽ പ്രശസ്തരായിട്ട് വന്നവരാണ്. ഡോക്യുമെന്ററി സിനിമ 300 രാമേന്ദ്രൻ, ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ് മാത്യു പീറ്റർ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ ഇന്നും സജീവമായിട്ട് രംഗത്തുണ്ട്. പലരും പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്.
1: അതിലുപരി എനിക്ക് തോന്നുന്നു മഹാനായ തിക്കുറിശ്ശി സാറിനോടൊപ്പം അല്ലേ?
0: അദ്ദേഹം വല്ലപ്പോഴേ വരുള്ളൂ. പക്ഷെ അദ്ദേഹം വല്ലപ്പോഴും വരുന്ന നമുക്ക് ഒരു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ സിനിമയുടെ അനുഭവങ്ങളാണ് പുള്ളി പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കില്ല, നമ്മളുടെ അനുഭവം പങ്കുവയ്ക്കുന്നു. അത് വളരെ രസകരവും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഞങ്ങളെ സംബന്ധിച്ച്. നമ്മൾ കാണുന്ന തിക്കുറിശ്ശി മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ്, അറിയാലോ. അപ്പൊ അതുപോലെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹം മലയാളം നാടകവേദിയുടെ മറക്കാനാവാത്ത ഒരു ചരിത്രത്തിന്റെ ഏടില് അദ്ദേഹത്തിന്റെ പേരുണ്ട്. മലയാള നാടകവേദിയിൽ ഈ അന്ന് പാട്ടും നൃത്തവും ഒക്കെ സ്റ്റേജിലാണ്. ഈ നാടക നടൻ പാട്ടുപാടി അഭിനയിക്കണം. ആ കാലഘട്ടത്തിൽ 40-50 ആ കാലം, അന്ന് തിക്കുറിശ്ശിയുടെ സ്ത്രീ, മായ തുടങ്ങിയ നാടകങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വന്ന് കടന്നു വരുന്ന ഒരു വരവുണ്ട്. അസാധാരണമായ ഒരു ദൈക്ഷണിക പ്രതിഭ വരെ. ഈ പാട്ട് പാടുന്ന ആളുകളെ അണിയറയിലാക്കിയത് അദ്ദേഹം. അപ്പോൾ നടന്മാരെ പറഞ്ഞ് പാട്ട് ഞാൻ ഇവിടെ നിന്നാണ് പാടി കഴിഞ്ഞ നാടകം, അത് നീ നിന്റെ തന്തയുടെ നാടകത്തിൽ കളിച്ചാൽ മതി, എന്റെ നാടകത്തിൽ പുരണ്ടിക്കാറല്ല. അതുപോലെ ഈ നാടകത്തിൽ നായകൻ പാടുന്നില്ല, പാടണമെങ്കിൽ നീ അകത്ത് പോയി പാടിക്കും. അങ്ങനെ ആ ധീരമായ ഒരു പരീക്ഷണം കാൽവയ്പ്പായിരുന്നു തിക്കുറിശ്ശി നടത്തിയത്. പിന്നീടാണ് ഈ എല്ലാം ഈ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് എല്ലാരും ഫ്രണ്ടിലായിരിക്കുന്നത്.
1: നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് മലയാള സിനിമയിലെ ഒരുപാട് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന ഒരുപാട് പേരുടെ തലതൊട്ടപ്പനായിട്ടാണ് പുള്ളി അവരെ കൊണ്ടുവന്ന്. അങ്ങനെയൊക്കെ
0: അതെയുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേരെ പേരിട്ട കാര്യങ്ങളൊക്കെ. അതപ്പം ഫിലിം ഷൂട്ട് കൊണ്ട് നമുക്ക് ഉണ്ടായ ഗുണം ഇതാണ്. അപ്പൊ ഒരുപാട് വർഷങ്ങളുടെ ഒരു യാത്ര, കുറെക്കാലം അവിടെ നമ്മൾ പഠിച്ചു. അപ്പൊ കുറെ പരിചയങ്ങൾ ഉണ്ടായി. പിന്നെ നാടകത്തിൽ NNPയുടെ ക്യാമ്പുമായിട്ട് ഞാൻ സഹകരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ നാടകങ്ങൾ നടക്കുമ്പോൾ ഞാൻ കാണുമായിരുന്നു, റിഹേഴ്സലിൽ പങ്കെടുക്കും.
1: പിന്നെ
0: അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു പശ്ചാത്തലത്തിൽ. അങ്ങനെയാണ് ഈ ഡോക്യുമെന്ററി വരുന്നത്.
1: സമാഗമത്തിൽ ഇപ്പോൾ ചെറിയൊരു ഇടവേളയാണ് ചേട്ടാ, നമുക്കൊരു പാട്ട് കേൾക്കാം. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് ഈ ഇടവേളയിൽ ശ്രോതാക്കൾക്ക് ആയി നമുക്ക് വെച്ചു കൊടുക്കാം, അതിനെ കുറിച്ചൊന്ന്.
0: തീർച്ചയായിട്ടും സന്തോഷം. ഞാൻ ഈ പാട്ട് കേൾക്കാൻ അധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ പാട്ട് പാടാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. ഒരുപാട് പാട്ടുകാരോട് എനിക്ക് അസൂയാണ്. ഞാൻ ഈ ദേവരാ മാസ്റ്ററുടെ പാട്ടുകൾ അഭിമുഖിക്കും അവർ രാത്രി ഇങ്ങനെ ഉറക്കം നിൽമ്പ് കേൾക്കുന്നത്. ഞങ്ങളെ നാട്ടിലെ ഒരു ലെജൻഡാണ്, അറിയാലോ. അദ്ദേഹത്തിന് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, എന്റെ പുസ്തകത്തിൽ ആ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പാട്ട് വന്ന വഴികളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വന്ന വഴി ആ നമ്മളെ നാടും നമ്മളെ കായലിന്റെ തീരത്തും ആ തീരപ്രദേശത്തൊക്കെ ഉള്ള അനുഭവം വെച്ചിട്ടാണ് ഈ ചന്ദ്രകളപ്പം ചാത്തി ഉറങ്ങുന്നുള്ള പാട്ട്. ആ പാട്ടൊന്ന് കേൾക്കാം നമുക്ക്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷ്. സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ബിജു നെട്ടറയാണ്. അദ്ദേഹം നടനാണ്, സംവിധായകനാണ്, ഫോട്ടോഗ്രാഫറാണ്, ഗ്രന്ഥരചയിതാവാണ്, ഒക്കെയാണ്. കുറെ കാര്യങ്ങളായി നമ്മൾ ഇങ്ങനെ ശ്രീ ബിജു നെട്ടറയോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, നമ്മള് പറഞ്ഞു വന്നത് എൻ പിള്ളയുടെ നാടക ക്യാമ്പിൽ എത്തിയതും പിന്നെ സതേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് അനുഭവങ്ങളും പറഞ്ഞു. ഇനി കുറച്ചധികം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. 1988 എൻ പിള്ള ദ ഡ്രമാറ്റിസ്റ്റ് എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചു, സംവിധാനം ചെയ്തു, അല്ലെ? അപ്പം അതിന് ആ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡും ലഭിക്കുകയുണ്ടായി. അപ്പം ശ്രീ ബിജു നെട്ടറ എന്ന കലാകാരന് അത് ജീവിത വഴിയിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം സന്തോഷത്തിലുപരി ഇത്രയും വലിയ ഒരു നാടക ആചാര്യനോടൊപ്പം പ്രവർത്തിക്കാനും അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്ററി ചെയ്യാനും ഒക്കെ ഉണ്ടായ ആ ഒരു അനുഭവം വരുത്തിയ ഒരു മാറ്റം, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: എന്നെ സംബന്ധിച്ചത് വലിയൊരു നേട്ടമാണ്. കാരണം അതുവരെ ഒരു നാടകാചാര്യനെ പറ്റി ഒരു ഡോക്യുമെന്ററി മലയാളത്തിൽ വന്നിട്ടില്ല. ഇപ്പൊ തകഴിയെ പറ്റി ഒരു ഡോക്യുമെന്ററി അതിന് മുന്നേ, അദ്ദേഹം വലിയ എഴുത്തുകാരനാണല്ലോ, അത് എം ടി വാസവൻ നായർ സാർ എടുത്തതാണ്. പിന്നെ ബഷീർ ദ മാൻ എന്നും പറഞ്ഞു, അത് എം എ റഹ്മാൻ സാറിന്റെ തൊട്ട് മുന്നേ ഉള്ള വർഷം. പിന്നീട് ഈ ഫിലിം ഫോർമാറ്റിലാണ് ഇത് എടുക്കുന്നത്. ചിലവുണ്ട്. ഇന്ന് നമ്മൾ ഈ ടെലിവിഷന്റെ ക്യാമറകളിൽ എടുക്കുന്നതാണൊക്കെയുള്ള എളുപ്പത്തിൽ എടുക്കാൻ പറ്റില്ല. ഫിലിം വേണം, അതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ, ചിത്രാഞ്ജലിയുടെ സഹായത്തിൽ അന്നത്തെ നിലവാരത്തിൽ തന്നെ 1.5 ലക്ഷം രൂപ ചെലവായതാണ് 88. അപ്പൊ അത് വലിയ ഒരു ബാധ്യത എനിക്കുണ്ടായി. പല സുഹൃത്തുക്കൾ, സഹായ വീട്ടിലെ എന്റെ അളിയൻ, അച്ഛന്റെ ഒക്കെ സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബാധ്യത ഒരു 8 കൊല്ലം കൊണ്ടാണ് എനിക്ക് തീർക്കാൻ പറ്റിയത്. അത് മറ്റൊരു കഥയാണ്. അപ്പൊ എന്തായാലും ആ ഒരു ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിച്ച ഒരു സംതൃപ്തി ഇന്നും ഉണ്ട് എനിക്ക്. അതിന്റെ പേരിലാണ് ഒരു പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിന് ഒരു കാരണം. എന്നെ പിള്ളയെ ഡോക്യുമെന്ററി എടുത്ത ആളെന്ന നിലയിലാണ് ഞാൻ പലയിടത്തും ഒക്കെ പോകുമ്പോ പരിചയപ്പെടുത്തുന്നു. അതിന്റെ ഒരു അഡ്രസ് ചെയ്യില്ല. പിന്നെ കാക്കനാടന്റെ ഡോക്യുമെന്ററി ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത്, പക്ഷെ അതിന്റെ ബാധ്യതകളൊക്കെ നമുക്ക് വന്നെങ്കിൽ അതൊക്കെ ആൾ വിസ്മരിക്കും. ആൾക്ക് അതറിയേണ്ട കാര്യമില്ല. ചരിത്രത്തില് ആ ബാധ്യതകളൊന്നും ഒരു എഴുത്തുകാരന്റെയോ അല്ലെങ്കിൽ ഒരു കലാകാരന്റെയോ അതൊന്നും ഒരു വിഷയമാക്കത്തില്ല. ആ അർത്ഥത്തില് എനിക്ക് ആ ഡോക്യുമെന്ററി ഇന്നും പ്രസക്തമാണ്. ഇന്നും അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് റിനോവേഷൻ ചെയ്തെടുത്തിപ്പം. അപ്പൊ ആ ഡോക്യുമെന്ററിയുമായിട്ട് വന്നിട്ട് പിന്നീട് എൻ്റെ ഒരു ചലച്ചിത്ര രംഗത്തെ പ്രയാണം ഒരു സുഖമായിട്ട് പിന്നെ പോയില്ല. അതൊരു പരാജയപ്പെട്ടെന്നല്ല, ഞാൻ പിന്നെ ഒരു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു ടെലിഫിലിമാണ് എടുത്തത്. അത് കരമന ജനാർദ്ദൻ നായർ സാറും ഞാനും കൂടെ അഭിനയിച്ചു. അത് ദൂരദർശനിൽ വന്നു. അത് നല്ലവണ്ണം അവതരിപ്പിച്ചതാണ്. പിന്നീട് ഒരു വലിയൊരു ഗ്യാപ്പ് എനിക്കുണ്ടായി. അത് മറ്റൊരു കഥയാണ്. അത് അതായത് ഈ എന്റെ തുടക്കം നന്നായെന്ന് ഞാനത് എഴുതി എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ പിള്ളയിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ള ഒരു ആദ്യത്തെ എന്റെ പുസ്തകമാണ്. അതൊരു അനുഭവം. പിന്നെ എൻ പിള്ളയെ പറ്റിയൊക്കെ അദ്ദേഹത്തിന്റെ സഹോദരി ഓമന ചിറ്റയുണ്ട്. അവർ അസാധാരണമായ ഒരു അഭിനേത്രിയാണ്. മലയാള നാടകവേദിയിലെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. ഞാൻ അടുത്ത് പരിചയപ്പെട്ട എന്ന നില എനിക്കറിയാം. അപ്പൊ ആ അമ്മയെ പറ്റിയൊക്കെ ഞാൻ ലേഖനങ്ങളൊക്കെ പത്രത്തിലൊക്കെ ഞാൻ എഴുതി. അതെല്ലാം കൂടെ സമാഹരിച്ചതാണ് ആ പുസ്തകം. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ എന്റെ തുടക്കം അങ്ങനെ ഗംഭീരമായി. ഈ ഡോക്യുമെന്ററി അവാർഡൊക്കെ കിട്ടി. അന്ന് മമ്മൂക്കയ്ക്കൊക്കെ അവാർഡ്, ബെസ്റ്റ് ആക്ടർ, ന്യൂഡൽഹിയിലെ അഭിനയം കഴിഞ്ഞ് സണ്ണി ജോസഫിനാണ് ക്യാമറമാൻ. അപ്പൊ അന്ന് ഞങ്ങളൊക്കെ ഫോട്ടോകളൊക്കെ എടുത്ത്, ആ ഫോട്ടോകളൊക്കെ പഴയ ഫോട്ടോ എന്റെ ഇരിപ്പുണ്ട്. അന്ന് നമുക്ക് എന്നെ സുമലതയെ പരിചയപ്പെടുത്തുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ ഒരു പയ്യനായതുകൊണ്ട് വലിയ കൗതുകത്തോടെ നോക്കി ഇവര്. ഇത് ലെജൻഡായ മലയാളത്തിലെ നാടകത്തിനെ പറ്റി ഡോക്യുമെന്ററി എടുത്ത സംവിധായകനാണ്. അപ്പൊ അവരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു ഫംഗ്ഷൻ വെച്ച് കാണുന്നത്. അങ്ങനെ ഞാൻ എന്റെ തുടക്കം ഗംഭീരമായി. പിന്നെ അങ്ങോട്ട് തുടർന്ന് ഇല്ലെങ്കിലും അത് മറ്റൊരു കഥ എന്നും പറഞ്ഞാൽ നിർത്തിയത്. അത് ഈ സന്ദർഭത്തിൽ പറയേണ്ട കാര്യമില്ല. അത് എല്ലാ കലാകാരന്മാർക്കും അങ്ങനെ ചില തുടക്കങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ച പ്രോജക്ട് നടക്കത്തില്ല. സിനിമ അങ്ങനെയാണ്. ഞാൻ 2 പടം അനൗൺസ് ചെയ്തിട്ട് നടന്നില്ല. അങ്ങനെയൊക്കെ പല ഘടകങ്ങൾ വന്നപ്പോൾ എനിക്ക് ഈ രംഗം മാറി നിൽക്കേണ്ടി വന്നു. എനിക്ക് ഒരു തൊഴില് അന്നുണ്ട്. ഫോട്ടോഗ്രാഫറാണ്, വീഡിയോ എടുക്കുന്ന ആളാണ്. അപ്പൊ നല്ല വരുമാനമൊക്കെ ഉണ്ടായതുകൊണ്ട് വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പം വീട്ടിൽ എനിക്ക് വരുമാന മാർഗമുണ്ട് ഈ ക്യാമറമാൻ എന്ന നിലയിൽ. അതുകൊണ്ട് അത് കളയാൻ പറ്റില്ല. അത് കളഞ്ഞാൽ അത് സിനിമയുടെ പേരിൽ നമ്മൾ ട്രിവാൻഡ്രത്തോ എറണാകുളത്തോ പോയാൽ ഇത് മൊത്തം പോകും. പിന്നെ തിരിച്ച് ഇവിടെ വരാൻ പറ്റില്ല. അങ്ങോട്ട് പോകുമ്പോൾ അതിലൊരു ആദായം കിട്ടും ഉറപ്പില്ല. സിനിമയെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആട്ടോ മറ്റോ ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ആദായം സ്ഥിര വരുമാനവും കാണത്തില്ല. അതൊന്നും ഞാൻ താല്പര്യപ്പെടുന്ന ആളല്ല അന്നും ഇന്നും. ഞാൻ വളരെ സ്വതന്ത്രമായിട്ടൊക്കെ എന്റെ ഡോക്യുമെന്ററി ആരുടെയും കൂടെ വർക്ക് ചെയ്തുള്ള ശീലങ്ങളും എനിക്കില്ല. ആരെയും അസിസ്റ്റന്റ് ആയിട്ടൊക്കെ പോയ ശീലങ്ങൾ. അതുകൊണ്ട് എന്നെ അവിടെ എടുക്കത്തില്ല. ആ പണിക്ക് കൊള്ളത്തില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിവാഹം കഴിക്കുന്നു. പിന്നെ പഠിക്കുന്ന സമയത്താണ് അഡ്വക്കേറ്റായി നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ അവർ എ പി പി ഒക്കെ ആയി. അങ്ങനെയൊക്കെ അവരുടെ ജോലിയൊക്കെ സ്ഥിരത ആയപ്പോഴാണ് ഞാനും ഈ കുറച്ച് കലാപ്രവർത്തനം കുറച്ചുകൂടെ സജീവമാണ്. അവരുടെയൊക്കെ ഒരു നിർബന്ധം വൈഫിനും ഒക്കെ. അപ്പൊ നിങ്ങൾ ഈ രംഗത്ത് ഒരു ബിസിനസ് കൂടെയാണല്ലോ ഈ ക്യാമറ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉത്തരവാദിത്തമുള്ള ഒരു മേഖലയാണ് കൂടുതലും. അപ്പൊ അതിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആദ്യം ഞാനൊന്ന് പതുക്കെ എന്റെ ഈ സുഹൃത്തുക്കള് ബിജു ഗൗരി കുറച്ച് സുഹൃത്തുക്കളൊക്കെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഞാൻ ഈ വർക്കുകൾ അങ്ങ് അവരെയും കൂടെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് ബ്രേക്ക് സമയം മാറ്റിവെച്ച് ഓരോ സർഗാത്മകമായ പരിപാടികൾ എന്റെ നാട്ടിൽ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ തുടങ്ങി പരവൂറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി എടുത്ത് നമ്മുടെ നാടിനെ പറ്റി. അതൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്ത സർഗാത്മകമായ എന്റെ പരിപാടികളാണ്. എഴുത്തൊക്കെ പിന്നീടാണ്. പിന്നീട് ഇപ്പം നമ്മളിപ്പോൾ രണ്ടുമൂന്ന് പുസ്തകങ്ങളൊക്കെ എഴുതി. അതൊക്കെ ഞാൻ പലതവണ ആയിട്ട് എഴുതിയ ലേഖനങ്ങളൊക്കെ സമാഹരിച്ചതുമാണ്. ഇപ്പം ഞാൻ പറയാൻ വന്നത് ഈ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചില പ്രവർത്തനങ്ങൾ. അപ്പം ഇടയ്ക്ക് ഞാൻ ഒരു കൊറോണയ്ക്ക് തൊട്ട് മുന്നേ ഒരു വർഷം കാലം ഒരു ടെലിവിഷൻ അവതാരകനായ, അതും ഞാൻ നേരത്തെ പറഞ്ഞാലൊക്കെ അത് വന്ന് ഭവിക്കുകയായിരുന്നു. അതായത് വായന എന്നുള്ളൊരു പരിപാടി, അത് എൻ്റെ ഒരു സുഹൃത്ത് പതീക്കെ എന്നായിരുന്നു പറഞ്ഞു അദ്ദേഹം പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അതിൽ എനിക്കും കൂടെ സന്ദർഭം കിട്ടുന്നു. അത് ഞാനൊന്ന് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പുസ്തകം അവതരിപ്പിക്കണം. അപ്പം നമ്മൾ ആ പുസ്തകത്തെ പറ്റി സ്വതന്ത്രമായിട്ടൊരു ഒരു ആസ്വാദനമാണ്. അത് വിജയിച്ചുകൊണ്ട് അത് കുറേ എപ്പിസോഡ് 40 എപ്പിസോഡ് ചെയ്ത് അതാണ് ഞാൻ വീണ്ടും വന്ന ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ
0: പരിപാടി.
1: ശക്തമായിട്ട് ഒരു അഭിനേതാവ് ആകണമെന്ന് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം. അതിൽ പലരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഡോക്ടർ പ്രസന്നരായ സാറാണ് ആദ്യം പറയുന്നത്, ബിജു നിങ്ങളൊരു നടനുണ്ട്, നിങ്ങൾ ഈ ആ പരിപാടി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ശശി പരൂർ നമ്മുടെ ഡയറക്ടർ, അപ്പൊ അദ്ദേഹം കൊണ്ട് പറഞ്ഞ ബിജു ഒരു ആക്ടറായിട്ട് തന്നെ തുടരണം. അങ്ങനെയാണ് എനിക്കൊരു വലിയൊരു പ്രചോദനമായി. ഞാൻ മാറ്റിവെച്ചിരുന്ന അഭിനയം വീണ്ടും നാടകം ഞാൻ ഗുഡ് നൈറ്റ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എടുക്കുന്നു. അത് പലയിടത്തും ഒക്കെ അവതരിപ്പിച്ചു. ചില ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചു. എം ആർ അനുരാജ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലെ രണ്ടു പടം ചെയ്ത ആളാ. അയാളുടെ ഒരു ഷോർട്ട് ഫിലിമിൽ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്തു, മീനാക്ഷി എന്നുള്ള ആർട്ടിസ്റ്റ് ആ കുട്ടിയുടെ അച്ഛനായിട്ട്. പിന്നെ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ അയാൾ ഒരു മൂന്ന് വേഷം ഒരൊറ്റ ഷോർട്ട് ഫിലിമിൽ. എൻ്റെ ഒരു നല്ലൊരു ബ്രേക്കാണ്, അതായത് നല്ല മേക്ക് ഓവറാണ്. ഒരു 90 വയസ്സ് ക്യാരക്ടറും പിന്നെ 10-50 വയസ്സുള്ള അങ്ങനെ മൂന്ന് ക്യാരക്ടർ ഒരു ഷോർട്ട് ഫിലിമിൽ. പിന്നീടാണ് സീരിയൽ രംഗത്തേക്ക് ഒരു നടനായിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് വേഷങ്ങൾ ജോയിൻ ചെയ്തത്.
0: അങ്ങനെ വലിയൊരു ബ്രേക്കിന് ശേഷം ആണ് പിന്നീട് കടന്നു വന്നത്. അതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു.
1: തീർച്ചയായും
0: അല്ലേ. കുറേയധികം വിശേഷങ്ങൾ ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്നു. അതിനിടയിൽ നമുക്കൊരു ചെറിയൊരു ബ്രേക്കിനുള്ള ഒരു ടൈമായി ബിജുവേട്ട. ബിജുവേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് ശ്രോതാക്കൾക്കായി കൊടുക്കാം.
1: നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് തന്നെ വന്ന ഒരു പാട്ടാണ്. നെൻപിള്ള തന്നെ അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിന് വേണ്ടി എഴുതിയ, നമ്മളെ മനോജ് കെ ജയന്റെ അച്ഛൻ ജയവിജയന്മാര് സംവിധാനം ചെയ്ത ഒരു നാടക ഗാനം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ആ പാട്ട് ഒന്ന് കേൾക്കാം.

0: are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷ്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ബിജു നെട്ടറയാണ്. അദ്ദേഹം തന്റെ കലാപ്രവർത്തനങ്ങളിലെയും അഭിനയത്തിലെയും സാഹിത്യരംഗത്തെയും ഒക്കെ കുറിച്ച് നിരവധി അനുഭവങ്ങളാണ് നമ്മോട് കുറെ അധികം നേരമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ബിജുട്ട, ഇങ്ങനെ നാടക കളരിയിലൂടെ വന്നു, നാടക ആചാര്യനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചെയ്തു, അതിന് നിരവധി അവാർഡുകള്, ഇതൊക്കെ കൂടാതെ അടുത്ത ഡോക്യുമെന്ററിയിലേക്ക് ചേട്ടൻ പ്രവേശിച്ചു, അതിനെ കുറിച്ചും പിന്നെ കുറച്ചു മുന്നേ പറഞ്ഞു വലിയൊരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ടെലിവിഷൻ സീരിയലുകളിലൂടെ വന്നതിന് ശേഷമാണോ ഈ അടുത്ത ഡോക്യുമെന്ററി ചെയ്തത്, അതോ അതിനു മുൻപേ തന്നെയാണോ ഈ രണ്ടാമത്തെ ഡോക്യുമെന്ററി കാക്കനാടനെ കുറിച്ച് ചെയ്തത്? അത് കുറച്ച് കൂടുതൽ അനുഭവങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ടാകും.
2: അത് 2003 ഞാൻ സൗദി അറേബ്യയിൽ പോയി ജോലി തേടി പോയ ആളാണ്. അവിടെ ഇമ്പോർട്ടർ റവറായിട്ട് ഒരു ഒന്നൊന്നര കൊല്ലം വർക്ക് ചെയ്തു. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പരാജയമാണ്, അവിടെയൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റിയില്ല. കാക്കനാടനോട്ട ഡോക്യുമെന്ററി ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൂപ്പര് ഇവിടെ വന്ന് ബേബിച്ചാനോട്ടൊക്കെ ഞാൻ കണ്ടു. മൂപ്പര് ഈ ഡോക്യുമെന്ററിക്കൊന്നും വഴങ്ങുന്ന രീതിയല്ല, ഈ ഒരു ഡോക്യുമെന്ററി എന്ന് പറഞ്ഞ് പുള്ളിയെ ശല്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിനുണ്ടായി, സുഖമില്ലാതെ കാര്യമായി. അപ്പൊ അമ്മാമ്മയായിട്ടൊക്കെ ഞാൻ സംസാരിച്ച സ്ക്രിപ്റ്റും മറ്റൊക്കെ ഏകദേശമായി. ഇപ്പൊ അദ്ദേഹം പൈസയും കുറച്ച് അയച്ചു തന്നു, അതിൽ തുടങ്ങുന്നു. അങ്ങനെ ആ ഡോക്യുമെന്ററി നമ്മള് ഒട്ടും വിചാരിക്കാത്ത നിലയിലുള്ള പ്രൊഡക്ഷനാണ്, സീറോ ബഡ്ജറ്റ് പ്രൊഡക്ഷനാണ്. പിന്നെ അത് ക്യാമറ, പലതരം ക്യാമറമാര് വന്ന്, രണ്ടുപേരൊക്കെ ഉണ്ടാവുള്ളൂ ക്യാമറ ആ ഡോക്യുമെന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പുള്ളിയുടെ കൂടെ ഉള്ള ഒരു യാത്രയായിരുന്നു. പുള്ളിയുടെ വണ്ടിയിൽ തന്നെ നമ്മൾ പോയി സാഹിത്യ അക്കാദമിയിലും തൃശ്ശൂര്, പിന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരക്കര വീട്, തറവാട്, സഹോദരിമാര്, സഹോദരന്മാര്, പിന്നെ പ്രഗത്ഭരായ അന്ന് നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഇന്റർവ്യൂവിന് പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കക്കനാടൻ എന്നുള്ള ആ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. എല്ലാവരെയും ഒരുപോലെയാണ് അദ്ദേഹം കാണുന്നത്, ആരും അന്യരല്ല പുള്ളിക്ക്, എല്ലാവരും അനിയന്മാരായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്ന എല്ലാവരോടും. അപ്പൊ എന്നെ ആകർഷിച്ചത് അതാണ്. ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടിയല്ല ഞാൻ കാക്കനാടനെ പരിചയപ്പെടുന്നത്. പുള്ളിയെ എന്നെ പിള്ളയുടെ വീട്ടിൽ വെച്ച് ഒരു 93 പരിചയപ്പെടുന്നതാണ്. പിന്നെ നിരന്തരം അദ്ദേഹമായിട്ട് ഞങ്ങൾ ബന്ധങ്ങളുണ്ട്. പക്ഷെ ഈ ഡോക്യുമെന്ററിയുടെ ഒരു ഐഡിയ വന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ അത് അദ്ദേഹം സഹകരിച്ചു. അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ ഡോക്യുമെന്ററി പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് പ്രദർശിപ്പിച്ചു. അബുദാബിയിലും ദുബായിലും ബഹ്റിൻ കേരളീയ സമയത്തിന്റെ ഒക്കെ അവാർഡ് കിട്ടി. ഞാനും ബേബിച്ചാനും കൂടെയാണ് പോയത്. കാക്കനാടനൊക്കെ അന്ന് ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ പോലും നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അമ്മാമയും കൂടെ വന്ന് ഞങ്ങൾ ഒരാഴ്ച അവിടെ പര്യടനം നടത്തി. ദുബായിൽ അദ്ദേഹം വന്നില്ല, ഞാൻ മാത്രമാണ് പോയത്.
1: അറിയാനുള്ളത് ഒരു കാര്യം, അത് നമ്മുടെ സാഹിത്യ മേഖലയിൽ കുറേയധികം ചർച്ചകൾ അതിനെ കുറിച്ചൊക്കെ വന്നിരുന്നു. ഈ നമ്മുടെ കാക്കനാടന്റെ ഈ ഒരു ഡോക്യുമെന്ററി, അതിന് അവരോടൊക്കെ സഹകരിച്ച് അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റിയിരുന്നല്ലോ.
2: അല്ല, തീർച്ചയായിട്ടും നാടകരംഗത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളുള്ളത്. പിന്നെ സിനിമാ രംഗത്ത് പലരെയും അറിയാം, കൂടെ പഠിച്ചവരും, അല്ലാതെ വിജയരാഘവൻ മൊഴിയുള്ളവർ കുറെ പരിചയമുണ്ട്. വിജയരാഘവനുമായിട്ട് അദ്ദേഹത്തിന്റെ അഭിനയ തുടക്ക സമയത്ത് ഞാൻ അദ്ദേഹത്തോടൊപ്പം പോകുമായിരുന്നല്ലോ. അങ്ങനെയുള്ള പല പരിചയപ്പെട്ട രഞ്ജി പണിക്കരെ പോലുള്ളവരെയൊക്കെ അങ്ങനെ പരിചയപ്പെട്ടവരാണ്. അതിനേക്കാൾ എനിക്ക് സാഹിത്യ രംഗത്തുള്ള ആളുകളായിട്ടാണ് ബന്ധവും. ഞാൻ ഇത്തിരി വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടും ഒക്കെ അങ്ങനെയൊക്കെയുള്ള എല്ലാ എഴുത്തുകാരെയും എനിക്ക് അടുത്ത് അറിയാനുള്ളൊരു ആവേശം ഉണ്ടായിരുന്നു. ബഷീറിനെ എനിക്ക് കാണാൻ പറ്റിയില്ല, തകഴിയെ പോയി അങ്ങനെ കണ്ട്. തകഴി ഞാൻ ഇന്റർവ്യൂ ചെയ്ത് കുങ്കുമത്തിൽ നിന്ന് വളരെ പ്രാധാന്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ തകഴി എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ അതാണ്. അതൊരു അന്ന് കുങ്കുമത്തിൽ വരുന്നത് 92. അപ്പോഴും ബോധപൂർവ്വം ഒരു പത്രപ്രവർത്തകനാവുകയല്ല ഞാൻ, ആ ജോലി നമ്മളങ്ങ് ചെയ്യാണ്. അങ്ങനെ പിന്നെ പലരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് സന്ദർഭം കിട്ടുന്നു. ദേവരാ മാഷ്ടർ ചെയ്തു, പിന്നെ എൻ പിള്ളയെ തന്നെ പലതവണ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കാക്കനാടനെ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി ഭാഗമായിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്തു. പിന്നെ നമ്മളെ ഈ അടുത്ത കാലത്ത് ഈ കൊറോണ സമയത്താണ് എന്നിലെ ഒരു എഴുത്തുകാരനുണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാകുന്നതും കൂട്ടുകാരൊക്കെ ഒരുപാട് ഞാൻ റൈറ്റപ്പ് ചെയ്തു ഈ ഫേസ്ബുക്കിലൊക്കെ. അങ്ങനെയാണ് പുസ്തകങ്ങളൊക്കെ എഴുതാനുള്ള പ്രേരണ. ഈ കൊറോണ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു, വൈഫ് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങള് ഫാമിലിയായിട്ട് 6 അവിടെ നിന്നപ്പോ കന്നഡയിലെ ഏറ്റവും വലിയൊരു എഴുത്തുകാരൻ കമ്പാറാണ്. കന്നഡയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ ആളാണ്, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു അസാധാരണമായ ഒരു റൈറ്റർ ഞാൻ പരിചയപ്പെട്ടു, സുധാകരൻ രാമൻതള്ളി. അപ്പൊ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ ഒരു സന്ദർഭം കിട്ടി. ഈ കൊറോണ സമയത്ത് ഒരു സ്കൂളിന്റെ ഒക്കെ മാനേജിംഗ് ഡയറക്ടറാണ് പുള്ളി. ആ പരിചയത്തിൽ ആ ഇന്റർവ്യൂ എനിക്ക് കന്നഡ ലോകത്തുള്ള കുറെ മനുഷ്യരെയും പരിചയം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഈ സാഹിത്യ രംഗത്ത് ആളുകളോട്ടൊക്കെ വളരെയധികം അടുപ്പം എനിക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാലഘട്ടത്തിലെ നമ്മളെ പോലെ ഒരു ആളിന് വലിയൊരു അനുഭവം നൽകി.
1: അതാണ് ഞാനറിയുന്ന ശ്രീ ബിജു നെട്ടറ ഒരുപാട് സൗഹൃദങ്ങൾ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുന്ന, അവരുമായി ഇന്നും നിരന്തരമായി ആ സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ചു പോകുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ പറയുന്നതിനിടയില് മണിയാട്ട് കലാസമിതിയുടെ കുറച്ച് പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നു. ഒപ്പം നമ്മുടെ നടനായ ശ്രീ വിജയരാഘവൻ സാറുമായിട്ട് തികച്ചും അടുത്തൊരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അപ്പം അത്തരം അനുഭവങ്ങളെക്കുറിച്ചും അവരോടൊപ്പം ചിലവിട്ട ആ നിമിഷത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട ഒരു ഘട്ടമാണ്. അതായത് എൻ എൻ പിള്ള മരിച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് ഒരു സംഘടന കാസർഗോഡ് നിന്നുണ്ടാവുന്ന

0: ഇപ്പം നമുക്ക് ആര് മരിച്ചാലും അടുത്ത വർഷം തന്നെ സംഘടനകൾ അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡുകളൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. പക്ഷെ അദ്ദേഹം 96 എൻഎംഎൽ മരിക്കുന്നു. അതിനുശേഷം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എത്രയോ കഴിഞ്ഞിട്ടാണ് കാമാണിയാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമമാണത്, കാസർഗോഡ് ജില്ല. അപ്പോൾ അവിടെ ഒരു വലിയ നാടകോത്സവം എൻഎംഎൽയുടെ പേരിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് വിജയരാഘവനാണ് എന്നോട് വിളിച്ച് പറയുന്നത്. മൂപ്പര് അത്ഭുതപ്പെട്ടു. അദ്ദേഹം വളരെ അവർ വന്ന് വിളിച്ച് അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ 5000 ആളുകൾ വരുന്ന ഒരു നാടകോത്സവം, ഗ്രാമീണ മനുഷ്യർ. അത് പയ്യന്നൂർ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ യാത്ര ചെയ്യുന്ന ആ സ്ഥലമാണ്. അപ്പോൾ അവിടെ നീ ഒന്ന് പോകണം അച്ഛൻ്റെ ഡോക്യുമെൻ്ററിയൊക്കെ എടുത്ത്. അങ്ങനെ ആ വർഷം എൻഎൻപിളുടെ പേരിലൊരു അവാർഡ് മധുസാറിനാണ് സിനിമാ രംഗത്ത് അദ്ദേഹത്തിനാണ് അവാർഡ് കൊടുത്തത്. അപ്പം ഞാനും ഈ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ ക്യാമറമാൻ ബിജു ഗവരിയും കൂടെയാണ് പോകുന്നത്. അതിൻ്റെ ഡോക്യുമെൻ്ററിയുടെ വലിയ ഒരു പ്രദർശനം വലിയ സ്ക്രീനിൽ. അപ്പോൾ അവരെ എൻഎൻപിള്ളയെ ആദരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി എടുത്ത ആളിന് നൽകുന്ന ഒരു ആദരവാണ്. അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഇവിടുന്ന് അവിടെ മാണിയട്ട് ചെന്നപ്പോൾ അവിടുത്തെ മനുഷ്യരുടെ ആ ഒരു സ്നേഹവും എൻഎൻപിള്ളയോടുള്ള ആദരവ്. ഇപ്പം വാലേട്ടൻ എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഒരു കങ്കാണി.
1: വർഷങ്ങൾക്ക് മുന്നെയാണോ
0: ഇത്? 80 വർഷമാവും. അപ്പോൾ 2ാമത്തെ വർഷമാണ് ഞാൻ പോകുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു വല്ലാത്ത അനുഭവം. അവിടെ നാട്ടുകാരെ ഒരു നാടകം മാത്രമേ ഇവർ ചർച്ച ചെയ്യൂ. വൈകുന്നേരമാണ് ഇവരെല്ലാവരും വരുന്നത്. ജോലിയെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് മലവെള്ളം വരുന്നതാണ് ആളുകൾ ഒഴുകി വരുന്നത്. ഇവൾ ഒറ്റയടിക്ക് ഈ ഓഡിറ്റോറിയത്തിന് മുന്നിൽ ആരും കാണത്തില്ല. 10 മിനിറ്റ് നമ്മൾ അങ്ങോട്ട് മാറിയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആളുകൾ. ഫ്രണ്ടിൽ ഇരുന്നാണ് കുറേ പേര് കാണുന്നത്. പിന്നെ ബാക്കി കസേരയും മേൽക്കൂരയൊക്കെ വെച്ചിട്ട് ബാലേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ഒരു, അദ്ദേഹം ഇപ്പം സംസ്കാര ക്ഷമതി ബോർഡിലെ മെമ്പറായിരുന്നു. ആ ഒരു സൗഹൃദം എൻ്റെ ജീവിതത്തിനെ ഈ നാടകരംഗമായിട്ട് കുറേ കൂടെ അടുപ്പിച്ചു. ഒരുപാട് നാടകക്കാർ അവിടെ വന്ന് പരിചയപ്പെട്ടു. അവിടെ നാടകം കളിക്കാൻ മത്സരമാണ് ആളുകൾക്ക്. അവിടെ ഒന്ന് കളിക്കാൻ എൻ്റെ അടുത്തുമൊക്കെ ശുപാർശയ്ക്ക് പലരും വന്നിട്ടുണ്ട്. അത്രത്തോളം നിഷ്പക്ഷമായ ജഡ്ജ്മെൻറ്റും വിലയിരുത്തൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകമാണ്, പ്രൊഫഷണൽ നാടകങ്ങളാണ്. അപ്പോൾ അവിടെ ആ സന്ദർഭം അത് ഒരുപാട് പറയാനുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻഎൻപിള്ളയുടെ 100-ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനമൊക്കെ കോട്ടയത്തും ഉണ്ടായിരുന്നു. അവിടെ ഒരു സംഘടനയുടെ ആർട്ടിസ്റ്റ് സുജാൻ ചേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന, പലരും ഉണ്ടായി, ജോഷി മാത്യു സംവിധായകനും, അങ്ങനെ കുറച്ചധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നെടുമുടി വേണുമായിരുന്നു അന്ന് അധ്യക്ഷനായിട്ടും, എന്നെ അന്ന് അവരെ ആദരിക്കുകയൊക്കെ ചെയ്ത്. കുട്ടൻചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു.
1: കുട്ടൻചേട്ടൻ എന്ന് വെച്ചാൽ
0: വിജയരാഘവൻ, നമ്മൾ അങ്ങനെയാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. സിനിമാ രംഗത്തുള്ളവരെല്ലാവരും കുട്ടേട്ടൻ എന്നാണ് വിളിക്കുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പം ഈ നാടക ജ്യോതി പ്രയാണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് ബാലേട്ടം വന്നു. അപ്പോൾ ഈ കോട്ടയത്ത് എൻഎൻപിളുടെ സ്മൃതി മന്ദിരത്തിൽ നിന്ന്, സ്മൃതി കുടീരത്തിൽ നിന്ന് ഒരു തിരിമല സ്പോർട്സുകാർക്ക് ഉപയോഗിക്കുന്ന ദീപശിഖ, ആ ദീപശിഖ പ്രയാണം, അത് നേതൃത്വം നൽകാൻ എനിക്കാണ് ചുമതല. സുജാൻ ചേട്ടനാണ് എനിക്കത് എടുത്ത് തരുന്നത് എൻഎൻപിളുടെ വീട്ടിൽ വെച്ച്. അതും കൊണ്ട് നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തും, കോട്ടയത്ത്, ഏറ്റുമാനൂർ, തൃശ്ശൂർ, അങ്ങനെ ഓരോ നിന്ന് 2-3 ദിവസം കൊണ്ടാണ്. ഒരു 2-3 വണ്ടിയുണ്ട്, വണ്ടിയിൽ അലങ്കരിച്ച് അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാനും ഇടയ്ക്ക് കയറി ഈ സംസാരിക്കും, പ്രസംഗിക്കും നാടകത്തെപ്പറ്റിയും എൻഎൻപിള്ളയുടെ ഈ പ്രയാണത്തെപ്പറ്റിയും ഈ നാടകക്കാരുടെ ഒരുമിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും നാടകത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും. ഇപ്പം എൻഎൻപിള്ളയെപ്പോലുള്ള ആചാര്യന്മാർ നമുക്ക് നൽകിയ ആ നാടക സംഭാവനകൾ പുതിയ തലമുറയെ ഓർപ്പിച്ചു കൊണ്ടുമൊക്കെയുള്ള ഒരു യാത്രയായിരുന്നു അത്. മണിയാട്ട് എത്തുമ്പോൾ നമ്മളെ പ്രശസ്ത നടൻ ലാലായിരുന്നു അന്നത്തെ അവാർഡ് അദ്ദേഹത്തിനായിരുന്നു, എൻഎൻപിള്ള പുരസ്കാരം. അദ്ദേഹമാണ് ഏറ്റുവാങ്ങുന്നത്. അവിടുത്തെ എല്ലാ ആളുകളും ഈ പാലപ്പൂലിയൊക്കെ എന്തി ബാൻഡ് മേളത്തോടി വലിയ ഗ്രാമീണ ജനത, സ്ത്രീകളും കുട്ടികളും ഒന്നും വേണ്ട എല്ലാവരും. അത് എനിക്ക് കിട്ടിയ, ഇനി ഒരിക്കലും കിട്ടാത്ത ഒരു ആദരവായിട്ടാണ് കാണുന്നത്. നവംബർ 14 എൻഎൻപിള്ളയുടെ ചരമദിനത്തോടനുബന്ധിച്ച് 22-ാം തീയതി വരെ ആ നാടകോത്സവം നടക്കും. നാടകരംഗത്തെ പ്രഗത്ഭരായ ആളുകൾക്ക് എൻഎൻപിള്ള സ്മാരക അവാർഡ്, നാടക അവതരിപ്പിക്കുന്നവർക്ക് എൻഎൻപിള്ള അവാർഡ്, ഒരു സിനിമ രംഗത്തുള്ള ഒരു പ്രഗത്ഭന് എൻഎൻപിള്ള അവാർഡ്.
1: ഇങ്ങനെ ആ ഒരു കലാപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഈ പുസ്തക രചനയിലേക്ക് തിരിഞ്ഞത് കോവിഡ് സമയത്താണ് എന്ന് പറഞ്ഞല്ലോ.
0: അല്ല, പുസ്തക രചനയിൽ തിരിയുന്ന പിന്നീടാ ഞാൻ എഴുത്തിലോട്ട് കൂടുതൽ സജീവമായത്. അങ്ങനെ ഒരു എഴുത്തുകാരനാണെന്ന് എനിക്കും
1: തോന്നിയാണ്.
0: കൃതി എന്നൊന്നും പറയാൻ പറ്റില്ല, അത് എൻഎൻപിള്ളയായിട്ടുള്ള അദ്ദേഹത്തുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ പത്രത്തിലൊക്കെ ചിലത് എഴുതി കൊടുത്തത്, അത് എൻഎൻപിള്ളയിലേക്കൊരു ഫ്ലാഷ് ബാക്ക്. അത് എന്റെ ആ ഗുഡ് നൈറ്റ് നാടകം വരുന്നു, എൻഎൻപിള്ളയായിട്ട് പരിചയപ്പെടുന്നു, ആ ഡോക്യുമെന്ററി വരെയുള്ള കാലം അതാണ് എഴുതി. പിന്നെ അദ്ദേഹത്തെ പറ്റി ഞാൻ എഴുതിയ ലേഖനങ്ങളും ഈ മാണിയാട്ട കാര്യങ്ങളൊക്കെ വെച്ചുണ്ട്. അതൊരു പുസ്തകമാക്കാൻ ഉള്ളതെന്ന് അന്നുണ്ട് ഒരു പറഞ്ഞു. നമ്മളെ പ്രസിഡന്റായ സാറിനെ പോലുള്ളവർ അത് അവതാരിയൊക്കെ എഴുതി തന്നപ്പോൾ ഒരു പുസ്തകത്തിന്റെ ഒരു കെട്ടും മട്ടുമൊക്കെ ആയി. അത് കാസർഗോഡ് വെച്ചാണ് റിലീസ് ചെയ്യുന്നത്, നെടുമുടി ഏട്ടനാണ് അത് റിലീസ് ചെയ്യുന്നത്, പ്രകാശനമൊക്കെ. അത് കുറെ പേര് വായിക്കുകയൊക്കെ ചെയ്തു.
1: 2ാമത്തെ പുസ്തകം
0: അത് എന്റെ ഒരു സുഹൃത്ത് മരിച്ച 9 വർഷത്തിന് ശേഷം അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്, ശ്യാമ സുന്ദര പുഷ്പമേ എന്നാണ് അതിന്റെ പേര്. ശ്യാമം എന്ന് പറഞ്ഞ ആളാണ്. അത് അപൂർവമായിട്ടാണ് അങ്ങനെ മരിച്ചതിന് ശേഷം, അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു കലാകാരനാണ്, പാട്ടുപാട് നല്ലോണം, എജിസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അപ്പൊ ആ പുസ്തകം എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു സന്തോഷം ഉണ്ടാക്കിയാണ്. അപ്പൊ പല ആളുകളാണ് അത് എഴുതുന്നത്, എന്തെങ്കിലും കൂടുതൽ ലേഖനങ്ങൾ ഞാൻ തന്നെ എഴുതേണ്ടിയും വന്നു. അത് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കൊക്കെ വലിയൊരു സന്തോഷമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി

0: ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ജീവിച്ച ഒരു സാധാരണ ഒരു എംപ്ലോയി ആയിരുന്നു. അപ്പൊ സി വി പത്മനാഭൻ സാറ് ആ പുസ്തകം വായിച്ചിട്ട് ബിജു ചെയ്ത വലിയൊരു ദൗത്യമാണ്. അങ്ങനെയൊന്നും ഒരു മരിച്ചുപോയ ഒരു സുഹൃത്തിനെ ഓർക്കുമായിരിക്കും, പക്ഷെ ഒരു പുസ്തകം തന്നെ എഴുതുക, അത് ആളുകളിൽ എത്തിക്കുക, തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പുസ്തകം വാങ്ങാനും മറ്റുള്ളവരെ വാങ്ങിപ്പിക്കാനും ഒക്കെ എന്നെ സഹായിക്കുകയും ചെയ്തു.
1: ബിജുവിന് ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് ശ്രോതാക്കൾക്കായി കൊടുക്കാം.
0: അത് ഒരു നാടകഗാനാവട്ടെ, ബലി കുടീരങ്ങളെ.

0: 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ഗാനതാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. ഇന്ന് മലയാള നാടക സാഹിത്യത്തെ ആധുനിക ഘട്ടത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. CJ തോമസ്. മലയാള ഭാഷയിലെ ഒരു നാടകകൃത്തും സാഹിത്യ നിരൂപകനുമായിരുന്നു ചൊള്ളമ്പേൽ യോഹന്നാൻ തോമസ്. 1918 കൂത്താട്ടുകുളത്തെ പ്രമുഖ ക്രിസ്തീയ വൈദികന്റെ മകനായി ജനിച്ച CJ വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ലോഹ ഉപേക്ഷിച്ച് തിരിച്ചുപോന്ന് വിപ്ലവം സൃഷ്ടിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വക പുസ്തകങ്ങളുടെ പുറഞ്ചട്ടകൾക്ക് അത്യധികം ആകർഷകങ്ങളായ ചിത്രങ്ങൾ വരച്ച് മലയാള പുസ്തകങ്ങളുടെ പുറഞ്ചട്ട രൂപകൽപ്പനയുടെ രംഗത്ത് മാറ്റങ്ങളുടെ തുടക്കം കുറിച്ചത് CJ ആണ്. പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന MB പോളിന്റെ മൂത്ത പുത്രി റോസിയെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. റോസി തോമസ് CJയുടെ മരണശേഷം അറിയപ്പെടുന്ന സാഹിത്യകാരിയായി മാറി. സ്വന്തം ജീവിതത്തെയും മരണത്തെയും കുറിച്ച് CJ തോമസ് എഴുതിയത് ഇങ്ങനെ: എന്നെ കൂടാതെ തന്നെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനില്ലെങ്കിൽ എനിക്ക് ഈ ലോകമില്ല, ഒന്നുമില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രപഞ്ചമുണ്ടായിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞും അതുണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അസ്തിത്വമാണ് ആദ്യത്തെ പടി. പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഞാനുണ്ടായിരിക്കണം. അതിന് എന്റെ സ്വന്തം അസ്തിത്വത്തെ നിഷേധിച്ചിട്ട് കഴിയുകയില്ലല്ലോ. എന്നെ നിഷേധിച്ചാൽ പ്രപഞ്ചത്തിന് നിൽക്കാനാവില്ല. ഞാനില്ലെങ്കിലും പ്രപഞ്ചമുണ്ടെന്ന് നിങ്ങളല്ലേ പറയുന്നത്? ഞാനില്ലെങ്കിൽ ആ പ്രസ്താവനയുടെ പുറത്ത് ഞാനെങ്ങനെ ഒപ്പുവെക്കും? അതുകൊണ്ട് ഞാനുണ്ട്, പ്രപഞ്ചമുണ്ട്, ഞാൻ കൂടി ഉൾപ്പെട്ട പ്രപഞ്ചം. ഞാൻ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഇവർ എന്റെ പ്രിയപുത്രൻ എന്ന CJ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇത്. CJ ഒരു സാഹിത്യകാരൻ എന്നതിന് പുറമെ പ്രത്യേകമായ ദാർശനിക സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും CJയിലുള്ള ചിന്തകൻ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഞാൻ എന്ന കൊച്ചു ലേഖനത്തോടെയാണ്. അവനവൻ ആരാണെന്ന്

0: എത്താനുള്ള വ്യഗ്രത. മലയാളം കണ്ട എക്കാലത്തെയും വലിയ ചിന്തകനും നാടകകൃത്തുമാണ് സി ജെ തോമസ്. അതിസങ്കീർണമായ ഒരു വ്യക്തിത്വത്തിനുടമയായ സി ജെ തോമസ് എന്ന എഴുത്തുകാരന്റെ ജീവിതവും ദർശനവും വൈവിധ്യവും നിറഞ്ഞതായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തുള്ള ചൊള്ളമ്പേൽ വീട്ടിൽ 1918 നവംബർ 14 സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പുരോഹിതനായ യോഹന്നാൻ മാർ എപ്പിസ്കോപ്പയുടെയും അന്നമ്മയുടെയും മകനായി സി ജെ തോമസ് ജനിച്ചു. പിതാവിന്റെ ഉപദേശമനുസരിച്ച് തോമസ് വൈദികനാകാൻ തയ്യാറായി. ഗവൺമെന്റ് ഹൈസ്കൂൾ കൂത്താട്ടുകുളം, വടകര ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഓർത്തഡോക്സ് സഭയുടെ ഡീക്കനായി അഭിഷിക്തനായി. സി എം എസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠനം പൂർത്തിയാക്കി. അന്ന് കോട്ടയം ഡീക്കന്മാർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകിയിരുന്നു. പിന്നീട് 1937 ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം ഈ സമയത്ത് തന്നെയാണ് വൈദിക വൃത്തി ഉപേക്ഷിച്ചത്. വടകരയിലെ ഒരു പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി ചേർന്നെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതോടെ സ്കൂൾ മാനേജ്മെന്റുമായുള്ള ബന്ധം വഷളായി. ജോലിയിൽ നിന്ന് രാജിവെക്കാൻ കാരണമായി. തുടർന്ന് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ പഠനം നടത്തി. 1943 ബിരുദം നേടിയ ശേഷം അക്കാലത്തെ പ്രമുഖ അഭിഭാഷകനായിരുന്ന എൻ വി ചാക്കോയുടെ കീഴിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി. ജോലിയിൽ തുടരാതെ 2 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സമയ അംഗമായി മാറി. ഈ സമയത്താണ് തോമസ് പ്രശസ്ത വിമർശകനായ എം ബി പോളിനെ പരിചയപ്പെടുന്നത്. പോൾ നടത്തിയിരുന്ന ട്യൂട്ടോറിയൽ കോളേജിൽ ഫാക്കൽറ്റിയായി തീർന്നു അദ്ദേഹം. എന്നാൽ 1949 ജോലി ഉപേക്ഷിച്ച് എംലിറ്റിന് പഠിക്കാനുള്ള ഒരു വിഫല ശ്രമം നടത്തി. അദ്ദേഹം മദ്രാസിൽ വെച്ച് എം ഗോവിന്ദനെ പരിചയപ്പെടുകയും USIS ജോലി ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അടുത്ത നിയമനം എഴുത്തുകാരുടെ സഹകരണ സംഘമായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലേക്കായിരുന്നു. തോമസിന് തന്റെ സുഹൃത്തായ DC കിഴക്കേമുറി മുഖേന ലഭിച്ച ജോലി. അവിടെ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പുറഞ്ചട്ട ഡിസൈനറായിരുന്നു. താമസിയാതെ MB പോൾസ് കോളേജിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് MB പോളിന്റെ മകൾ റോസി പോളിനെ കാണാൻ അവസരം ലഭിച്ചു. ഒരു ഹ്രസ്വകാല പ്രണയത്തിന് ശേഷം പലരുടെയും വിയോജിപ്പുകൾക്കിടയിൽ 1951 ജനുവരി 8 അദ്ദേഹം റോസിയെ വിവാഹം കഴിച്ചു. 1952 പോളിന്റെ മരണശേഷം അദ്ദേഹം കുറച്ചു കാലം കോളേജ് കൈകാര്യം ചെയ്യുകയും സ്വന്തമായി ഒരു കോളേജ് നടത്തുകയും ചെയ്തു. 3 വർഷത്തെ കരാറിൽ 1957 ആകാശവാണിയിൽ നിർമ്മാതാവായി ചേരുന്നതിനു മുൻപ് ഒരു ചെറിയ കാലയളവ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു. ദക്ഷിണ ഭാരത് ബുക്ക് ട്രസ്റ്റിൽ പ്രൊഡക്ഷൻ ഓഫീസറായും അവരുടെ ചെന്നൈയിലെയും കൊച്ചിയിലെയും ഓഫീസുകളിൽ 1958 മുതൽ ജോലി ചെയ്തു. 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നെങ്കിലും ശസ്ത്രക്രിയയെ തുടർന്ന് 1960 ജൂലൈ 14 അദ്ദേഹം മരണമടഞ്ഞു. MB പോൾസ് കോളേജിൽ അധ്യാപകനായിരുന്ന കാലഘട്ടത്തിലാണ് സി ജെ സാഹിത്യരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. പ്രൊഫസർ MB പോളുമായുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ പ്രോത്സാഹനവും സി ജെയെ ഗുണകരമായി സ്വാധീനിച്ചു. ഏത് കാര്യത്തിലും മൗലികമായും വിദഗ്ധമായും അവതരിപ്പിക്കുവാൻ അപാരമായ കഴിവുണ്ടായിരുന്നു സി ജെയ്ക്ക്. സി ജെയുടെ അവൻ വീണ്ടും വരുന്നു എന്ന നാടകം 1949 പ്രസിദ്ധീകരിച്ചു. പ്രാചീന യവന നാടകങ്ങളുടെ സ്വാധീനം ഈ കൃതിയിൽ പ്രകടമാണ്. കേരള സാഹിത്യ അക്കാദമി ഈ കൃതിയുടെ ആംഗല പരിഭാഷ 1979 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1950 പ്രസിദ്ധീകരിച്ച ഉയരുന്ന യവനിക എന്ന ലേഖന സമാഹാരം, നാടകരചന, അവതരണം, സംവിധാനം തുടങ്ങിയ വിവിധ ഘടകങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മലയാള നാടക പ്രസ്ഥാനത്തിന്റെ വേരുകൾ, നാടകവും ഇതര കലകളും, മലയാളത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ, ഭാഷയിലെ ഇബ്സൻ പ്രസ്ഥാനം, രംഗ സംവിധാനം, കാഴ്ചക്കാർ തുടങ്ങിയവയാണ് ഈ കൃതിയിലെ ചർച്ചാ വിഷയങ്ങൾ.
1: നല്ലൊരു ഗാനം ആസ്വദിച്ച ശേഷം നമുക്ക് തിരികെ എത്താം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരിച്ചു വരാം തിരശീലയിലേക്ക്. 1953 പ്രസിദ്ധീകരിച്ച ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന കൃതി 15 ഉപന്യാസങ്ങളുടെ സമാഹാരമാണ്. വേഷവും സദാചാരവും കുറുക്കുവഴികൾ, എ ബാലകൃഷ്ണപിള്ള എന്തു ചെയ്തു, എന്റെ ചങ്ങമ്പുഴ തുടങ്ങിയ ഉപന്യാസങ്ങളാണ് ഇതിൽ. ഇബ്സനു ശേഷം പാശ്ചാത്യ നാടകരംഗത്തുണ്ടായ മാറ്റങ്ങൾ സി ജെ തോമസ് ഉൾക്കൊണ്ടു. മോണ്ടാഷിന്റെ സൗന്ദര്യശാസ്ത്രവും എക്സ്പ്രഷനിസ്റ്റ് ദർശനവും സ്വാംശീകരിച്ച നാടകങ്ങൾ സി ജെ ആണ് മലയാളത്തിൽ അവതരിപ്പിച്ചു തുടങ്ങിയത്. മതവും കമ്മ്യൂണിസവും അവൻ വീണ്ടും വരുന്നു. 1928 ക്രൈം 27, ഉയരുന്ന യവനിക, ആ മനുഷ്യൻ നീ തന്നെ, വിലയിരുത്തൽ, ശലോമി, വിഷവൃക്ഷം, ആന്റിഗണി, കീടജന്മം, ലിസിസ്ട്രാറ്റ, ഈഡിപ്പസ്, പിശുക്കന്റെ കല്യാണം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ, മനുഷ്യന്റെ വളർച്ച, ജനുവരി 9, 2 ചൈനയിൽ, നട്ടുച്ച കിരുട്ട് മുതലായവ തോമസിന്റെ ശ്രദ്ധേയമായ കൃതികളാണ്. സി ജയെ ആദരിക്കാൻ സ്നേഹിതർ 1961 രൂപം കൊടുത്ത സാഹിത്യ ചർച്ചാവേദിയാണ് സി ജെ സ്മാരക പ്രസംഗവേദി. 1961 സി ജെ സ്മാരക പ്രസംഗം ആരംഭിച്ചു. പാസു മൂലമായിരുന്നു പ്രവേശനം. പ്രതിവർഷം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് പ്രസംഗം നടക്കുക. സാഹിത്യം മാത്രമല്ല സാഹിത്യേതര വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എങ്കിലും നാടകത്തിനായിരുന്നു മുന്തിയ പരിഗണന. ഒരു സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക വേദിയായിരുന്നു സി ജെ സ്മാരക സമിതി. സാഹിത്യ സമ്മേളനങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പുസ്തക പ്രസാധനം എല്ലാം കൊണ്ടും സജീവമായ വേദിയായിരുന്നു. സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങൾ ആദ്യകാലത്ത് പുസ്തകങ്ങളാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. നാടകം ഒരു പഠനം, നോവൽ, ശാസ്ത്രയുഗത്തിൽ, ജവഹർലാൽ നെഹ്റു, നാടകക്കളരി, റോമിൽ നിന്നുള്ള കത്തുകൾ എന്നിവയാണ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ. പല കാരണങ്ങളാൽ അത് തുടരാൻ കഴിഞ്ഞില്ല. നാടകം ഒരു പഠനം കേരള യൂണിവേഴ്സിറ്റിയിലും പാഠപുസ്തകമായിരുന്നു. ജവഹർലാൽ നെഹ്റു മധുര യൂണിവേഴ്സിറ്റിയിലും. മറ്റ് ഗ്രന്ഥങ്ങളിലെ പല പ്രബന്ധങ്ങളും ഹൈസ്കൂൾ ക്ലാസുകളിലെ മലയാള പാഠക പുസ്തകങ്ങളിലും വന്നിട്ടുണ്ട്. സി ജെ സ്മാരക പ്രസംഗ സമിതിയുടെ ആദ്യകാല രക്ഷാധികാരിയായിരുന്ന ഡോക്ടർ അബ്രഹാം വടക്കേലിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് 1980 മുതൽ കൊടുത്തു തുടങ്ങി. കേരളത്തിലെ ഒട്ടേറെ പ്രമുഖ സാഹിത്യകാരന്മാർ ഡോക്ടർ അബ്രഹാം വടക്കേൽ അവാർഡ് നേടിയിട്ടുണ്ട്. കൂത്താട്ടുകുളം ഗ്രാമപഞ്ചായത്തും എറണാകുളം ജില്ലാ പഞ്ചായത്തും മുൻകൈയെടുത്ത് 2009 സി ജെ സ്മാരക മന്ദിരം പണിതീർത്തു. സി ജെ സ്മാരക പ്രസംഗ സമിതിയുടെ ഓഫീസ് ഇവിടെയാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. എഴുതിയ വരികളും പറഞ്ഞ വാക്കുകളും കടന്നുപോയ വഴികളും കൂട്ടിച്ചേർത്താൽ സി ജെ തോമസിന്റെ ജീവിതം ഒരു നാടകമാണ്. സന്തോഷവും സങ്കടവും പ്രേമവും സഹനവും വിപ്ലവവും സമരവും പ്രതീക്ഷയും ദുരന്തവും കഥാപാത്രങ്ങളായി നിറയുന്ന നാടകം. നാടകമെന്നാൽ എന്തെന്നും എന്തല്ലെന്നും സി ജെ തോമസിന് വ്യക്തമായിട്ടറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വലിയ മനുഷ്യന്റെ വലിയ മനസ്സിലെ ഗംഭീര സംഘട്ടനങ്ങൾക്ക് മാത്രമേ നാടകീയതയുള്ളൂ. എന്നാൽ സി ജെയുടെ ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിൽ സംഘട്ടനമുണ്ടാകുന്നത് ദാവീദിലെ തന്നെ രണ്ട് സവിശേഷ വ്യക്തിത്വങ്ങൾ തമ്മിലാണ്. സ്വാർത്ഥതയും കുടിലതയും പാപവും പുണ്യവുമെല്ലാം ഇഴുകിച്ചേർന്ന് രൂപം പ്രാപിച്ച സംഘർഷ ഭൂമിയിലാണ് നാടകം അരങ്ങേറുന്നത്. വികാരസാന്ദ്രമായ കാൽപ്പനിക ഭാഷണങ്ങളും നിർവികാരമായ പരിഹാസങ്ങളും കേവല ആശയങ്ങളും ഒരുപോലെ ഈ നാടകശില്പത്തിന് സങ്കീർണ സൗന്ദര്യം നൽകുന്നു. ഒന്നാം രംഗം ആരംഭിക്കുന്നത് തന്നെ ദാവീദിന്റെ അർദ്ധനിർഭരവും ധ്വന്യാത്മകവുമായ വാക്കുകളോടെയാണ്. കണ്ണുള്ളത് തുറക്കാൻ മാത്രമല്ല അടയ്ക്കാൻ കൂടിയാണ്. ഇത് ആത്മാവിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. മഹാനായ ദാവീദ് രാജാവിന് ഒരു പൂർവാശ്രമമുണ്ടായിരുന്നു. കാലികളെ മേയ്ക്കുന്ന, മരുഭൂമിയിൽ അലയുന്ന അജപാലകൻ, ചുണ്ടിൽ ഓടക്കുഴലുമായി മധുര സ്വപ്നങ്ങളിൽ ഊയലാടുന്ന പ്രേമഗായകൻ, പ്രകൃതിയുടെ നിറം മാറ്റങ്ങളിൽ വിസ്മയിക്കുന്ന കവി, കിരീടത്തിലെ അധികാരവും ഹൃദയത്തിലെ വേണുനാദവും തമ്മിലാണ് സംഘർഷം. വേണുനാദത്തിന്റെ മൂർത്തമായ പ്രതീകം മാത്രമാണ് ബത്ഷേബ. അതിസങ്കീർണമായ ഭാവഘടനയും നിറപ്പകിട്ടുമുള്ള ഒരതികായ രൂപിയാണ് ആട്ടിടയനും കവിയും ഗായകനും രാജാവും യുദ്ധവീരനും സർവോപരി കാമുകനുമായ ദാവീദ് രാജാവ്. ആ മഹാനാണ് അപഹാസ്യമായ രീതിയിൽ തന്റെ കീഴിലുള്ളൊരു പട്ടാളക്കാരന്റെ ഭാര്യയെ കാമിക്കുന്നതും ആ സൈനികനെ ഉന്മൂലനം ചെയ്യുന്നതും. ദാവീദിന്റെ വൈകല്യങ്ങൾക്ക് പോലും അസാധാരണ സൗന്ദര്യം നൽകാൻ അദ്ദേഹം ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് കഴിയുന്നുണ്ട്. ബത്ഷേബയുടെ അരികിലിരുന്ന് സർവപ്രതാപിയായ ആ മന്നൻ പറയുന്നു, ആദ്യമെല്ലാം ഞാൻ എന്റെ അസ്വസ്ഥത ശത്രു രക്തത്തിൽ മുക്കിക്കൊന്നു. പക്ഷേ എത്ര കാലം മനുഷ്യൻ കശാപ്പ് കൊണ്ട് ആത്മശാന്തി നേടും? ബത്ഷേബ, ഇന്നെന്റെ ഹൃദയം ശൂന്യമാണ്. എന്റെ ഗാനം നിലച്ചുപോയി. ഞാനിന്നൊരു മരുഭൂമിയാണ്. ദാവീദിന്റെ മാനസികാസ്വാസ്ഥ്യം തിരിച്ചറിഞ്ഞ ബത്ഷേബ, തിരുമേനി എനിക്ക് വയ്യ. അങ്ങ് ഇസ്രായേലിന്റെ അഭിഷിക്തനാണ്, ഹൃദയങ്ങളുടെ ചക്രവർത്തിയും. ദാവീദ് പറയുന്നു, പ്രേമം ഒരുവനെ ചെറുതാക്കുമെങ്കിൽ ഞാൻ വെറുമൊരു മണൽത്തരിയോളമായിക്കൊള്ളട്ടെ ബത്ഷേബ. ഈ നാടകത്തിലെ പശ്ചാത്തല സംഗീതം ബത്ഷേബയുടെ വ്യക്തിത്വത്തിൽ ഒരേ സമയം കർത്തവ്യനിരതനായ ഭാര്യയും പ്രണയപരവശയായ കാമുകിയും ഇടകലരാനായി സഹായിക്കുന്നു. മാത്രമല്ല, ദാവീദിന്റെ അവിഹിതമെങ്കിലും പ്രണയതപ്തമായ ഹൃദയത്തെ സംഗീത സാന്ദ്രമാക്കാനും ഈ പശ്ചാത്തല കാവ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും എന്ന ഉത്തമ ഗീതത്തിലെ ഈ വരികളിൽ ആവർത്തിക്കുന്നുമുണ്ട്. അവസാന രംഗങ്ങളിൽ ദാവീദ് രാജാവിന്റെ അപരാധ ബോധം വ്യക്തമാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ബൈബിൾ മറനീക്കി പ്രത്യക്ഷപ്പെടുന്നു. ഈഡിപ്പസിന്റെ ദുരന്തത്തോട് ഭാരതീയമായ നായകോദയമെന്ന ഉദാത്ത സങ്കല്പം ചേർത്താണ് സി ജെ ദാവീദിനെ സൃഷ്ടിച്ചത്. ഇങ്ങനെയുള്ള ഭാവഗരിമ കൊണ്ട് ഉയർച്ചയും വളർച്ചയുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നാടകങ്ങൾ മലയാളത്തിൽ മുമ്പുണ്ടായിട്ടില്ല. അതിനുശേഷം ഉണ്ടായിട്ടുള്ള നാടകമാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി. അതിലെ രാവണൻ എന്ന കഥാപാത്രവും സി ജെയുടെ ദാവീദും നമ്മുടെ മനസ്സിൽ ഉടക്കിക്കിടക്കുന്നു. ഇത്രയും വലിപ്പമുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിൽ വേറെയുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ പ്രസിദ്ധീകരണ മേഖലയെ വിപ്ലവകരമായ മാറ്റങ്ങൾ

0: ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആധുനിക മലയാള നാടകത്തിന്റെ നെടുന്തൂണായിരുന്നു സി ജെ തോമസ്. നവോത്ഥാനവും ലോകമഹായുദ്ധവും പട്ടിണിയും ആശയ പോരാട്ടവും ദാമ്പത്യവും തൊഴിലാളി ജീവിതവുമെല്ലാം അദ്ദേഹത്തിന് പ്രമേയങ്ങളായി. സാധാരണക്കാർ തങ്ങളുടെ ജീവിതം ദർശിച്ചത് സി ജെയുടെ നാടകങ്ങളിലായിരുന്നു. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയായി തിരശീലയിലൂടെ വീണ്ടും ഞാൻ എത്തും. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089493559 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: ഇത്തിരി നേരം, പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 11:30 വരെ
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: 4.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ശാരദാവിലാസിനെ വായനശാലയിൽ കഥയരങ്ങ് നടത്തി. കഥാകൃത്തുക്കളായ അജിത് നീലിക്കുളം, സന്തോഷ് കല്ലിക്കുന്നത്ത്, ഓമനക്കുട്ടൻ, ഇന്ദുജയകുമാർ, നവശ്രീ എന്നിവർ കഥകൾ അവതരിപ്പിച്ചു. മയ്യനാട് മോഹൻദാസ്, സുഗന്ധി എന്നിവർ വിലയിരുത്തൽ നടത്തി. വായനശാല സെക്രട്ടറി ഐ സലിൻകുമാർ ചടങ്ങിൽ ഉമയനെല്ലൂർ കുഞ്ഞുകൃഷ്ണപിള്ള അനുസ്മരണം നടത്തി. പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അവധിക്കാല ക്യാമ്പ് ശലഭക്കൂട്ടങ്ങൾ ആരംഭിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിലിൽ സെക്രട്ടറി KP സജിനാഥ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് MS അനീഷ് അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ ഹെറിറ്റേജ് ലോക മാതൃകാ ദിനം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ ആഘോഷിച്ചു. അതിന്റെ ഭാഗമായി നവജാത ശിശുക്കളുടെ അമ്മമാരായ 10 പേരെ ആദരിക്കുന്ന ചടങ്ങ് ക്ലബ് പ്രസിഡന്റ് ശുഭാസനൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ജില്ലയിലെ കരുനാഗപ്പള്ളി, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ താലൂക്കുകളിൽ നിന്നുള്ള തൊഴിൽ രഹിതരായ യുവതീ യുവാക്കൾക്കായി 4% മുതൽ 7.5% വരെ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ വായ്പയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 0474-276-4440 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474-276-4440. കുണ്ടറ IHRD ദിവസവേതനാടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറെ നിയമിക്കും. May 13 രാവിലെ 10 ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 8547-0050-90. നമ്പർ ഒരിക്കൽ കൂടി 8547-0050-90. ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITI ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. വിശദവിവരങ്ങൾക്ക് 0474-271-2781. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ ത്രിവത്സര LLB, പഞ്ചവത്സര BA, BBA, BCOM, LLB കോഴ്സുകളിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം കോളേജ് ഓഫീസിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം SSLC യോഗ്യതാ പരീക്ഷകളുടെയും സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ഹാജരാക്കണം. വിശദവിവരങ്ങൾക്ക് 0474-274-7770 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
4: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
3: 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ICSE, CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
4: +1, +2 ക്ലാസുകൾക്ക് ISE, CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
3: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495-00-4949.
4: 9746-07-5054.
3: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
4: ദ റിയൽ ഗൈഡ്.
5: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
6: അടിപൊളിയല്ലേ?
5: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീക്ഷം.

0: കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ചെമ്പുനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. അദ്യദിനം ദ്വിതീയാ വിഭക്തി പുല്ലിംഗേ ബഹുവചനേ പശ്യാമഃ. ഇന്നത്തെ ദിവസവും നമ്മൾ ദ്വിതീയാ വിഭക്തി പുല്ലിംഗ ബഹുവചന വാക്യങ്ങളെ നോക്കാം. ഗുരുഹു അസ്മാൻ അനുഗ്രിണ്ണാതി, ഗുരു നമ്മളെ അനുഗ്രഹിക്കുന്നു. അസ്മാൻ എന്നുള്ളത് ബഹുവചനമാണ്. വയം എന്നുള്ള ഞങ്ങൾ, നമ്മളെ എന്നുള്ളതിന് അസ്മാൻ. ഗുരുഹു അസ്മാൻ അനുഗ്രിണ്ണാതി, ഗുരുഹു നമ്മളെ അനുഗ്രഹിക്കുന്നു. ഗുരു നമ്മളെ അനുഗ്രഹിക്കുന്നു. ഗുരുഹു അസ്മാൻ അനുഗ്രിണ്ണാതി. അംബ താൻ പാലയതി, അമ്മ അവരെ പരിപാലിക്കുന്നു. അംബ താൻ പാലയതി, അമ്മ അവരെ പരിപാലിക്കുന്നു. അമ്മ അവരെ പരിപാലിക്കുന്നു. അംബ താൻ പാലയതി. ഭവാൻ ഏതാൻ നയതു, താങ്കൾ ഇവരെ നയിക്കൂ. ഭവാൻ ഏതാൻ നയതു, താങ്കൾ ഇവരെ നയിക്കൂ. താങ്കൾ ഇവരെ നയിക്കൂ. ഭവാൻ ഏതാൻ നയതു. കൃപയാ കടാൻ സ്വീകുർവന്തു ഭോഃ, ദയവചെയ്ത് പായകൾ സ്വീകരിക്കൂ. കൃപയാ കടാൻ സ്വീകുർവന്തു ഭോഃ, ദയവചെയ്ത് പായകൾ സ്വീകരിക്കൂ. ദയവചെയ്ത് പായകൾ സ്വീകരിക്കൂ. കൃപയാ കടാൻ സ്വീകുർവന്തു ഭോഃ. സുരേശ ചഷകാൻ പ്രക്ഷാളയതി, സുരേശൻ കുടിക്കുന്ന പാത്രങ്ങളെ കഴുകുന്നു. സുരേശ ചഷകാൻ പ്രക്ഷാളയതി, സുരേശൻ കുടിക്കുന്ന പാത്രങ്ങളെ കഴുകുന്നു. സുരേശൻ കുടിക്കുന്ന പാത്രങ്ങളെ കഴുകുന്നു. സുരേശ ചഷകാൻ പ്രക്ഷാളയതി. കഹ സ്യൂതാൻ അത്ര സ്ഥാപിതവാൻ, ആരാണ് സഞ്ചികൾ ഇവിടെ വച്ചത്? കഹ സ്യൂതാൻ അത്ര സ്ഥാപിതവാൻ, ആരാണ് സഞ്ചികൾ ഇവിടെ വച്ചത്? ആരാണ് സഞ്ചികൾ ഇവിടെ വച്ചത്? കഹ സ്യൂതാൻ അത്ര സ്ഥാപിതവാൻ. അഹം ശിവരാത്രിനഹ ഏകത്രീകരോമി, ഞാൻ ശിവരാത്രികളെ ഏകോപിപ്പിക്കാം. അഹം ശിവരാത്രിനഹ ഏകത്രീകരോമി, ഞാൻ ശിവരാത്രികളെ ഏകോപിപ്പിക്കാം. ഞാൻ ശിവരാത്രികളെ ഏകോപിപ്പിക്കാം. അഹം ശിവരാത്രിനഹ ഏകത്രീകരോമി. മൂഢഃ സജ്ജനാൻ നിന്ദതി, മൂഢന്മാർ സജ്ജനങ്ങളെ നിന്ദിക്കുന്നു. മൂഢഃ സജ്ജനാൻ നിന്ദതി, മൂഢന്മാർ സജ്ജനങ്ങളെ നിന്ദിക്കുന്നു. മൂഢന്മാർ സജ്ജനങ്ങളെ നിന്ദിക്കുന്നു. മൂഢഃ സജ്ജനാൻ നിന്ദതി. ഉമാ വൃക്ഷാൻ വർദ്ധയതി, ഉമാ വൃക്ഷങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഉമാ വൃക്ഷാൻ വർദ്ധയതി, ഉമാ വൃക്ഷങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഉമാ വൃക്ഷങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഉമാ വൃക്ഷാൻ വർദ്ധയതി. ശിശുഹു കാക്കാൻ പശ്യതി, ശിശു കാക്കകളെ കാണുന്നു. ശിശുഹു കാക്കാൻ പശ്യതി, ശിശു കാക്കകളെ കാണുന്നു. സിംഹഃ മൃഗാൻ ഘാതതി, സിംഹം മാനുകളെ ഭക്ഷിക്കുന്നു. സിംഹഃ മൃഗാൻ ഘാതതി, സിംഹം മാനുകളെ ഭക്ഷിക്കുന്നു. സിംഹഃ മൃഗാൻ ഘാതതി, സിംഹം മാനുകളെ ഭക്ഷിക്കുന്നു. നേതാ കാര്യകർത്തൃൻ ഉദ്ബോധയതി, നേതാവ് കാര്യകർത്താക്കളെ ബോധവൽക്കരിക്കുന്നു. നേതാവ് കാര്യകർത്താക്കളെ ബോധവൽക്കരിക്കുന്നു. നേതാ കാര്യകർത്തൃൻ ഉദ്ബോധയതി, പണ്ഡിതഃ പിതൃൻ സ്മരതി. പണ്ഡിതൻ പിതൃക്കളെ സ്മരിക്കുന്നു. പണ്ഡിതഃ പിതൃൻ സ്മരതി. പണ്ഡിതൻ പിതൃക്കളെ സ്മരിക്കുന്നു. പണ്ഡിതൻ പിതൃക്കളെ സ്മരിക്കുന്നു. പണ്ഡിതഃ പിതൃൻ സ്മരതി. സജ്ജനഃ ഗുരൂൻ നമതി. സജ്ജനം ഗുരുക്കളെ നമിക്കുന്നു. സജ്ജനഃ ഗുരൂൻ നമതി. സജ്ജനം ഗുരുക്കളെ നമിക്കുന്നു. സജ്ജനം ഗുരുക്കളെ നമിക്കുന്നു. സജ്ജനഃ ഗുരൂൻ നമതി. ബാലകഃ പാഠാൻ പഠതി. ആൺകുട്ടി പാഠങ്ങളെ പഠിക്കുന്നു. ബാലകഃ പാഠാൻ പഠതി. ആൺകുട്ടി പാഠങ്ങളെ പഠിക്കുന്നു. ആൺകുട്ടി പാഠങ്ങളെ പഠിക്കുന്നു. ബാലകഃ പാഠാൻ പഠതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സ്നേഹത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: Music with Radio Santhvanam 90.4 FM.
6: ചരിത്രത്തിൽ ഇന്ന് മെയ് 11. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഇന്നുവരെ നിലനിൽക്കുന്ന ഏറ്റവും പഴയ അച്ചടിച്ച പുസ്തകം ചൈനയിൽ നിർമ്മിക്കപ്പെട്ടതും ഇന്ത്യ 3 ഭൂഗർഭ അറ്റോമിക് സ്ഫോടനങ്ങൾ നടത്തിയതുമൊക്കെ ഒരു മെയ് 11-നായിരുന്നു. മെയ് 11-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 11.

ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഇന്ത്യൻ ആർമിയുടെ രാജസ്ഥാനിലെ പൊക്രാൻ ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ചതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും May 11 ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേതായ ശ്രീ സോമനാഥ ക്ഷേത്രം റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തത് 1951 May 11 ആയിരുന്നു.

ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് 1962 May 11 ഇതുവരെ നിലനിൽക്കുന്ന ഏറ്റവും പഴയ അച്ചടിച്ച പുസ്തകം ചൈനയിൽ നിർമ്മിക്കപ്പെട്ടത് 868 May 11 ഇന്ത്യ 3 ഭൂഗർഭ അറ്റോമിക് സ്ഫോടനങ്ങൾ പൊക്രാനിൽ നടത്തിയത് 1998 May 11 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സമരഭടന്മാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് ദില്ലി പിടിച്ചെടുത്തത് മെയ് ഇന്നേ ദിവസമായിരുന്നു. മിന്നസോട്ട 32nd അമേരിക്കൻ സംസ്ഥാനമായത് 1858 May 11 ലക്സംബർഗ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1867 May ഇന്നേ ദിവസമായിരുന്നു. ആദ്യത്തെ ഹൃദയ ശ്വാസകോശ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അമേരിക്കയിലെ ബാൾട്ടിമോറിൽ നടന്നത് 1987 May 11 സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഡോക്ടർ ബ്രൂസ് റീവ്സ് ആണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്.

0: ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സംബോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

ആത്മവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. യസ്മിൻ സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം.

0: നമ
1: ഹരി ഓം. ഒരു കാര്യം കുറച്ച് തമാശ കലർത്തി പറയട്ടെ. ചിലപ്പോഴൊക്കെ ഇവര് ഗീതാജ്ഞാന യജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ ആളുകൾ വരുമ്പോ വലുതായിട്ടൊന്നും അവര് മനസ്സിലാക്കിയിട്ടൊന്നും ആവില്ല വരിക. എന്നാലും വേദിയിൽ വെച്ച് പറയണ്ടേ എന്നുള്ളത് കൊണ്ട് അവര് പറയും.
2: ഭഗവത്ഗീത നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകുന്ന

ഉപദേശമാണ്. എന്താണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്? എടുക്കടാ വില്ല്, തൊടുക്കടാ അമ്പ് എന്നാണ്. അങ്ങനെ ഇത് കേട്ട ഒരു രസികൻ ഗീതാജ്ഞാനയജ്ഞത്തിന്റെ ഉദ്ഘാടനത്തിന് വന്ന ഒരാള് പറഞ്ഞ ഈ കാര്യം കേട്ടിട്ട് ഒരു രസികൻ വന്നിട്ട് സ്വകാര്യമായിട്ട് പറയുക, അതിനിപ്പോ ഇത്ര വലിയ ഉപദേശമൊക്കെ വേണ്ട, വല്ല കാര്യമുണ്ടോ? ഇത്രയും വലിയ ഉപദേശമൊന്നും വേണ്ട, പിന്നെയോ വട്ടച്ചാരായം വാങ്ങിച്ചു കൊടുത്തിട്ട് അടിയടാന്ന് പറഞ്ഞാ പോരായിരുന്നു. മറുപടി സ്വാമിക്ക് വളരെ ഇഷ്ടമായി. പട്ടചാരായം കൊടുത്തിട്ട് അടിയടാന്ന് പറഞ്ഞാൽ അടിക്കില്ലേന്ന് ചോദിക്കുക, അതിനിപ്പോ ഇത്ര വലിയൊരു ഉപദേശത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇങ്ങനെ പല പ്രകാരത്തിൽ പ്രതിരോധിക്കാം. എന്തിനാണ് പ്രതിരോധിക്കുന്നത്? ഭഗവത്ഗീതയെ യുദ്ധപ്രേരക ഗ്രന്ഥമാണെന്ന് ആക്ഷേപിക്കുന്നതിനെ പലതരത്തിൽ പ്രതിരോധിക്കാം. ഇത്രയൊക്കെ വലിയ ഉപദേശം ആവശ്യമുണ്ടോ യുദ്ധത്തിന് പ്രേരിപ്പിക്കാനാണെങ്കിൽ? പറഞ്ഞതുപോലെ ചെയ്താൽ പോരെ. മറ്റൊരു കാര്യം, ഇവിടെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് തള്ളാൻ പറ്റില്ല. യുദ്ധത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് തള്ളാൻ പറ്റില്ല. തള്ളാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് സ്വാമി ഉദ്ദേശം നിഷേധിക്കാൻ പറ്റില്ല എന്നാണ്. മറ്റേ പ്രകാരത്തിലും പറയാം. ഇപ്പൊ ഒരു പൊതു വിഷയമാണല്ലോ തള്ളുക എന്നുള്ളത്. ഇപ്പൊ വലിയ തള്ളലാണ്. എന്താ തള്ളല്? ഭഗവത്ഗീത യുദ്ധോപദേശം ചെയ്യുന്നില്ല എന്ന് തള്ളാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല. പിന്നെയോ, യുദ്ധ വാക്പ്രയോഗം അവിടെ അവിടെ ഉണ്ട്. തസ്മാത് ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃത നിശ്ചയ, അവിടെയൊക്കെ വ്യക്തമായിട്ട് യുദ്ധ ശബ്ദമുണ്ട്. ഓക്കെ, അതിരിക്കട്ടെ. ഇവിടെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കൂ. ഇവിടെ എന്താ പറയുന്നത്? സർവേഷു കാലേഷു, എല്ലാ കാലത്തിലും. അപ്പൊ അവിടെ ഉദ്ദേശിച്ച യുദ്ധം വേറെ എന്തോ ഒരു യുദ്ധമാണ്. ഡിഡ് യു ഗെറ്റ് ദി പോയിന്റ്? എപ്പോഴും ബാറ്റിൽ ഫീൽഡിൽ അല്ലല്ലോ നമ്മള്. കേട്ടില്ലേ? അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യട്ടെ, മറ്റുള്ളവർ അതല്ല മനസ്സിലാക്കിയെടുക്കേണ്ടതെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വളരെ പ്രസക്തമായ ഒരു ആശയമാണിത്. ഇവിടെ എന്താ പറയുന്നത്? സർവേഷു കാലേഷു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള യുദ്ധത്തെ വേറെ പ്രകാരത്തിൽ വിചാരം ചെയ്യേണ്ടതാണ്. തസ്മാ സർവേഷു കാലേഷു, അതുകൊണ്ട് എല്ലാ കാലത്തിലും. മാം അനുസ്മര, അതിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. വാസുദേവനെ ഏഴാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെട്ടു. ആ വാസുദേവനെ കുറിച്ച് എക്കാലവും ഓർമ്മിക്കണം എന്ന് പറയുന്നതിൽ ആർക്കും വിഷമമുണ്ടാവില്ലല്ലോ. പറയൂ, മാം അനുസ്മര, ദാറ്റ് ഈസ് ഓക്കെ. അത് ഓക്കെ ആണെങ്കിലും ഹൗ എന്ന് ചോദിക്കണം. കേട്ടല്ലേ? ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഹൗ എന്ന് ചോദിച്ച ഒരു രംഗം, അതേതാ രംഗം? ഇവര് ഈ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് തൊഴുതു നിന്നുകൊണ്ട് ഇങ്ങനെ ആവർത്തിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്ലൈറ്റിൽ സഞ്ചരിച്ചവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ അവര് പറയുക? ഹാവ് എ നൈസ് ഡേ. ഇപ്പൊ ഗുരുദേവ് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവര് മെക്കാനിക്കലായിട്ട് ഹാവ് എ നൈസ് ഡേ. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി തിരിഞ്ഞു നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ബട്ട് ഹൗ? ബട്ട് ഹൗ? ഈ ചോദ്യം മനസ്സിലായോ? പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കേണ്ടതാണ്, ബട്ട് ഹൗ? ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ഓൾ കലാമിറ്റീസ് ഹൗ? Right? ഇവിടെ നമ്മൾ ചോദിക്കുന്നു, മാ മനുസ്മര യുദ്ധ്യജ, ഭഗവാനെ ബട്ട് ഹൗ? ക്ലിയർ? ഈ ഒരു ചോദ്യത്തെ പരിഗണിച്ചുകൊണ്ട് അനുസ്മര എന്ന പ്രയോഗത്തെ ആദ്യം പരിഗണിക്കട്ടെ, പിന്നെ മാം എന്നുള്ളത് ചർച്ച ചെയ്യാം. അനുസ്മര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?

0: ഓർമ്മിച്ചുകൊണ്ട്
1: അനുസ്മര, അനുസ്മരിക്കൂ. ഓക്കെ, യുദ്ധ്യാച, യുദ്ധം ചെയ്യൂ. അനുസ്മര, അനുസ്മരിക്കൂ. ആലോചിക്കാം, അനുസ്മരിക്കാൻ വല്ല അഭ്യാസവും ആവശ്യമുണ്ടോ? ചോദ്യം മനസ്സിലായോ? അനുസ്മരിക്കുക എന്ന് പറഞ്ഞ ഓർമ്മിക്കുക, ചിന്തിക്കുക. ഓക്കെ, അതിന് വല്ല അഭ്യാസത്തിന്റെയും ആവശ്യമുണ്ടോ? ചോദ്യം പിടിയിട്ടില്ലേ? ഭഗവാനെ അനുസ്മരിക്കുന്ന കാര്യം പറഞ്ഞില്ല. അനുസ്മരിക്കുന്നതിന് വല്ല പരിശീലനത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു അഭ്യാസം ആവശ്യമില്ല സ്വാമി. എന്താ കാര്യം? ഇരുന്ന് കൊടുത്താ മതി, അനുസ്മരണം നടക്കുന്നുണ്ട്. കേട്ടില്ലേ? ഇത് വ്യക്തമായോ? ചിന്തകളുടെ കുത്തൊഴുക്ക്. പ്രയോഗം മനസ്സിലായോ? ചിന്തകളുടെ കുത്തൊഴുക്ക്. വല്ല നിയന്ത്രണം ഉണ്ടോ? പിന്നെയോ? ഒന്നിന് പിറകെ ഒന്നായിട്ട്. ഇവര് കണക്ക് കൂട്ടി കണ്ടെത്തിയ കണക്ക് സ്വാമി എല്ലാ വേദികളിലും പറയാറുണ്ട്. നിങ്ങൾക്കും ഓർമ്മ വരും എന്നാണ് പ്രതീക്ഷ. ശരാശരി ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ എണ്ണം എത്രയാ? ഓ, 60,000. കുറഞ്ഞുപോയി എന്നാർക്കും പരാതി ഉണ്ടാവില്ല എന്ന് വിചാരിക്കട്ടെ. രാവിലെ ഉണർന്നാൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എത്ര ചിന്തകൾ കടന്നു പോകുന്നു? 60,000 ശരാശരി. An average of 60,000 thoughts per day. ക്ലിയർ? 60,000 ചിന്തകൾ വന്നു പോകുന്നു. അങ്ങനെയുള്ള ഈ വിഷയത്തിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കേട്ടില്ലേ? ഇനി ചിലരെങ്കിലും പലതും മറക്കാൻ ഉദ്യമിക്കാറുണ്ട്. അക്കാര്യത്തിൽ അവരുടെ അനുഭവമാകട്ടെ മറിച്ചുമാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറക്കാൻ ഉദ്യമിക്കും തോറും ഓർമ്മയിൽ സജീവമാകുന്നു എന്നുള്ള സങ്കടം അനുഭവപ്പെടുന്നു. മനസ്സിലായോ? അത് ചില ആളുകൾ പറയും, ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, വെറുതെ എന്തിനാ ഇങ്ങനെ ഓർമ്മിപ്പിക്കും. അതിപ്പോ ഒരാൾ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ എന്ത് മറക്കാൻ ഉദ്യമിക്കുന്നു അത് ഓർമ്മയിലേക്ക് വരും. കേട്ടില്ലേ? ആശ്വസിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും നാം ആളുകളോട് ഇത് പറയാറുണ്ട്. എന്ത്? അതൊക്കെ മറക്കൂ, സാരമില്ല. ഈ വിഷയത്തില് രണ്ട് നിർദ്ദേശങ്ങൾ പ്ലീസ്. ഒന്നാമത്തെ നിർദ്ദേശം എന്താണ്? ആരോടും ദയവ് ചെയ്ത് ദയയുണ്ടെങ്കിൽ സാരമില്ല എന്ന് പറയരുത്. കാരണം അതിന്റെ സാരവും സാരമില്ലായ്മയും അവരുടെ വിലയിരുത്തലാണ്, അവരുടെ അനുഭവമാണ്. അവർ മനസ്സിൽ പറയും, ചിലപ്പോ നിങ്ങളോട് പറയാനുള്ള ഒരു തൻ്റെ ഇടം കാണില്ല. അതുകൊണ്ട് അവര് മനസ്സിൽ പറയും, സാരമില്ലാത്തൊക്കെ നിങ്ങൾക്ക മിച്ചത് സാരമുള്ള കാര്യമാണ്. ഈ ദ്രോഹം പലരും ചെയ്യാറുണ്ട്. മരിച്ച വീട്ടിലൊക്കെ പോയിട്ട് അലർമുറയിട്ട് കരയുമ്പോ സാരമില്ല, എന്ത് സാരമില്ലാത്ത കാര്യം നിങ്ങൾ ഈ പറയണത്? മനസ്സിലാണല്ലേ? അതുകൊണ്ട് ദേ

0: നാം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നിഷേധിച്ചു കളയുന്നത് അതവരുടെ വ്യക്തിത്വത്തെ തകർക്കാൻ കാരണമാവും. ഈ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. കുട്ടികൾക്ക് ഒരു കാര്യം സാരമുണ്ട് എന്ന് തോന്നിയത് അവരെ വിളിച്ച് പറഞ്ഞ് വിഷമിക്കുമ്പോൾ നിങ്ങൾ സാരമില്ല എന്ന് പറയുന്നതോടെ അവരുടെ ആലോചനയെയും കണ്ടെത്തലിനെയും കണ്ടെത്താനുള്ള കഴിവിനെയും ഒക്കെയാണ് നിങ്ങൾ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞത്, നിരാകരിച്ചു കളഞ്ഞത്. മനസ്സിലാവണില്ലേ? അതുകൊണ്ട് ആരോടും ദയവേത് സാരമില്ല എന്ന് പറയാതിരിക്കൂ. അവരെ ഓരോരുത്തരും അനുഭവിക്കുന്ന വികാരത്തിന്റെ തീവ്രത അതാത് നിലയിൽ മനസ്സിലാക്കാൻ ദയവേത് സാവകാശമുണ്ടാവട്ടെ. സന്മനസ് കാണിക്കൂ. മനസ്സിലാവുണ്ടോ? ഹേ സ്വാമി, അവരിങ്ങനെ വിഷമം പറയുമ്പോ എന്താ പറയുക? സാരമില്ല എന്നാ പറയുക? എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്ക് മനസ്സിലാവേണ്ടതെന്ന് പറയൂ. അത് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ. കേട്ടില്ലേ? അവരുടെ ഒരു വിഷമത്തിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ട് പറയൂ, ഐ അണ്ടർസ്റ്റാൻഡ്. അത് മതി, വലിയ റിലീഫ് അവർക്ക് കിട്ടും. ദയവേത് സാരമില്ല എന്ന് പറയാതിരിക്കും. സാരമില്ല എന്ന് ദയവേത് പറയാതിരിക്കും. വേറൊരു അപകടമാണ് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നോക്കൂ, ഒരാളുടെ പ്രശ്നത്തിന് വേറൊരാളുടെ കയ്യിലും സൊല്യൂഷൻ ഇല്ല. അവര് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അവരെ കണ്ടെത്താൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ അത് മാത്രം നോക്കൂ. ദയവേത് അവർക്ക് വേണ്ടി ചിന്തിച്ച് നിങ്ങളുടെ ഊർജം സമാധാനം കളയാതിരിക്കും. മനസ്സിലായില്ലേ? സ്വാമി, ഇതൊക്കെ വിസ്തരിച്ച് വിചാരവീതിയിൽ എഴുതിയിട്ടുണ്ട്. വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. ഇനി ഇറങ്ങാനിരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പറയൂ, കേൾക്കാം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM-ലൂടെ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നടന്നു അറിഞ്ഞില്ലേ?
1: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ.
2: നോക്ക്, ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല. വൈകുംതോറും നഷ്ടവും കൂടുന്നു.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, കെ രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5-ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
0: മാങ്ങാട്ടിടം, കതിരൂർ, എരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
3: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: ജി റാംജി പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് BBG റാംജി നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
5: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്റർ ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്റർ ആയി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപ്പാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപ്പാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
3: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണ് അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
3: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1 സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
7: ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. മാതൃദിനം. തയ്യാറാക്കിയത് ശ്രീലതാ VS, മാധ്യമപ്രവർത്തക. അവതരണം അഞ്ജു പ്രഭ. ഒരു മാതൃദിനം കൂടി കടന്നുപോകുമ്പോൾ അമ്മയെ ഓർക്കാൻ ഒരു ദിനം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അമ്മയെ ഓർക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്ന ചിന്ത കുറെ കൂടി ശക്തമാവുന്നു. വായുവിനെ, ജലത്തെ, കാറ്റിനെയൊക്കെ കാണാതെ, അനുഭവിക്കാതെ കടന്നുപോകാൻ കഴിയുമോ? പ്രകൃതി പോലെ അത്ര സത്യമല്ലേ അമ്മയും? ഒന്നും കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ കടന്നുപോയ അമ്മമാരെ പോലും കുഞ്ഞുങ്ങൾക്ക് ഓർക്കാൻ.
8: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Vika with Rhythm of Success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
1: ഇത്തിരി നേരം പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കി പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു.
1: माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें, जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें, कार पूलिंग का विकल्प चुनें, रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं.
0: പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51%-ത്തിലധികം വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ All India Radio News Thiruvananthapuram Facebook page

0: ിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ വി ബി ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എം ജി എൻ ആർ ഇ ജി എ 2025 പകരമായാണ് വി ബി ജി റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം വി ബി ജി റാംജി നടപ്പാക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട് കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള എം ജി എൻ ആർ ഇ ജി എ തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. ഐ സി സി ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119 നിന്നും 118 കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാന്റാണ് രണ്ടാം സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും എൽ പി ജി ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വി ബി ജി റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം രാത്രി 8:35.
0: ആകാശവാണി ഇപ്പോൾ.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
0: ഗ്രേസ്യ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം.
4: വിലക്കപ്പെട്ട പ്രണയം തീർക്കുന്ന സംഘർഷത്തിൽപ്പെട്ട് മാനവ ഹൃദയങ്ങൾ ആടിയുലയാറുണ്ട്. വികാരവിചാരങ്ങളിൽ പ്രണയികൾ ഉരുകിത്തീരുന്ന അത്തരം കഥകൾ ലോകസാഹിത്യത്തിൽ വിരളമല്ല. മനുഷ്യ മനസ്സുകളുടെ നിരാശയും ദുഃഖവും പ്രണയപാപ ചിന്തകളും പേറുന്ന ഒരത്യപൂർവ കൃതി ഇറ്റാലിയൻ സാഹിത്യത്തിലുണ്ട്. 1926 നൊബേൽ സമ്മാനം നേടിയ ഗ്രേസ്യ ദലതയുടെ വനിതയും വൈദികനും എന്ന നോവലാണത്.
5: ഇറ്റാലിയൻ ഭാഷയിൽ ലാ മാദ്രെ എന്നാണ് ഈ നോവലിന്റെ പേര്. ഇറ്റാലിയൻ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട രചനകളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന ഈ കൃതി ഗ്രേസ്യ ദലദയുടെ ഏറ്റവും പ്രശസ്തമായ രചനയാണ്. ഇറ്റാലിയൻ സാഹിത്യത്തിലെ വെരിസിമോ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് ഗ്രേസ്യ ദലദ.
4: മധ്യധരണ്യാഴിയിൽ ഇറ്റലിക്ക് തൊട്ടുകിടക്കുന്ന സർഡീനിയ ദ്വീപിൽ 1875 ഗ്രേസ്യ ഭൂജാതയായത്. തന്റെ ജന്മനാടായ സർഡീനിയ ദ്വീപ് തന്നെയായിരുന്നു എഴുത്തുകാരിയുടെ എല്ലാ രചനകൾക്കും പ്രചോദനം.
5: ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസം ഗ്രേസ്യ ദലതയ്ക്ക് ലഭിച്ചിട്ടില്ല. 17 മുതൽ ഗ്രേസ്യ എഴുതി തുടങ്ങി. ചെറുകഥകളായിരുന്നു ആദ്യകാല സൃഷ്ടികൾ. നാടോടിപ്പാട്ടുകളിലെ ഇതിവൃത്തങ്ങൾ
6: കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.

അനന്തമായ ആകാശത്ത് രാത്രിയിൽ വിരിയുന്ന ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. എല്ലാ നക്ഷത്രങ്ങളും മനോഹരമാണ്. എന്നാൽ ചില നക്ഷത്രങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതാകും. എത്ര കാർമേഘം വന്ന് മൂടിയാലും ഒരു ദിവസം ഉദിച്ചില്ലെങ്കിൽ പോലും നമുക്കറിയാം ആ നക്ഷത്രം അവിടെ ഉണ്ടാകുമെന്ന്. നാം അതിനെ കാണുന്നതിന് എത്രയോ മുൻപേ ആ നക്ഷത്രം അവിടെ ഉണ്ടായിരുന്നു. നാം ഈ മണ്ണോട് ചേർന്നാലും ആ നക്ഷത്രം അവിടെ തന്നെ ഉണ്ടാകും. തിളക്കം മങ്ങാതെ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ എന്നും ചേർന്ന് നിൽക്കുന്ന എത്രയെത്ര ഗായകരാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിൽ പോലും ഒരു ശബ്ദ സാന്നിധ്യമായി, സംഗീതമായി നാം അവരെ തിരിച്ചറിയുന്നുണ്ട്. നാം ഇന്ന് മേഘമൽഹാറിലൂടെ ആസ്വദിക്കാൻ പോകുന്നത് പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളാണ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ പാട്ടുകളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1933 മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനനാഥ് മങ്കേഷ്കറുടെ മകളായി ജനനം. അമ്മ ശുദ്ധമാതി. പ്രശസ്ത ഗായിക ലതാ മങ്കേഷ്കറുടെ സഹോദരി കൂടിയാണ് ആശാ ഭോസ്ലെ. 1943 ഒരു മറാത്തി ചിത്രത്തിലാണ് ആശാ ഭോസ്ലെയുടെ ആദ്യ ഗാനം പ്രത്യക്ഷപ്പെട്ടത്. അന്ന് പ്രായം 10. പിന്നീട് എത്രയെത്ര ഗാനങ്ങളാണ് ആ സ്വരമാധുരിയിൽ നാം ആസ്വദിച്ചിട്ടുള്ളത്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളാണ് ഇന്ന് പ്രിയ ശ്രോതാക്കൾക്കായി മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ രാഗത്തിന്റെ രാജ്ഞിമാർ എന്നാണ് ആശാ ഭോസ്ലെയും ലതാ മങ്കേഷ്കറും അറിയപ്പെട്ടിരുന്നത്. ഒരാൾക്ക് ഭാരതരത്നയും മറ്റൊരാൾക്ക് പത്മവിഭൂഷണും ലഭിച്ചിരുന്നു. ഇന്ത്യൻ സംഗീതത്തെ ആഗോളതലത്തിലേക്ക് കൊണ്ടുവന്ന ആശാ ഭോസ്ലെ 1977 ഉസ്താദ് അലി അക്ബർ ഖാനുമായി സഹകരിച്ച ലെഗസി എന്ന ആൽബം ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കൂടാതെ 2005 സംഗീത സംവിധായകൻ R.D. ബർമനും ആശാ ഭോസ്ലെയും ചേർന്നുള്ള ക്രോണോസ് കാർട്ടറ്റിന്റെ യു ഹാവ് സ്റ്റോളൻ മൈ ഹാർട്ട് എന്ന മറ്റൊരു ആൽബവും ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു.

சாந்தனம் 90.4 FM. Stay tuned. ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെയും വിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 2011 സംഗീത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾ റെക്കോർഡ് ചെയ്തതിന് ആശാ ഭോസ്ലെയുടെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഹിന്ദി, മലയാളം, ഭോജ്പുരി, മറാത്തി തുടങ്ങി 20 ഭാഷകളിലായി 11,000-ൽ അധികം ഗാനങ്ങളാണ് ഈ പ്രതിഭ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘം മൽഹാറിലേക്ക് സ്വാഗതം. മേഘം മൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പാട്ടിന് പുറമെ പാചകത്തിലും തൽപരയായിരുന്നു ആശാ ഭോസ്ലെ. 2002 അതിന്റെ ഭാഗമായി ദുബായിൽ ആദ്യ ഔട്ട്ലെറ്റായ ആശാസ് എന്ന ഫൈൻ ഡൈനിങ് ശൃംഖലയ്ക്ക് തിരികൊളുത്തി. അന്താരാഷ്ട്ര പ്രേക്ഷകർക്ക് വടക്കേ ഇന്ത്യൻ വിഭവങ്ങൾ വിളമ്പുന്നതിന് ഈ റെസ്റ്റോറൻറ്റുകൾ പ്രശസ്തമാണ്. കാലക്രമേണ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, മാഞ്ചസ്റ്റർ, ബർമിംഗ്ഹാം എന്നിവയുൾപ്പെടെ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും റെസ്റ്റോറൻറ്റുകൾ തുറന്നു. അങ്ങനെ പാട്ടിലും പാചകത്തിലും ഈ കലാകാരി ഒരുപോലെ വൈദഗ്ധ്യം പുലർത്തി.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ നീണ്ട സംഗീത ജീവിതത്തിൽ ഈ ഗായികയ്ക്ക് നിരവധി ബഹുമതികളും അംഗീകാരങ്ങളും ലഭിക്കുകയുണ്ടായി. അതിൽ പ്രശസ്തമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും ഉൾപ്പെടുന്നു. 1997 ഇന്ത്യൻ സർക്കാർ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. 2007 രാജ്യം പത്മഭൂഷണം നൽകി ആദരിച്ചു. കൂടാതെ ഗാനാലാപനത്തിന് നിരവധി ഫിലിം ഫെയർ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ആശാ ഭോസ്ലെ എന്ന പ്രിയ ഗായികയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 8 പതിറ്റാണ്ട് നീണ്ട ആ സംഗീത ജീവിതത്തിന് 2026 April 12 തിരശീല വീണു. 92-ാമത്തെ വയസ്സിലാണ് ആശാ ഭോസ്ലെ എന്ന ഇതിഹാസ ഗായിക നമ്മെ വിട്ടുപിരിഞ്ഞത്. വൈകാരിക ആഴമുള്ള ശബ്ദമായിരുന്നു ആ പ്രതിഭയുടേത്. അത് സംഗീതത്തിൽ അതിശയകരമായ ഒരു മുദ്ര പതിപ്പിച്ചു. ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ഷാഡോ വി ലൈറ്റ് എന്ന ഗാനം ഈ ഗായികയുടെ അവസാനം റെക്കോർഡ് ചെയ്ത ഗാനങ്ങളിലൊന്നായിരുന്നു. ബ്രിട്ടീഷ് ബാൻഡായ ഗൊറില്ലാസുമായി ഒരു അന്താരാഷ്ട്ര സഹകരണത്തോടെയാണ് ഈ ഗാനം നിർമ്മിച്ചത്. കലാകാരന്മാർ പതിറ്റാണ്ടുകളോളം അമരന്മാരായി തുടരും. അത്തരത്തിൽ എത്രയെത്ര പ്രതിഭകളാണ് നമുക്ക് നഷ്ടമായിട്ടും അവരുടെ കലാസൃഷ്ടിയിലൂടെ ജീവിക്കുന്നത്. ആ കൂട്ടത്തിൽ ആശാ ഭോസ്ലെ എന്ന ഗായികയുടെ പേരും ചേർക്കപ്പെട്ടു.

ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. മാനിൻ്റെയും കുറുക്കൻ്റെയും കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു മാനും ഒരു കുറുക്കനും ഒരു കാട്ടിലങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ്. രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരായിരുന്നു കേട്ടോ. അങ്ങനെ കുറുക്കനാണെങ്കിലോ പിന്നെ എങ്ങനത്തെ സ്വഭാവം എന്ന് പറയുക, ഭയങ്കര തമാശയാണ്. കുറുക്കൻ എന്ത് പറഞ്ഞാലും ഭയങ്കര തമാശയും ചിരിയും ഒക്കെയാണ്. പക്ഷേ ഈ മാനാണെങ്കിലേ ഭയങ്കര ഗൗരവമാണ് കേട്ടോ. അപ്പം മാൻ ഭയങ്കര ഗൗരവ പ്രകൃതമാണ്, കുറുക്കനാണെങ്കിലോ തമാശ പ്രകൃതവുമാണ്. എന്നാലും കുറുക്കൻ്റെ തമാശ കേട്ട് ഹോ ഹോ ഹോ എന്നൊക്കെ പറഞ്ഞൊന്ന് ചിരിക്കും ആരാ, മാന്. അങ്ങനെ ഒരു ദിവസം മാൻ കുറുക്കനോട് പറഞ്ഞു, നല്ല വിശപ്പുണ്ട് കുറുക്കച്ചാരേ, എവിടെ ചെന്നാലാണ് നല്ല ഭക്ഷണം തരമാവുക. കുറുക്കൻ പറഞ്ഞു, ഓ അതിനാണോ ഇത്ര പ്രയാസം, അടുത്തല്ലേ ഗോതമ്പ് വയൽ കിടക്കുന്നത്, നമുക്ക് അങ്ങോട്ടൊന്ന് സവാരി ചെയ്താലോ. അങ്ങനെ രണ്ടുപേരും കൂടി ഗോതമ്പ് വയലിലേക്ക് അങ്ങനെ ചെന്നു. നല്ല വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പല്ലേ, തിന്നാൻ തുടങ്ങി, മൂക്കുമുട്ട തിന്നു. പക്ഷേ അതിനിടയിൽ മാൻ കൃഷിക്കാരൻ വെച്ചിരുന്ന വലയിൽ വീണു. മാൻ കുറുക്കനോട് പറഞ്ഞു, കുറുക്ക വലയൊന്ന് കടിച്ചു മുറിക്ക്, എന്നെ രക്ഷിക്ക്. കുറുക്കൻ നടന്ന് നീങ്ങിക്കൊണ്ട് പറഞ്ഞത് എന്താണെന്നോ, എനിക്ക് തിങ്കളാഴ്ച ഒരിക്കലാണ് വലയൊന്നും കടിച്ചു മുറിക്കില്ല. മാൻ വേഗം എന്ത് ചെയ്തെന്നറിയാവോ, ഒരു സൂത്രം പ്രയോഗിച്ചു, ചത്തതുപോലെ അവിടെ അങ്ങ് കിടന്നു. കൃഷിക്കാരൻ വന്ന് നോക്കിയപ്പോ കാണാം, കൃഷിക്കാരൻ വിരിച്ച വലയിൽ ഒരു മാൻ അങ്ങനെ കിടക്കുന്നു. കൃഷിക്കാരൻ എന്ത് ചെയ്ത്, ആ വല അറുത്തു മുറിച്ചു. കൃഷിക്കാരൻ വിചാരിച്ച എന്താണെന്നറിയാമോ, ഈ മാൻ ചത്ത് കിടക്കുന്നതല്ലേ, അപ്പൊ പിന്നെ വല അങ്ങ് മുറിച്ചിട്ട് മാനിറച്ചി തിന്നാലോ. ഭയങ്കര കൊതിയോടെയാണ് വല മുറിച്ചത്. ചത്ത മാനിനെ ഇറച്ചിയാക്കിയാലുള്ള ആ രുചിയൊക്കെ ഓർത്ത് കൃഷിക്കാരൻ വളരെ ഭ്രമിച്ചു. എന്ത് ചെയ്ത്, വല അറുത്ത് മുറിച്ചു. എടുത്തപ്പോഴത്തേക്ക് ആ തക്ക നോക്കി മാൻ എന്ത് ചെയ്ത്, ഒരൊറ്റ ഓട്ടം. കൃഷിക്കാരെന്ത് ചെയ്ത്, കയ്യിലിരുന്ന മഴു എറിഞ്ഞ്. പക്ഷേ ആ മഴു ചെന്ന് വീണത് ആരുടെ തലയിലാ, കുറുക്കൻ്റെ തലയിൽ. കുറുക്കനും ചത്തു, മാൻ രക്ഷപ്പെടുകയും ചെയ്തു. ആപത്ത സമയത്ത് മാനിന് നല്ല ബുദ്ധി തോന്നുകയും ആ ബുദ്ധി പ്രയോഗിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ കഥ ഇന്നിവിടെ തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

സുന്ദരസഞ്ചാരം. പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടത്തിയ സമാനതകളില്ലാത്ത വിവരണങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പങ്കുവച്ചത്. കിള്ളിക്കുറിച്ചി മംഗലത്തെ കുഞ്ഞൻ നമ്പ്യാരുടെ കലക്കത്ത് ഭവനവും സ്വാതന്ത്ര്യസമര സേനാനിയായ സദനം കുമാര സ്ഥാപിച്ച സദനം കഥകളി അക്കാദമിയും പ്രകൃതിയുടെ വരദാനമായ അനങ്ങമല്ല എക്കോ ടൂറിസവും സമ്മാനിച്ച പുത്തൻ അറിവുകൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചിരുന്നു. ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൻ്റെ സമാനതകളില്ലാത്ത പ്രകൃതി ദൃശ്യങ്ങളും പങ്കുവച്ചവയിൽ പ്രധാനം. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി വിശേഷങ്ങളാണ് പങ്കുവച്ചത്. ദൃശ്യഭംഗിയും പുത്തൻ ഉണർവും സമ്മാനിച്ച നെല്ലിയാമ്പതിയിലെ നെല്ലിമരവും താഴ്വാര കാഴ്ചയും ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫോമും ശ്രോതാക്കളുടെ മനോമുഖരത്തിൽ തെളിയുന്നുണ്ടെന്ന് കരുതുന്നു. വിശപ്പ് പിടികൂടിയ സന്ദർഭം സൂചിപ്പിച്ചാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ നെല്ലിയാമ്പതി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫാം ഹൗസിന് വളരെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭോജനശാലയിൽ നിന്നും രുചികരമായ ഭക്ഷണം കഴിച്ച് വിശപ്പകറ്റി. വിശ്രമം വണ്ടിയിലാകാം എന്ന നിഗമനത്തിൽ AVT എസ്റ്റേറ്റിലേക്ക് പ്രയാണം ആരംഭിച്ചു. വിശാലവും മനോഹരവുമായ ഈ എസ്റ്റേറ്റിൽ പ്രവേശിക്കുവാൻ പ്രത്യേകം അനുമതി ആവശ്യമാണ്. അതിമനോഹരമായി വെട്ടിയൊതുക്കി നിർത്തിയിരിക്കുന്ന തേയില ചെടികൾക്ക് കുട പിടിച്ചു നിൽക്കുന്ന സിൽവർ ഓക്ക് മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അസുലഭവും വേറിട്ടതുമായ കാഴ്ച സമ്മാനിക്കുന്നതായിരുന്നു. എവിടെ തിരിഞ്ഞാലും കണ്ണിനിമ്പമേകി നിൽക്കുന്ന തേയില ചെടികളുടെ പച്ചപ്പ് മാത്രം. അരമണിക്കൂറോളം നീണ്ട യാത്ര എത്തിച്ചേർന്നത് ഒരു ജംഗ്ഷനിലായിരുന്നു. ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പെട്ടിക്കടകളും ഒരു ഫോൺ ചാർജിങ് സ്റ്റേഷനും മാത്രമേ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയൂ. അവിടെ അടുത്ത് കാണുന്ന ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. ആകാംക്ഷയോടെ നടന്നടുത്ത ഞങ്ങളെ സ്വീകരിച്ചത് പഴകിയ ഒരു ബോർഡായിരുന്നു. AVTM എസ്റ്റേറ്റ് LP സ്കൂൾ എന്നായിരുന്നു ബോർഡിലെ ലിഖിതം. പാടികളിൽ താമസിച്ച് പണിയെടുക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികളുടെ കുട്ടികൾക്കായി AV തോമസ് എന്ന തോട്ടം മുതലാളിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച് നൽകിയതാണ് ഈ സ്കൂളെന്ന് അവിടുത്തെ ഒരു തൊഴിലാളിയിൽ നിന്നും അറിയാനായി. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മോസ്കിൻ്റെ മിനാരം തേയില ചെടികൾക്ക് മുകളിലൂടെ എത്തി നോക്കുന്നത് കാണാമായിരുന്നു. ഈ സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്നതിനായി KSRTCയുടെ ഒരു ബസ് സർവീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ അഭിമാനം തോന്നി. തേയില ഉൽപ്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നേരിൽ കാണുവാൻ അവസരം ലഭിച്ചെങ്കിലും സമയക്കുറവും നേരത്തെ ഊട്ടിയിലും മൂന്നാറിലും കണ്ട് മനസ്സിലാക്കിയിരുന്നതിനാൽ ഞങ്ങൾ അവസരം നിരസിച്ചു. തേയിലത്തോട്ട യാത്രയുടെ ഹരവുമായി നേരെ കേശവൻ പാറയിലേക്ക്. ഇതൊരു അനുഭവമായ വ്യൂ പോയിന്റാണ്. വനത്തിലൂടെ കുറച്ച് ദൂരം നടന്ന് മാത്രമേ നമുക്ക് ഇവിടെ എത്തിച്ചേരാനാകൂ. കാടകത്ത് കൂടിയുള്ള നടത്തം ആവേശഭരിതമായിരുന്നു. കുടവിരിച്ചു നിൽക്കുന്ന വൻമരങ്ങളുടെ തണലിലൂടെയുള്ള നടത്തം, വൃക്ഷങ്ങളിലാകെ ചുറ്റിപ്പടർന്ന് പൂവിട്ട് നിൽക്കുന്ന വള്ളിച്ചെടികൾ, അവയിൽ നിന്നും തേൻ നുകരാനെത്തുന്ന ചിത്രശലഭങ്ങൾ, പ്രകൃതിയുടെ കനിവിൽ കിട്ടിയ നിറ വൈവിധ്യവുമായി പറന്നുല്ലസിക്കുന്ന പൂമ്പാറ്റകളുടെ നേർക്കാഴ്ച സമ്മാനിക്കുന്ന സന്തോഷം, ഉള്ളിൽ ഒതുക്കാനാകാതെ തുള്ളിച്ചാടുന്ന കുട്ടികൾ, പൂക്കളെയും ശലഭങ്ങളെയും കണ്ണെടുക്കാതെ നോക്കി നടക്കുന്ന യാത്രികർ, പാലക്കാടിൻ്റെ ഉഗ്രതാപത്തെ മറികടന്ന് ഞങ്ങൾ കേശവമ്പാറയിലെത്തി. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. പാവങ്ങളുടെ ഊട്ടി എന്ന് വിളിപ്പേരുള്ള നെല്ലിയാമ്പതി വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. പാലക്കാട് ജില്ലയിലെ വരിക്കാശ്ശേരി മനവിശേഷങ്ങളും ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്ക് ഗാർഡനെ കുറിച്ചും കേരളത്തിൻ്റെ സൗന്ദര്യമാകെ ആവാഹിച്ച് ഗ്രാമത്തിന് നൽകിയ കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയെ പരാമർശിച്ചതും ഓർക്കുമല്ലോ. 11 പുടിപ്പിൻ വളവുകൾ കയറി ഓരോ വളവുകളിലും ഉച്ചക്കാഴ്ചയുടെ വസന്തം ആസ്വദിച്ചും ആലോല വായുവിൽ നമ്മെ തൊടാനെത്തുന്ന കോടയുടെ സ്പർശവും അനുഭവിച്ചുകൊണ്ടുള്ള യാത്രയുടെ സുഖവും പേറി കേശവമ്പാറയിലേക്ക് കാട്ടിലൂടെ നടന്നു കയറുന്ന സന്തോഷം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കേശവമ്പാറ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒരു കുന്നോളം വലുപ്പമുള്ള കരിമ്പാറ, പ്രകൃതി തീർത്ത ഒരു പാറക്കുളമാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. നിർഭാഗ്യം, ഒരു തുള്ളി വെള്ളം പോലും ചുറ്റുമുള്ള

കുറ്റിക്കാട്ടിൽ കലബില ശബ്ദം പുറപ്പെടുവിക്കുന്ന കുഞ്ഞിക്കിളികൾ സഞ്ചാരികളെ അത്ഭുത പരതന്ത്രരാക്കും വിധം വർണ്ണഭംഗി നിറഞ്ഞ പക്ഷികളുടെ ചാരുത ആരും നോക്കി നിന്നുപോകും. ഉച്ചവെയിലിൽ കേശവമ്പാറ ചുട്ടുപഴുത്തു തുടങ്ങി. ഉച്ച സൂര്യൻ ഉച്ചിപൊട്ടാൻ പാകത്തിൽ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ചപ്പോൾ തണുപ്പുമായി പാലക്കാടൻ താഴ്വരക്കാറ്റ് സന്ദർശകരെ തഴുകി തലോടി കടന്നുപോകാൻ തുടങ്ങിയിരുന്നു. ഉച്ചവെയിലിൽ കിട്ടിയ കാറ്റിൻ്റെ തലോടലിൽ ഹർഷ പുളകിതരായി ഞങ്ങൾ പാറയുടെ ചൂടും പൊക്കവും മറികടന്ന് വ്യൂ പോയിന്റിലെത്തി. അങ്ങ് ദൂരെ ആകാശത്തിന് താഴെ പശ്ചിമഘട്ട മലനിരകൾ, മാമലകൾക്ക് ചന്തം ചാർത്തി വെള്ളിക്കസവ് പോലെ താഴേക്കൊഴുകുന്ന നീർച്ചാലുകൾ. കേശവമ്പാറയിൽ നിന്ന് നോക്കിയാൽ പാലക്കാട് ഗ്യാപ്പിലൂടെ തമിഴ്നാടിൻ്റെ മണ്ണ് കാണാം. താഴെ പോത്തുണ്ടി അണക്കെട്ടിൻ്റെ ജലസംഭരണി ഒരു നീല കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുന്നത് കാണാം. സമാനതകളില്ലാത്ത കാഴ്ചകൾ സമ്മാനിച്ച കേശവൻ പാറ വ്യൂ പോയിന്റിനോട് താൽക്കാലികമായി വിട ചൊല്ലി നേരെ സീതാർകുണ്ടിലേക്ക്. കാടിനകത്തുകൂടി അതിസാഹസികമായി നടന്നു മാത്രമേ ഇവിടെ എത്തുവാൻ കഴിയുള്ളൂ. മലമ്പാമ്പുകളെ പോലെ തോന്നിക്കുന്ന കാട്ടു വള്ളികൾ വകഞ്ഞ് മാറ്റിയുള്ള സാഹസിക നടത്തം സഞ്ചാരികളിൽ സൃഷ്ടിക്കുന്ന ആവേശമാണ് സീതാർകുണ്ട് യാത്ര വ്യത്യസ്തമാക്കുന്നത്. വഴുക്കലുള്ള പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ പതച്ച് കുതിച്ചൊഴുകുന്ന ഒരു ചെറു കാട്ടരുവിയാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. എന്നാൽ കരിമ്പാറകളിൽ തട്ടിത്തെറിച്ച് വെണ്ണുരകൾ പടർത്തി താഴേക്ക് പതിക്കുന്ന അതിവിശിഷ്ട കാഴ്ച ആരുടെയും മനം കവരുന്നതാണ്. പാറപ്പുറത്തുകൂടിയുള്ള ദുർഘട യാത്ര സമ്മാനിക്കുന്ന സമാനതകളില്ലാത്ത ആവേശം എടുത്ത് പറയേണ്ടതാണ്. സീതാർകുണ്ടെന്ന് ഈ വെള്ളച്ചാട്ടത്തിന് പേര് വരാനുള്ള കാരണം ഒരു ഐതിഹ്യമായി ഇവിടെ പറഞ്ഞു കേൾക്കുന്നു. രാമായണത്തിലെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും വനവാസകാലത്ത് കുറച്ചു കാലം ഇവിടെ ജീവിച്ചിരുന്നുവെന്നാണ് വിശ്വാസം. അക്കാലത്ത് പൂജകൾക്കായി സീതാദേവി ജലം ശേഖരിച്ചിരുന്നത് ഈ നീർച്ചാലിൽ നിന്നായിരുന്നെന്നും അങ്ങനെയാണ് ഈ ചെറു നീരൊഴുക്കിന് സീതാർകുണ്ടെന്ന് പേര് വന്നതും എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പാറക്കെട്ടിന് മുകളിൽ നിന്ന് നോക്കിയാൽ കൊല്ലങ്കോട് ഗ്രാമവും ചുള്ളിയാർ ഡാമിൻ്റെയും മീങ്കാര ഡാമിൻ്റെയും അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നിർവൃതി അടയാം. ദൂരെ മലയടിവാരത്ത് കാടിറങ്ങിയ ആനകളുടെ വിദൂര ദർശനം ലഭിച്ചത് ഫോട്ടോയിൽ പകർത്തുവാൻ ഞങ്ങൾ മറന്നില്ല. സീതാർകുണ്ട് സമ്മാനിച്ച സാഹസികതയും കരിവീര ദർശനം സമ്മാനിച്ച ആനന്ദവുമായി ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ പ്രസിദ്ധമായ ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്കായിരുന്നു. പ്രകൃതി സ്നേഹികൾക്കും ശാന്തത ഇഷ്ടപ്പെടുന്നവർക്കും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഫാം റിസോർട്ട് കൂടിയാണ് ഇത്. പശ്ചിമഘട്ട മലനിരകളിൽ 3500 അടി ഉയരെ സ്ഥിതി ചെയ്യുന്നു എന്ന സവിശേഷതയും ഈ ഫാം ഹൗസിനുണ്ട്. സീതാർകുണ്ട് റോഡിൽ അലകപ്പാണ്ടി എസ്റ്റേറ്റിലാണ് ഈ ഫാം ഹൗസ്. കൊളോണിയൽ ശൈലിയിൽ പണിതീർത്തിരിക്കുന്ന കോട്ടേജുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ നൽകിയ പ്രോത്സാഹനവും പിന്തുണയും തുടർന്നും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സുന്ദരസഞ്ചാരം എന്ന ഈ യാത്രാവരണ പരിപാടിയെ സംബന്ധിച്ച അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കിടുന്നത്. പ്രകൃതിയുടെ അനുഗ്രഹമാകെ ലഭിച്ച മനോഹര പ്രദേശമാണ് നെല്ലിയാമ്പതി. പശ്ചിമഘട്ട മലനിരകൾ അതിർത്തി തീർത്ത 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലിയാമ്പതിയിലെ കാലാവസ്ഥ തന്നെയാണ് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ഗിരിശൃംഗങ്ങളിൽ നിന്നുള്ള താഴ്വാര കാഴ്ച സമ്മാനിക്കുന്ന ആനന്ദ കാഴ്ചയിൽ ആറാടി നടക്കുന്ന സഞ്ചാരികൾ, കാറ്റിനൊപ്പം നമ്മെ തൊടുന്ന കോടമഞ്ഞ്, താഴ്വാരത്തിൻ്റെ ദൃശ്യവിസ്മയം, തേയിലച്ചെടികളും കാപ്പിച്ചെടികളും ഏലച്ചെടികളും സമ്മാനിക്കുന്ന ഹരിതാവ, കണ്ണിനിമ്പം പകരുമ്പോൾ അഭൗമമായൊരു ലോകത്തിൽ അലിഞ്ഞു ചേർന്ന് പറക്കുന്നൊരു പ്രതീതി. പാലകപ്പാണ്ടി എസ്റ്റേറ്റിലെ ഫാം ഹൗസിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. പരമാവധി കാടിൻ്റെ ദർശനം ലഭിക്കും വിധം രൂപകൽപ്പന ചെയ്ത ദ വാൻറ്റേജ്, ഇത് ഹെറിറ്റേജ്, ഇത് ഹെർമിറ്റേജ്, ഇത് കോട്ടേജ് എന്നിങ്ങനെ 4 വ്യത്യസ്ത രീതികളിലുള്ള താമസ സൗകര്യം ഇവിടെ ലഭ്യമാണ്. അടുത്തു തന്നെയുള്ള ഫാം ഹൗസാണ് ഏറെ ആകർഷകം. പശു, ആട്, എരുമ, മുയൽ, കോഴി, കാട, യമു, താറാവ് എന്നിവയെ വളർത്തുന്നത് ഇവിടെ എത്തുന്നവർക്ക് ദർശനസുഖം പകരുന്നതിനൊപ്പം

റെസ്റ്റോറൻറ്റിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളായും ഉപയോഗിക്കുന്നു. ഫാം ഹൗസിനോട് ചേർന്നുള്ള ജലാശയത്തിൽ നീന്തി കളിക്കുന്ന താറാവുകളുടെ കാഴ്ച സുന്ദരവും ആഹ്ലാദകരവുമാണ്. 7 താറാവുകളുടെ ഓരോ കൂട്ടമായിട്ടാണ് അവ സഞ്ചരിക്കുന്നത്. അസാധാരണമായ ഈ കാഴ്ചാവിശേഷം നോക്കി നിന്ന് നേരം പോയതറിഞ്ഞില്ല. തൊട്ടടുത്ത് തന്നെയുള്ള കാപ്പിത്തോട്ടം കൂടി കാണാം എന്ന തീരുമാനം എത്തിച്ചത് വളരെയേറെ അത്ഭുതം നൽകിയ തൂക്കുപാലത്തിലേക്കായിരുന്നു. വെള്ള പൂക്കളാലും വിളഞ്ഞതും പഴുത്തതുമായ കാപ്പി പഴങ്ങളുമായും ചിരി ഉതിർക്കുന്ന കാപ്പിച്ചെടികൾ, കാപ്പിപ്പൂവിൻ്റെയും ഏലത്തിൻ്റെയും മണം കലർന്നൊഴുകുന്നൊരു പ്രത്യേക അനുഭവം. വേനൽ ചൂടിലും തണുപ്പിൻ്റെ ഈറൻ തലോടലുമായി കാപ്പിത്തോട്ടം. കാപ്പിത്തോട്ടത്തെ രണ്ടായി വിഭജിക്കുന്ന താഴ്വാരം, തോട്ടങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്ന തൂക്കുപാലം, പുനലൂർ തൂക്കുപാലത്തിൽ നിന്നും വേറിട്ട കാഴ്ച ഒരുക്കി നിൽക്കുന്ന നെല്ലിയാമ്പതിയിലെ തൂക്കുപാലം, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഇരുമ്പ് കമ്പികളാൽ പിണഞ്ഞു കെട്ടിയ ആ പാലത്തിന് ഒരു കുശൃതിയുണ്ട്. ഒരാൾ ഈ പാലത്തിലൂടെ നടന്നാൽ തന്നെ അത് ചെറുതായി ആടും. താഴേക്ക് നോക്കിയാൽ ഏകദേശം 100 താഴ്ചയിൽ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ മെലിഞ്ഞൊഴുകുന്നൊരു അരുവി. ഇളം തണുപ്പ് പാലത്തിൻ്റെ കമ്പികളെ കടുത്ത ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നതായി തോന്നി. പാലത്തിൻ്റെ നടുക്കെത്തിയാൽ ലോകം തന്നെ മാറും. ചുറ്റും മൂളിപ്പാട്ടുമായി കാറ്റ്, താഴെ കറുപ്പിൻ്റെ അഴകുമായി പാറക്കൂട്ടങ്ങൾ, ദൂരെ സീതാർകുണ്ട് ഭാഗത്തേക്ക് നോക്കിയാൽ മേഘങ്ങൾ മലകളെ തഴുകി കടന്നുപോകുന്ന കാഴ്ച, ചുറ്റും കാണുന്ന കാപ്പിച്ചെടികളുടെ ഭംഗിയും മണവും നൂർന്നുകൊണ്ട് നിൽക്കുമ്പോൾ തൂക്കുപാലത്തിൻ്റെ ചലനവും കാറ്റിൻ്റെ കുളിരും കമ്പിയുടെ ആട്ടവും നമ്മിൽ തീർക്കുന്നത് ആഹ്ലാദമാണോ ഭയമാണോ ഇവ രണ്ടും ചേർന്ന പുത്തൻ വികാരമാണോ എന്ന് ഇപ്പോഴും നിശ്ചയമില്ല. ഒരു ത്രസിപ്പിക്കുന്ന കവിത പോലെയാണ് തൂക്കുപാലം ഞങ്ങൾക്ക് തോന്നിയത്. അക്കരെ ഇക്കരെ തൂക്കുപാലത്തിലൂടെയുള്ള യാത്രയുടെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളുമായി നേരെ താഴേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ നെല്ലിയാമ്പതി വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽ ആർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഈ അനന്തമായ ആകാശത്ത് രാത്രിയിൽ വിരിയുന്ന ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. എല്ലാ നക്ഷത്രങ്ങളും മനോഹരമാണ്. എന്നാൽ ചില നക്ഷത്രങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതാകും. എത്ര കാർമേഘം വന്ന് മൂടിയാലും ഒരു ദിവസം ഉദിച്ചില്ലെങ്കിൽ പോലും നമുക്കറിയാം ആ നക്ഷത്രം അവിടെ ഉണ്ടാകുമെന്ന്. നാം അതിനെ കാണുന്നതിന് എത്രയോ മുൻപേ ആ നക്ഷത്രം അവിടെ ഉണ്ടായിരുന്നു. നാം ഈ മണ്ണോട് ചേർന്നാലും ആ നക്ഷത്രം അവിടെ തന്നെ ഉണ്ടാകും. തിളക്കം മങ്ങാതെ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ എന്നും ചേർന്നു നിൽക്കുന്ന എത്രയെത്ര ഗായകരാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിൽ പോലും ഒരു ശബ്ദ സാന്നിധ്യമായി, സംഗീതമായി നാം അവരെ തിരിച്ചറിയുന്നുണ്ട്. നാം ഇന്ന് മേഘമൽഹാറിലൂടെ ആസ്വദിക്കാൻ പോകുന്നത് പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളാണ്.
3: യെ രാതേ യെ മൗസം നദീ കാ കിനാരാ യെ ചന്ദ്ര

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ പാട്ടുകളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1933 മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനനാഥ് മങ്കേഷ്കറുടെ മകളായി ജനനം. അമ്മ ശുദ്ധമാതി. പ്രശസ്ത ഗായിക ലതാ മങ്കേഷ്കറുടെ സഹോദരി കൂടിയാണ് ആശാ ഭോസ്ലെ. 1943 ഒരു മറാത്തി ചിത്രത്തിലാണ് ആശാ ഭോസ്ലെയുടെ ആദ്യ ഗാനം പ്രത്യക്ഷപ്പെട്ടത്. അന്ന് പ്രായം 10. പിന്നീട് എത്രയെത്ര ഗാനങ്ങളാണ് ആ സ്വരമാധുരിയിൽ നാം ആസ്വദിച്ചിട്ടുള്ളത്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളാണ് ഇന്ന് പ്രിയ ശ്രോതാക്കൾക്കായി മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ രാഗത്തിന്റെ രാജ്ഞിമാർ എന്നാണ് ആശാ ഭോസ്ലെയും ലതാ മങ്കേഷ്കറും അറിയപ്പെട്ടിരുന്നത്. ഒരാൾക്ക് ഭാരതരത്നയും മറ്റൊരാൾക്ക് പത്മവിഭൂഷണും ലഭിച്ചിരുന്നു. ഇന്ത്യൻ സംഗീതത്തെ ആഗോളതലത്തിലേക്ക് കൊണ്ടുവന്ന ആശാ ഭോസ്ലെ 1977 ഉസ്താദ് അലി അക്ബർ ഖാനുമായി സഹകരിച്ച ലെഗസി എന്ന ആൽബം ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കൂടാതെ 2005 സംഗീത സംവിധായകൻ R.D. ബർമനും ആശാ ഭോസ്ലെയും ചേർന്നുള്ള ക്രോണോസ് ക്വാർട്ടറ്റിന്റെ യു ഹാവ് സ്റ്റോളൻ മൈ ഹാർട്ട് എന്ന മറ്റൊരു ആൽബവും ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു.

You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെയും വിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 2011 സംഗീത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾ റെക്കോർഡ് ചെയ്തതിന് ആശാ ഭോസ്ലെയുടെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഹിന്ദി, മലയാളം, ഭോജ്പുരി, മറാത്തി തുടങ്ങി 20 ഭാഷകളിലായി 11,000-ൽ അധികം ഗാനങ്ങളാണ് ഈ പ്രതിഭ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘം മൽഹാറിലേക്ക് സ്വാഗതം. മേഘം മൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പാട്ടിന് പുറമെ പാചകത്തിലും തൽപരയായിരുന്നു ആശാ ഭോസ്ലെ. 2002 അതിന്റെ ഭാഗമായി ദുബായിൽ ആദ്യ ഔട്ട്ലെറ്റായ ആശാസ് എന്ന ഫൈൻ ഡൈനിങ് ശൃംഖലയ്ക്ക് തിരികൊളുത്തി. അന്താരാഷ്ട്ര പ്രേക്ഷകർക്ക് വടക്കേ ഇന്ത്യൻ വിഭവങ്ങൾ വിളമ്പുന്നതിന് ഈ റെസ്റ്റോറൻറ്റുകൾ പ്രശസ്തമാണ്. കാലക്രമേണ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, മാഞ്ചസ്റ്റർ, ബർമിംഗ്ഹാം എന്നിവയുൾപ്പെടെ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും റെസ്റ്റോറൻറ്റുകൾ തുറന്നു. അങ്ങനെ പാട്ടിലും പാചകത്തിലും ഈ കലാകാരി ഒരുപോലെ വൈദഗ്ധ്യം പുലർത്തി.

Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ നീണ്ട സംഗീത ജീവിതത്തിൽ ഈ ഗായികയ്ക്ക് നിരവധി ബഹുമതികളും അംഗീകാരങ്ങളും ലഭിക്കുകയുണ്ടായി. അതിൽ പ്രശസ്തമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും ഉൾപ്പെടുന്നു. 1997 ഇന്ത്യൻ സർക്കാർ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. 2007 രാജ്യം പത്മഭൂഷണം നൽകി ആദരിച്ചു. കൂടാതെ ഗാനാലാപനത്തിന് നിരവധി ഫിലിം ഫെയർ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ആശാ ഭോസ്ലെ എന്ന പ്രിയ ഗായികയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 8 പതിറ്റാണ്ട് നീണ്ട ആ സംഗീത ജീവിതത്തിന് 2026 ഏപ്രിൽ 12 തിരശീല വീണു. 92-ാമത്തെ വയസ്സിലാണ് ആശാ ഭോസ്ലെ എന്ന ഇതിഹാസ ഗായിക നമ്മെ വിട്ടുപിരിഞ്ഞത്. വൈകാരിക ആഴമുള്ള ശബ്ദമായിരുന്നു ആ പ്രതിഭയുടേത്. അത് സംഗീതത്തിൽ അതിശയകരമായ ഒരു മുദ്ര പതിപ്പിച്ചു. ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ഷാഡോ വി ലൈറ്റ് എന്ന ഗാനം ഈ ഗായികയുടെ അവസാനം റെക്കോർഡ് ചെയ്ത ഗാനങ്ങളിലൊന്നായിരുന്നു. ബ്രിട്ടീഷ് ബാൻഡായ ഗൊറില്ലാസുമായി ഒരു അന്താരാഷ്ട്ര സഹകരണത്തോടെയാണ് ഈ ഗാനം നിർമ്മിച്ചത്. കലാകാരന്മാർ പതിറ്റാണ്ടുകളോളം അമരന്മാരായി തുടരും. അത്തരത്തിൽ എത്രയെത്ര പ്രതിഭകളാണ് നമുക്ക് നഷ്ടമായിട്ടും അവരുടെ കലാസൃഷ്ടിയിലൂടെ ജീവിക്കുന്നത്. ആ കൂട്ടത്തിൽ ആശാ ഭോസ്ലെ എന്ന ഗായികയുടെ പേരും ചേർക്കപ്പെട്ടു.

ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഹൃദയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയിൽ വിദേശ പ്രൊഫഷണലുകൾക്ക് ജോലി നൽകുന്നതിനുള്ള H-1B വിസ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് കമ്പനികൾക്ക് കൂടുതൽ ബാധ്യത നൽകുന്ന രീതിയിൽ അവരുടെ മിനിമം ശമ്പള പരിധി കുത്തനെ ഉയർത്താനാണ് നീക്കം. പുതിയ നിർദ്ദേശപ്രകാരം സാൻഫ്രാൻസിസ്കോയിൽ ഒരു എൻട്രി ലെവൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് H-1B വിസ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് $162,000 വാർഷിക ശമ്പളം നൽകണം. ഇത് നിലവിലുള്ളതിനേക്കാൾ 30% കൂടുതലാണ്. ഗർഭച്ഛിദ്രത്തിന് സഹായിക്കുന്ന മരുന്നുകൾ വിതരണം ചെയ്യുന്നത് കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാക്കുന്ന വിവാദ നിയമത്തിൽ ഒക്ലഹോമ ഗവർണർ കെവിൻ സ്റ്റേറ്റ് ഒപ്പുവച്ചു. ഇതോടെ അമേരിക്കൻ സംസ്ഥാനമായ ഒക്ലഹോമയിൽ ഗർഭച്ഛിദ്ര നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമായി. ഗർഭച്ഛിദ്രം ലക്ഷ്യമിട്ട് മിസോപ്രോസ്റ്റോൾ, മെത്തോട്രെക്സേറ്റ് തുടങ്ങിയ മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഇനി മുതൽ കുറ്റകരമായി കണക്കാക്കും. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 10 വർഷം വരെ തടവോ $100,000 പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വിജയം യൂറോപ്പിലാകെ അലയടിച്ചു. UDF യൂറോപ്പിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഓൺലൈനായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് വിജയാഘോഷം ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനവും ജനാധിപത്യ വിശ്വാസികളുടെ ആവേശ സംഗമവുമായി മാറി. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി UDF പ്രവർത്തകരും ജനാധിപത്യ സ്നേഹികളും പങ്കെടുത്ത പരിപാടി ശ്രദ്ധേയമായി. ഓൺലൈൻ ചൂതാട്ടത്തിലൂടെ $30,000 വെളുപ്പിച്ച സംഭവത്തിൽ ടെക്സസിലെ ഫോർണി സ്വദേശി പിടിയിലായി. ഭാരതീയ വംശജനെന്ന് കരുതപ്പെടുന്ന 41-കാരനായ ചൗധരി റിസ്വാൻ അഹമ്മദിനെയാണ് സ്മിത്ത് കൌണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത് സംബന്ധിച്ച് അധികൃതർ May 8 വാർത്ത പുറത്തിറക്കിയത്. 2024 സെപ്റ്റംബറിലാണ് കേസിന് ആസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. ടൈലറിലെ സൗത്ത് സൈഡ് ബാങ്കിലുള്ള 2 അക്കൗണ്ടുകളിൽ സംശയാസ്പദമായ ഇടപാടുകൾ നടന്നതായി സ്മിത്ത് കൌണ്ടി ഷെരീഫ് ഓഫീസിന് വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇയാളുടെ ക്യാഷ് ആപ്പ് രേഖകൾ പരിശോധിച്ചപ്പോൾ ഓൺലൈൻ ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപാടുകൾ കണ്ടെത്തി. ബാങ്ക് രേഖകളിലെ കുറിപ്പുകളും പണമിടപാട് രീതികളും മുമ്പത്തെ സമാനമായ മണി ലോണ്ടറിംഗ് കേസുകളുമായി ഒത്തുപോകുന്നതാണെന്ന് പോലീസ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. തമിഴ്നാട്ടിൽ സംശുദ്ധ ഭരണത്തിന്റെ പുതിയൊരു പ്രതീക്ഷ നൽകി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. അവിശ്വസനീയമായൊരു സിനിമാ കഥയെ അനുസ്മരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിനും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനും ശേഷം ഞായറാഴ്ച രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത ജനനായകനെ വികാരനിർഭരമായ ആരവങ്ങളോടെ ആരാധകർ എതിരേറ്റു. നെഹ്റു സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പുതിയ മുഖ്യമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നോക്കി വായിക്കുന്നതിനു പകരം മനപ്പാഠമാക്കിയ സത്യവാചകം അംഗവിക്ഷേപങ്ങളോടെ വിജയ് ഏറ്റുചൊല്ലി. TVK ഭാരവാഹികളായ എൻ ആനന്ദ്, ആദവ് അർജുന, CTR നിർമ്മൽകുമാർ, KA സെങ്കേട്ടയ്യൻ, KG അരുൺരാജ്, P വെങ്കട്ടരമണൻ, A രാജ്മോഹൻ, TK പ്രഭു, S കീർത്തന എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോൾ ഡീസൽ ഉപയോഗം ജനങ്ങൾ പരമാവധി കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതം മറികടക്കാൻ ഇത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ വിവിധ ചടങ്ങുകളിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശയാത്രകൾ 1 വർഷത്തേക്ക് മാറ്റിവെക്കണമെന്നും തൽക്കാലം സ്വർണം വാങ്ങരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ചരമറിയിപ്പുകൾ. കോഴഞ്ചേരി പേരങ്ങാട്ട് മേമുറിയിൽ വത്സമ്മ മാത്യു അന്തരിച്ചു. സംസ്കാരം ബുധനാഴ്ച നടക്കും. മെസ്കിഡിൽ താമസിക്കുന്ന പ്രമുഖ പ്രവാസി മലയാളി മീന സത്യൻ അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. അരീക്കര അമ്മായിക്കുന്നേൽ AC മത്തായി അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാരിറ്റി കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം

ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയ

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.